റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 30, ക്രിസ്തുവർഷം 2026, ജൂൺ 13, ശനിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

0: മേരി ജീൻ ഐറിയോണിന്റെ എ മൊസൈക്ക് ഓഫ് മെഡിറ്റേഷൻ എന്ന കൃതിയിൽ ഒരു ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഊന്നി പറയുന്നു. സാധാരണ ദിനമേ, നീ എന്നെ വിട്ടു പിരിയുന്നതിന് മുമ്പ് നിന്റെ മൂല്യത്തെപ്പറ്റി ഞാൻ ബോധവാനാവുകയും നിന്നിൽ നിന്ന് പഠിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ആസ്വദിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപൂർവവും പൂർണ്ണതയുള്ളതുമായ ഏതോ നാളെയെ തേടി നിന്നെ വിട്ട് ഞാൻ പോകാതിരിക്കട്ടെ. എനിക്ക് സാധ്യതയുള്ളപ്പോൾ നിന്നെ ഞാൻ പിടിച്ചു നിർത്തട്ടെ, കാരണം എനിക്കെപ്പോഴും അതിന് കഴിഞ്ഞെന്ന് വരികയില്ല. മേരി ജീനിൻ്റെ വാക്കുകൾ ഓരോ ദിവസത്തെയും എങ്ങനെ ഉൾക്കൊള്ളണമെന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഓരോ ദിനത്തിനും അതിൻ്റെതായ പുതുമയുണ്ട്. പ്രഭാതത്തിനും അസ്തമയത്തിനും ഒരു സന്ദേശമുണ്ട്. അത് നാം സ്വയം കണ്ടെത്തണം. നിത്യേനയുള്ള സാധാരണ അനുഭവങ്ങളെ സ്വീകരിച്ചും സ്നേഹിച്ചും അവയുമായി പൊരുത്തപ്പെട്ടും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തിയും മുന്നേറുന്ന ഒരു പ്രയാണമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വർത്തമാനകാലത്തിലുള്ള ജീവിതമാണത്. പലപ്പോഴും ഭൂതകാലത്തിനും ഭാവി കാലത്തിലും ജീവിച്ച് വർത്തമാനകാല അനുഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണ് പതിവ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമുണ്ട്, കുഞ്ഞു നാച്ചമ്മ. ആനമക്കാരൻ്റെ പൊന്നാരമൂൽ എന്ന് സ്വയം പുകഴ്ത്തുന്ന അവർ വലിയ കൊമ്പനാനയുടെ കൊമ്പിൻ്റെ കുടയുള്ള മെതിയടികൾ തിരിച്ചാണ് നടപ്പ്. ഭർത്താവിൻ്റെ നേരെ പരിഹാസചനങ്ങളും മക്കളുടെ നേരെ ശാപവാക്കുകളും പൊടിക്കുന്ന അവർക്ക് തകർന്ന തടവാടിൻ്റെ അവസ്ഥ ഉൾക്കൊള്ളാനാവുന്നില്ല. കുടുംബത്തെ രക്ഷിക്കുവാൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന വട്ടനടിമയെയും ഉമ്മയെ ജീവനതുല്യം സ്നേഹിക്കുന്ന മക്കളെയും വളരെ വൈകിയാണ് അവർ മനസ്സിലാക്കുന്നത്. ഭൂതകാല പ്രൗഢിയുടെ സ്മരണയിൽ വർത്തമാന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ അവർ മടിക്കുന്നു. ആയിരിക്കുന്ന ജീവിതാവസ്ഥയെ അംഗീകരിക്കുവാൻ സാധിക്കാത്തിടത്തോളം കാലം ഭൂതകാല സ്മരണകൾ കൈപ്പേറിയതായിരിക്കും. അതുപോലെ തന്നെയാണ് ഭാവിയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നവരുടെയും അസാധ്യമായ സ്വപ്നങ്ങൾ കാണുന്നവരുടെയും അവസ്ഥ. ഓരോ ദിവസത്തോടും അതിൻ്റെ അനുഭവങ്ങളോടുമുള്ള നമ്മുടെ സമീപനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ജീവിതവും വ്യത്യസ്തമാകുന്നു. നിഷേധാത്മക ചിന്തകളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ഫലം അസംതൃപ്തിയും അശാന്തിയും അർത്ഥമില്ലായ്മയുമായിരിക്കും. എന്നാൽ ക്രിയാത്മക ചിന്തകളാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ സംതൃപ്തിയും ശാന്തിയും സന്തുഷ്ടിയും അനുഭവഭേദ്യമാകും. പുതിയൊരു ഉണർവോടെ ഓരോ ദിവസത്തിനും അർത്ഥം കണ്ടെത്തി ശിശുവിൻ്റെ നിഷ്കളങ്കതയോടും കൗതുകത്തോടും കൂടി അതിനെ സ്വീകരിക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ വ്യർത്ഥമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ അർത്ഥസമ്പുഷ്ടമാക്കാം.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന് മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കോറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന് ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC ഇറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹോർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:15 പറയാതെ വയ്യ, 10:30 വാട്സ്ആപ്പ് മെലഡി, 11:15 നേടാം നമുക്കും ഉയർന്ന വ്യക്തിത്വം, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാ കിട്ടി പോയാ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പുനഃപ്രക്ഷേപണം നേടാം നമുക്കും ഉയർന്ന വ്യക്തിത്വം, അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ, 7:15 വിരൽ തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:05 നേർച്ചാലുകൾ, 9:15 പറയാതെ വയ്യ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ബസ്സിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ചിലർ ശ്രദ്ധിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് ഒഴിവാക്കാൻ എന്താണ് വേണ്ടിയിരിക്കുന്നത്? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻകരിക്കോ. ചിലർ ബസ്സിലും മറ്റ് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പതിവാണ്. ഈ പേടി കാരണം യാത്ര പോകാതെ ഇരിക്കുന്നവരുമുണ്ട്. ശർദിൽ ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങൾ തേടുന്നവരും ഏറെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ശർദിലുണ്ടാകുന്നത്? ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് അറിഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ആന്തര കർണത്തിന്റെ സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട വെസ്റ്റിബ്യൂളർ സിസ്റ്റം നൽകുന്ന വിവരങ്ങളും കണ്ണ് നേരിട്ട് കാണുന്നവയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ തലച്ചോറിൽ വരുത്തുന്ന ആശയക്കുഴപ്പമാണ് ഇതിന്റെ പിന്നിൽ. അതാണ് ഈ ശർദി ഉണ്ടാക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ മോഷൻ സിക്നസ് എന്നും പറഞ്ഞു കാണാറുണ്ട്. ചിലർ വണ്ടിയിൽ കയറിയ ഉടനെയും ചിലർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതുണ്ടായെന്ന് വരാം. ആവർത്തിച്ചുള്ള ചലനങ്ങൾ ആന്തരികർണത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഛർദ്ദിക്ക് കാരണമാകുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിലുണ്ടാകുന്നവർ സ്ഥിരമായി ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. വാഹനത്തിന്റെ കുലുക്കം ഇല്ലാത്ത സ്ഥലത്തിരിക്കാൻ ശ്രദ്ധിക്കുക. കാറിലാണെങ്കിൽ മുൻ സീറ്റിലും ബസ്സിലാണെങ്കിൽ മധ്യഭാഗത്തും ഇരിക്കാൻ ശ്രദ്ധിക്കാം. നോട്ടം ഏതെങ്കിലും ബിന്ദുവിൽ മാത്രമാകണം. വാഹനത്തിന്റെ ഗ്ലാസുകൾ തുറന്നു വയ്ക്കുക. ശുദ്ധവായു ഏർക്കുന്നത് ഗുണകരമാണ്. കഴിവതും ഛർദ്ദിക്കുന്നവരുടെ അടുത്തിരിക്കാതിരിക്കുക. അതേക്കുറിച്ചുള്ള സംസാരം തന്നെ ഒഴിവാക്കണം. യാത്രക്കിടയിൽ കഴിച്ചു പരിചയമില്ലാത്ത ഭക്ഷണമോ പാനീയമോ കഴിക്കരുത്. ചിലർ ചെറുനാരങ്ങ മണപ്പിക്കുന്നത് കാണാം. ഇഞ്ചിനീര് കുടിക്കുന്നതും ഇഞ്ചിമിഠായി കഴിക്കുന്നതും ഫലം ചെയ്യുന്നതായും അനുഭവസ്ഥർ പറയാറുണ്ട്. മറ്റു ചിലർ ശർദ്ദിൽ ഒഴിവാക്കുന്ന മരുന്നുകൾ കയ്യിൽ കരുതുന്നതും കഴിക്കുന്നതും കാണാം. അലോപ്പതി മരുന്നുകൾ ആണ് കഴിക്കുന്നതെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ ചെവിയുടെ പുറയിൽ ഒട്ടിച്ച് വെക്കാവുന്ന തരം സ്റ്റിക്കറുകൾ ഇതിന് കിട്ടുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇടയിൽ പ്രാവർത്തികമായോ എന്നറിയില്ല. എങ്കിലും അതേക്കുറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് യു എസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ യു എസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ യു എസ് പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. 1 മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ധൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ മെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: എന്താണ് സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന് വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. അറിവിൻ്റെ പാഠപുസ്തകത്തിൽ ഇന്ന് ഇതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടില്ലാത്ത സൂക്ഷ്മ പോഷകത്തെയോ പോഷക ഘടകങ്ങളെയോ അതിലേക്ക് കൂട്ടിച്ചേർത്ത് ആ ഭക്ഷ്യവസ്തുവിൻ്റെ പോഷക മൂല്യത്തെ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അഥവാ ഭക്ഷണ സമ്പുഷ്ടീകരണം എന്ന് വിളിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാത്തരം പോഷക ഘടകങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പു പറയാനാകില്ല. ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. അതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായ അളവിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. ചില സൂക്ഷ്മ പോഷകങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ ഉണ്ടായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന ആശയത്തിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറെ പ്രസക്തിയുണ്ട്. അയഡിൻ, അയൺ, വിറ്റാമിൻ എ, ഡി, സിങ്ക്, കാൽസ്യം തുടങ്ങിയ പല ഘടകങ്ങൾ വേണ്ടത്ര അളവിൽ ശരീരത്തിൽ എത്താതിരിക്കുമ്പോൾ അത് സൂക്ഷ്മ പോഷകങ്ങളുടെ അഭാവത്തിലേക്കും അനുബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിക്കാം. സൂക്ഷ്മ പോഷകക്കുറവിനെ ഹിഡൻ ഹങ്കർ എന്നും വിളിക്കുന്നുണ്ട്. കാരണം ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ് നമ്മുടെ ശരീരം ബുദ്ധിമുട്ട് നേരിടുന്നതെന്ന് കാണിച്ചു തരാൻ ശരീരത്തിന് കഴിയില്ല. വൈദ്യസഹായത്തോടെ മാത്രമേ നമുക്കത് തിരിച്ചറിയാനാവൂ. അതായത് നമ്മുടെ ശരീരം ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുന്ന രോഗാവസ്ഥകൾ, പക്ഷേ ഇത് എപ്പോഴും കാണിക്കണമെന്നില്ല. ഇതാണ് WHO ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം അവസരങ്ങളിലാണ് ഫുഡ് സേഫ്റ്റി അസോസിയേഷനുകൾ ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന പ്രക്രിയയെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പരിധിവരെ സൂക്ഷ്മ പോഷകക്കുറവിനുള്ള പരിഹാരമായാണ് ഇത് നിർദ്ദേശിക്കുന്നത്. അതായത് ഈ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മ പോഷകങ്ങൾ കുറഞ്ഞു വരുന്നത് ശരീരം അപ്പോൾ ഉടനടി പുറത്തു കാണിക്കണമെന്നില്ല. അത് ഗുരുതരമായ ഒരു അവസ്ഥയിലെത്തി വലിയൊരു രോഗാവസ്ഥയിലേക്ക് മാറി നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ശരീരം അത് പ്രകടിപ്പിക്കുന്നത്. അപ്പോഴേക്ക് സമയം ഒരുപാട് കഴിഞ്ഞിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിന് പോഷകങ്ങളുടെ കുറവ് ഉടനെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ഈ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിച്ച് പരിഹരിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചക്കുറവ്, നിശാന്തത, നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ആളുകളിൽ പൊതുവെ കണ്ടുവരുന്ന വിളർച്ച പോലുള്ളത്, അയഡിൻ്റെ അപര്യാപ്തത, അതുപോലെ തന്നെ വിറ്റാമിനുകളുടെ അഭാവം, കാൽസ്യം കുറവ് തുടങ്ങി പല അവസ്ഥകളും ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വളരെയധികം പെട്ടെന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഒരു ചികിത്സ വേണ്ടി വരാത്ത നിലയിൽ, ഒരു രോഗി ആവാത്ത നിലയിൽ നമുക്കത് പരിഹരിക്കാം. അയഡിൻ ചേർത്ത ഉപ്പ് നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. ഉപ്പ് നിത്യജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായതിനാൽ ചെറിയ അളവിൽ ആണെങ്കിലും അത് പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും തീന്മേശയിലേക്ക് പെട്ടെന്ന് ചെന്നെത്തും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡിയ, അതും ഐക്യരാഷ്ട്രസഭ വഴിയാണ് ഈ അയഡിൻ ഉപ്പ് തന്നെ മുന്നോട്ട് വെച്ചത്. ഇതിലൂടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ അയഡിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ദുരുപയോഗപ്പെടുത്തുമായിരിക്കാം, പക്ഷെ അതിനേക്കാളേറെ ഗുണകരമായി മനുഷ്യ ആരോഗ്യത്തിന് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതുപോലെ തന്നെയാണ് എണ്ണയുടെ കാര്യവും. നിർദ്ദേശിക്കപ്പെട്ട അളവിൽ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഫോർട്ടിഫൈഡ് പോഷകങ്ങളുടെ, അതായത് വിറ്റാമിൻ എ, ഡി മുതലായവയുടെ ഗുണം ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. പ്രിവെന്റീവ് ന്യൂട്രീഷൻ അഥവാ രോഗാവസ്ഥകളെ പ്രതിരോധിക്കുക എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഫോർട്ടിഫിക്കേഷന്റെ പ്രധാന ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. സൂക്ഷ്മ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഗർഭിണികൾ, കുട്ടികൾ, കൗമാരക്കാർ എന്നിവരുടെ ആരോഗ്യം മെച്ചപ്പെടലും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ആരോഗ്യ പരിപാലനത്തിനുള്ള ചെലവ് ചുരുക്കലും അതുപോലെ തന്നെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, മാനസികവും ഭൗതികവുമായ ഉന്നമനം, ചുറുചുറുക്കാർന്ന ഒരു പുതുതലമുറയെ രൂപപ്പെടുത്തൽ, ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് സാധാരണയായി ഫോർട്ടിഫിക്കേഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതും പൊതുവായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഒന്നോ അതിൽ കൂടുതലോ പോഷക ഘടകങ്ങളുടെ ലഭ്യതക്കുറവ് മൂലമുള്ള അനാരോഗ്യകരമായ അവസ്ഥകൾ സമൂഹത്തിൽ ദൃശ്യമാകുമ്പോഴാണ് ഫോർട്ടിഫിക്കേഷൻ നടത്തിയ ഭക്ഷണങ്ങൾ തീർച്ചയായും ആ സമൂഹത്തിലോ വിഭാഗത്തിലോ ഉൾപ്പെടുത്തി ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തേണ്ടത്. അയഡിൻ ലഭ്യത കുറവുള്ള മണ്ണിൽ വളരുന്ന വിളകൾ കഴിക്കുമ്പോഴും, അതായത് മത്സ്യ ലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോഴും അയഡിൻ അപര്യാപ്തത മൂലമുള്ള ഗോയിറ്റർ അനുഭവപ്പെട്ടേക്കാം. അവിടെ അയഡിൻ ചേർത്ത ഉപ്പിന്റെ ലഭ്യത ഉറപ്പാക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ ഈ പോഷകക്കുറവിന് ഉള്ള പരിഹാരമായി അത് മാറുകയാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എ കുറവുള്ള ഇടങ്ങളിൽ അംഗീകൃത സർക്കാർ ഏജൻസികളുടെ പഠനങ്ങളുടെ പ്രകാരം വിറ്റാമിൻ എ ചേർത്ത അരി, അതായത് ഗോൾഡൻ റൈസ് പോലുള്ളവ വിതരണം ചെയ്തുകൊണ്ട് ആ പോഷണ അപര്യാപ്തതയെ പരിഹരിക്കാൻ സാധിക്കും. നവജാത ശിശുക്കളുടെ ഫോർമുല മിൽക്ക് ഫോർട്ടിഫൈഡ് ആയാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. മുലപ്പാലിലൂടെ ലഭിക്കേണ്ട പോഷക ഘടകങ്ങളെ കുറെയെങ്കിലും തിരികെ നൽകുന്നതാണ് ഇതിന്റെ ആത്മനിരീക ഫലം. ഭക്ഷ്യവസ്തുക്കളുടെ രുചി, മണം, മറ്റ് ഘടന എന്നിവയ്ക്കും വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചേർത്താണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ ആ ഭക്ഷണം നമ്മുടെ സ്ഥിരമായി സാധാരണ കഴിക്കുന്ന രുചിയും മണവും ഒക്കെ തന്നെ അതിലുണ്ടാവും. മരുന്നായിട്ട് തോന്നുകയുമില്ല, എന്നാൽ ഇത് മരുന്നിന്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് ഈ സൂക്ഷ്മ പോഷകങ്ങളുടെ പ്രസക്തി. ഭക്ഷ്യവസ്തുക്കളുടെ രുചി, മണം, മറ്റ് ഘടന എന്നിവയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നത് ചെറിയ കാര്യമല്ല. ഉപഭോക്താക്കളുടെ ഭക്ഷണ രീതികൾ മാറ്റേണ്ട ആവശ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആഹാര രീതികൾക്ക് ഇത് ഏറെ അനുയോജ്യവുമാണ്. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിന് വലിയ തോതിൽ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പോഷണക്കുറവും പരിഹരിക്കാനുള്ള സുരക്ഷിതവും ചെലവ് ചുരുങ്ങിയതുമായ ഒരു വലിയ മാർഗമാണിത്. ഭക്ഷ്യ ഉൽപാദകർക്ക് ചെലവ് കൂടുന്നില്ല, സാങ്കേതിക പരിജ്ഞാനം പോലും ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഒരു ഭക്ഷ്യ ഉൽപ്പന്നം ഫോർട്ടിഫൈഡ് ആണോ എന്ന് തിരിച്ചറിയാം. അതിനായി ഫോർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങളുടെ ലോഗോ ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് ലേബൽ അഥവാ ന്യൂട്രീഷൻ ലേബലുകൾ പോലെ തന്നെ പ്രധാനമാണ് ഈ അറിവുകളും. ഏതൊരു പ്രക്രിയയ്ക്കും രണ്ട് വശങ്ങൾ ഉണ്ടെന്നിരിക്കെ ഫോർട്ടിഫിക്കേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജീവിതശൈലീ രോഗങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കുന്ന സപ്ലിമെന്റുകളുടെയും മറ്റ് പാക്കറ്റ് ഭക്ഷണ സാധനങ്ങളുടെയും ഒക്കെ ഉപയോഗം പലപ്പോഴും പോഷകങ്ങൾ അധികമാകുന്നതിനും കാരണമായേക്കാം. അയഡിൻ അടങ്ങിയ ഉപ്പ് കഴിക്കുന്ന ഒരാൾക്ക് സോഡിയം മറ്റ് ഭക്ഷണ സ്രോതസ്സുകളിലൂടെ, അതായത് പാക്കറ്റ് പ്രോസസ്ഡ് ഫുഡിലൂടെ ലഭിക്കുമ്പോൾ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദത്തിനുള്ള സാധ്യത ഏറുന്നു. അതുപോലെ വിറ്റാമിൻ എ, ഡി തുടങ്ങിയവ ഫോർട്ടിഫൈ ചെയ്ത് എണ്ണയോ പാൽപ്പന്നങ്ങളോ കഴിക്കുന്നവർ ഇതേ പോഷകങ്ങൾ മറ്റ് രീതികളിൽ എടുക്കുമ്പോൾ അവയുടെയും അധികം ആഗിരണത്തിന് ഇത് വഴിതെളിക്കാം. ശരീരത്തിന് ആവശ്യമായതിലും കൂടുതൽ അളവിൽ പോഷകഘടകങ്ങളിൽ ചിലവ ശേഖരിക്കപ്പെട്ടാൽ അവ കരൾ, വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാമെന്ന് മെഡിക്കൽ പഠനങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും ശ്രദ്ധയോടുള്ള ഉപയോഗത്തിലൂടെയും ഭക്ഷണശീലങ്ങളിലൂടെയും പോഷകഘടകങ്ങളുടെ അമിത ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാനാകും. ആവശ്യമായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പുവരുത്തി ആരോഗ്യമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള ദൗത്യം കൂടിയാണ് ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയാം. ഇതിൽ നാം എല്ലാവരും പങ്കാളിയായാൽ നല്ലതാണ്. അതിൻ്റെ ആദ്യ പടിയാണ് പോഷക സാക്ഷരത, അതായത് ആരോഗ്യത്തിനായി ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും ഏതാണെന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൃത്യമായി അറിയുക എന്നതാണ് ഈ പോഷക സാക്ഷരതയുടെ അടിസ്ഥാനം. അല്ലെങ്കിൽ വന്നു ചേരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബോധ്യം നേടണം. ഇതിനായി സ്കൂൾ തലം മുതൽ തന്നെ അവബോധം നൽകി തുടങ്ങേണ്ടതാണ്. സർക്കാരിൻ്റെയും ഭക്ഷ്യസുരക്ഷാ ഏജൻസികളുടെയും നയങ്ങൾ അവ പൊതുസമൂഹത്തിന് എങ്ങനെ ഗുണകരമാകുന്നു എന്നതിനെ കുറിച്ചെല്ലാം അറിവ് നേടണം. മാത്രമല്ല ഈ പുതിയ അറിവുകൾ നമ്മുടെ ആഹാരശീലങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും വേണം. ഇനി ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ നടത്തുന്ന ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ് സാധാരണഗതിയിൽ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അറിവിന്റെ ഈ പാഠപുസ്തകം അവസാനിപ്പിക്കാം. ഉപ്പ്, അരി എന്നിവ കൂടാതെ പാൽ, ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട, എണ്ണ തുടങ്ങി നാം കൂടുതലായും ഉപയോഗിക്കുന്ന നിത്യ ഭക്ഷ്യ വസ്തുക്കളാണ് ഈ ഫോർട്ടിഫിക്കേഷന് വേണ്ടി സാധാരണ ഔദ്യോഗിക തലത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അയൺ, അയഡിൻ, സിങ്ക്, വിറ്റാമിൻ ബി കോംപ്ലക്സ്, ഫോളിക് ആസിഡ്, മറ്റ് ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി തുടങ്ങിയ പോഷക ഘടകങ്ങളാണ് കൂടുതലായും ഫോർട്ടിഫിക്കേഷന് ഉപയോഗിക്കുന്നത്. കാരണം ഇതാണ് പൊതുവെ ജനസംഖ്യയിൽ കുറഞ്ഞു കാണുന്ന വസ്തുക്കൾ. എങ്കിലും മറ്റ് ജീവകങ്ങളും ധാതുക്കളും കൂടി ആവശ്യാനുസരണം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വസ്തുക്കളിൽ ചേർക്കാറുണ്ട്. ഫ്രൂട്ട് ജ്യൂസുകളിൽ കാൽസ്യം, സോയാ മിൽക്കിൽ വിറ്റാമിൻ ഡി തുടങ്ങിയ നിരവധി ഫോർട്ടിഫൈഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് ചുറ്റും കാണാനാകും. അതിൻ്റെ ലേബലിൽ തന്നെ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകും. രണ്ട് പോഷക വസ്തുക്കൾ ചേർത്ത് ഗുണനിലവാരം വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ ഡബിൾ ഫോർട്ടിഫിക്കേഷൻ എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണം വിറ്റാമിൻ എ, ഡി എന്നിവ എണ്ണയിൽ ചേർക്കുമ്പോൾ, അതുപോലെ തന്നെ അയൺ, അയഡിൻ എന്നിവ ഉപ്പിൽ ചേർക്കുമ്പോഴും ഈ പ്രക്രിയ ഉണ്ട്. ഗവൺമെന്റ് നിർബന്ധമായും അനുശാസിക്കുന്ന പോഷക ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ നിയമപ്രകാരം നിർമ്മാതാക്കൾക്ക് സ്വമേധയാ ഉൽപ്പന്നങ്ങളിൽ ചേർക്കാവുന്ന പോഷക ഘടകങ്ങളുമുണ്ട്. അതായത് എല്ലാവർക്കും തോന്നും പോലെ ചേർക്കുന്ന ഒന്നല്ല ഈ സൂക്ഷ്മ പോഷകങ്ങൾ എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇതെല്ലാം ആ ഫുഡ് പാക്കറ്റിന്റെ ലേബലിൽ പ്രത്യേകം എഴുതിയിരിക്കും. അത് നാം വായിച്ചു നോക്കേണ്ടതാണ്. നിശ്ചയിച്ചപ്പെട്ടിരിക്കുന്ന അനുപാതത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന പോഷകഘടകങ്ങൾ ഭക്ഷ്യ വസ്തുക്കളിലേക്ക് ചേർത്താണ് ഈ ഫോർട്ടിഫിക്കേഷൻ സാധ്യമാക്കുന്നത്. അതായത് എല്ലാ ഭക്ഷ്യ വസ്തുക്കളിലും തോന്നുംപടി ഈ സൂക്ഷ്മ ഘടകങ്ങളെ, പോഷകഘടകങ്ങളെ ചേർക്കുന്നതല്ല ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഔദ്യോഗിക തലത്തിൽ തന്നെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പൊതുവായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മാനുഫാക്ചറിങ് കമ്പനി തന്നെയോ ചേർക്കാവുന്നതാണ്. അതെല്ലാം പക്ഷേ അതിൻ്റെ ലേബലിൽ രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമാണ്. സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ ഫുഡ് ഫോർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

മീറ്റ് റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ പെൻസികർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം. എൻ്റെ ചെടി പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുപമ ആർ, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 2-ാം വർഷ ബിരുദാനന്തര ബിരുദ ബോട്ടണി വിദ്യാർത്ഥിനിയാണ്. 25 അടി വരെ ഉയരത്തിൽ ശാഖകളോട് പന്തലിച്ചു വളരുന്ന ഒരു മരമാണ് ലക്ഷ്മി തരു. പാരഡൈസ് മരമെന്നും അറിയപ്പെടുന്ന ഇവയുടെ ജന്മദേശം അമേരിക്കയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം സിമറൂബ ഗ്ലൗക്ക എന്നാണ്. പൂക്കാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. മഞ്ഞ നിറഞ്ഞ വെള്ള നിറമുള്ള പൂക്കളാണ് ഇവയ്ക്ക്. ചെറിയ ഞാവൽപ്പഴത്തിന്റെ രൂപമുള്ള കായകൾ പഴുക്കുമ്പോൾ ചുവപ്പ് നിറമാവും. ഭക്ഷ്യയോഗ്യമായ കായകൾ മധുരമുള്ളതാണ്. പഴക്കാലത്ത് ധാരാളം പക്ഷികൾ ഇവ തേടി എത്താറുണ്ട്. കുരുവിൽ നിന്നും കിട്ടുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമാണ്. എണ്ണയിൽ കൊഴുപ്പ് കുറവാണ്. വിത്ത് മുളപ്പിച്ചും കമ്പു നട്ടും പതിവെച്ചും വംശവർത്തനം നടത്താം. ഇടതൂർന്ന വേരുകൾ മണ്ണൊലിപ്പിനെ തടയാൻ നല്ലതാണ്. നിറഞ്ഞു നിൽക്കുന്ന ഇലകൾ വേനൽക്കാലത്ത് ചുറ്റുമുള്ള മണ്ണ് അധികം ചൂടാവാതെ സംരക്ഷിക്കുന്നു. ഇന്ന് ഇവ ഇന്ത്യയിലെ കർണാടക, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. വരൾച്ചയും ചൂടും സഹിക്കുന്ന ഈ മരത്തിന് 10 മുതൽ 20 മീറ്റർ വരെ ഉയരത്തിൽ വളരാനുള്ള കഴിവുണ്ട്. ഇതിന്റെ വിത്തുകളിൽ 60 മുതൽ 70% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. ഈ എണ്ണ ഭക്ഷ്യ എണ്ണയായി ഉപയോഗിക്കാനും ബയോഡീസൽ നിർമ്മിക്കാനും കഴിയും. ഈ എണ്ണയിലുള്ള ഘടകങ്ങൾ ശരീരത്തിലെ ദോഷകരമായ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ചില പഠനങ്ങൾ പ്രകാരം ലക്ഷ്മി തരുവിന് പ്രമേഹം നിയന്ത്രിക്കുന്നതിലും ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നതിലും സാധ്യതയുള്ള ഗുണങ്ങളുണ്ടെന്ന് കാണിക്കുന്നു. പരമ്പരാഗത ചികിത്സാ രീതികളിൽ ഇത് ചർമ്മരോഗങ്ങൾക്കും മുറിവുകൾക്കും ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ ഇലയും തൊലിയും കഷായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ജ്വരം, വയറിളക്കം, പിത്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ശമനം നൽകുന്നു. ഈ സസ്യത്തിലുള്ള ക്വസിനോയിഡുകൾ എന്ന രാസഘടകങ്ങൾ ശക്തമായ ആന്റി മൈക്രോബിയൽ, ആന്റി പാരസെറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ അണുബാധകൾ നിയന്ത്രിക്കാൻ ഇത് സഹായകരമാണ്. ആകെ പറഞ്ഞാൽ ലക്ഷ്മി തരു ആരോഗ്യ സംരക്ഷണത്തിനും ഔഷധ പ്രയോഗങ്ങൾക്കും ഏറെ സാധ്യതയുള്ള ഒരു സമ്പന്നമായ സസ്യമാണ്. ശരിയായ ശാസ്ത്രീയ പഠനങ്ങളും നിയന്ത്രിത ഉപയോഗവും ഉറപ്പാക്കിയാൽ ഭാവിയിൽ ഇത് ആയുർവേദ ആധുനിക ചികിത്സാ രംഗങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ആർജിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും ഈ ചെടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇവയെ സംരക്ഷിക്കുമല്ലോ അല്ലേ? സ്റ്റേ ട്യൂൺ.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ അറിയാം, മാറ്റിയെടുക്കാം. ഈ പരിപാടിയുടെ മൂന്നാം ഭാഗമാണിത്. കഴിഞ്ഞ ഭാഗത്തിൽ നാം കണ്ടത് കോപം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലെ അഗ്മദ്ദല എന്ന ഭാഗം വഴി ഉത്ഭവിക്കുന്നതു എന്നതാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്. നമ്മുടെ എല്ലാം കോപം ഒരുപോലെയാണോ? അല്ല. ഓരോ മനുഷ്യരും സ്വഭാവത്തിനനുസരിച്ചും അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചും കോപം പ്രകടിപ്പിക്കുന്ന രീതികളും വ്യത്യാസമാണ്. പ്രധാനമായും മൂന്ന് തരത്തിലാണ് കോപം പ്രകടിപ്പിക്കപ്പെടുന്നത്. നമുക്ക് അവ ഓരോന്നും വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയാലോ. ആക്രമണാത്മക കോപം, അതായത് അഗ്രസീവ് ആങ്കർ, എന്താണിത്? കോപം ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ ഉഗ്രരൂപത്തിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന രീതിയാണ്. ഉള്ളിൽ തോന്നുന്ന ദേഷ്യത്തെയും നിരാശയും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നു. താൻ പറയുന്നത് മാത്രം ശരിയെന്ന വാശിയാണ് ഇവരെ നയിക്കുന്നത്. ഇതിലെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഉച്ചത്തിൽ ബഹളം വയ്ക്കും, ചീത്ത വിളിക്കും, അക്രോശിക്കും, കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയും, വാതികൾ വലിച്ചടയ്ക്കും. ഇവയൊക്കെ സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ്. നിങ്ങൾക്കറിയാം, ചില കടുത്ത സാഹചര്യങ്ങളിൽ ഇത് ശാരീരികമായ ആക്രമണങ്ങളിലേക്ക് വരെ കടക്കാറുണ്ട്. അടുത്തതായി മാനസികാവസ്ഥയാണ്. ഈ അവസ്ഥയിൽ വ്യക്തിക്ക് തന്റെ വിവേചന ബുദ്ധിയും യുക്തിയും പൂർണ്ണമായി നഷ്ടപ്പെടും. തലച്ചോറിൽ ചിന്തിക്കുന്ന ഭാഗം നിശ്ചലമാകുകയും അഗ്മദ്ദല പൂർണ്ണമായി നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. അതായത് ബ്ലാങ്ക് ആയി പോകും. എന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ നിമിഷത്തിൽ ഇവർക്ക് തോന്നുകയുമില്ല. കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ആഘാതം വലുതാണ്. ഇത്തരക്കാരുടെ കോപം കുടുംബ ബന്ധങ്ങളെ വേഗത്തിൽ തകർക്കും. പ്രത്യേകിച്ച് കുട്ടികളിലും പങ്കാളിയിലും ഇത് വലിയ ഭയവും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കും. തങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന വാശിയിലാണ് ഇവർ ബഹളം വയ്ക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് ലഭിക്കുന്നത് വെറും ഭയം മാത്രമാണ്. ഒരിക്കലും യഥാർത്ഥ ബഹുമാനവും ആയിരിക്കില്ല. ഇനി ഇതിന്റെ പരിഹാരത്തിന്റെ ആദ്യപടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം ദേഷ്യം വരുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് അല്പസമയം ഒന്ന് മാറി നിൽക്കുക, അതായത് ടൈം ഔട്ട്. ദീർഘമായി ശ്വാസമെടുക്കുക, അല്ലെങ്കിൽ 1 മുതൽ 10 വരെ എണ്ണുക. ഇതൊക്കെ താൽക്കാലികമായ ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. മാറ്റത്തിന്റെ ആദ്യപടി തനിക്ക് പ്രശ്നമുണ്ടെന്ന് സ്വയം സമ്മതിക്കലാണ്. രണ്ടാമതായി ഉള്ള ഒന്ന് നിഷ്ക്രിയ കോപം, അതായത് പാസീവ് ആങ്കർ എന്ന് പറയും. ദേഷ്യം പരസ്യമായി പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിൽ കൊണ്ടു നടന്ന് പല രീതികളിലൂടെ പ്രതികാരം തീർക്കുന്ന വളരെ അപകടകരമായ ഒരു രീതിയാണിത്. തനിക്ക് ദേഷ്യമുണ്ടെന്ന് ഇവർ പുറമേ സമ്മതിക്കില്ലെങ്കിലും അവരുടെ പ്രവൃത്തികളിൽ ഇത് പ്രകടമാകും. ഇതിലെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആരോടാണോ ദേഷ്യം അവരോട് സംസാരിക്കാതിരിക്കും. മുഖം കറുപ്പിച്ച് നടക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരവോ മറുപടിയോ ഒന്നും നൽകില്ല. മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം വൈകിക്കുകയോ മോശമാക്കുകയോ ചെയ്യും. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. നീ മറഞ്ഞിരിക്കുന്ന ഒരു അപകടമുണ്ട്. പരസ്യമായി ബഹളം വയ്ക്കുന്ന, നേരത്തെ പറഞ്ഞ ആക്രമണ കോപത്തേക്കാൾ എപ്പോഴും മാരകമാണ് നിഷ്ക്രിയ കോപം. കാരണം ദേഷ്യം ഉള്ളിൽ കിടഞ്ഞ് തിളച്ചു മറിയുന്നത് കൊണ്ട് ഇത് മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. ഇത് വിട്ടുമാറാത്ത തലവേദന, ഉയർന്ന രക്തസമ്മർദ്ദം, അൾസർ, കടുത്ത വിഷാദം ഒക്കെ ഇവർക്ക് വന്നു ചേരാം. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. പ്രശ്നങ്ങൾ തുറന്നു സംസാരിക്കാത്തതിനാൽ അവ ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. പങ്കാളിക്കും കുടുംബാംഗം

വരുന്നത് ഒരു സാധാരണ വികാരമാണെന്ന് അംഗീകരിച്ച് അതിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ സമാധാനപരമായും യുക്തിസഹമായും പറഞ്ഞു തീർക്കുന്ന മാതൃകാപരമായ ഒരു രീതിയാണിത്. ഇതെങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്താതെ സംസാരിക്കും, തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അവരോട് പറയും, മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള സഹിഷ്ണുതയും കാണിക്കും. കുറ്റപ്പെടുത്തലുകൾക്ക് പകരം പ്രശ്ന പരിഹാരത്തിന് മുൻഗണന നൽകുന്ന രീതിയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ അടയാളം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു മനുഷ്യൻ എത്രത്തോളം പക്വതയുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നത് അയാൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതികളിലൂടെയാണ്. യഥാർത്ഥത്തിൽ സമൂഹവും കുടുംബവും ആദരിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ നിലപാടുകൾ സമാധാനപരമായി പറഞ്ഞുറപ്പിച്ചു നിർത്തുന്നവരാണ്. അത് നിങ്ങൾക്കറിയാം, അവർക്ക് ആരെയും ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുടുംബത്തിന് നൽകുന്ന സ്നേഹവും ഇവിടെ പ്രധാനമാണ്. ഇത്തരമൊരു രീതി തുടരുന്ന മുതിർന്നവരെയോ മുത്തശ്ശന്മാരെയോ കണ്ടു വളരുന്ന കുട്ടികൾ ഭാവിയിൽ മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമകളുമാകും. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹളം വെക്കുകയല്ല, മറിച്ച് ശാന്തമായി സംസാരിച്ച് തീർക്കുകയാണ് വേണ്ടതെന്ന വലിയൊരു ജീവിതപാഠമാണ് അവർ ഇതിലൂടെ പഠിക്കുന്നത്. ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാമെന്ന് കൂടി വരും. നമുക്ക് നോക്കാം. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ കുറച്ച് സമയം ചിന്തിക്കുക. നീ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് മറ്റുള്ളവരെ വിരൽ ചൂണ്ടി പറയുന്നതിന് പകരം ആ പ്രവൃത്തി എന്നെ കുറച്ചുകൂടി വിഷമിപ്പിച്ചു, നമുക്കത് എങ്ങനെ ശരിയാക്കാം എന്ന് സ്വന്തം വികാരത്തിന് മുൻഗണന നൽകി സൗമ്യമായി സംസാരിക്കുക. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ ചർച്ച ചെയ്ത മൂന്ന് കോപങ്ങളിൽ ഏതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന രീതിയാണോ, അതോ ഉള്ളിൽ കൊണ്ട് നടന്ന ജീവിതവും ആരോഗ്യവും നശിപ്പിക്കുന്ന രീതിയാണോ? ഓർക്കുക, നമ്മളെ നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളും സമൂഹവും സ്നേഹത്തോടെയും ആദരവോടെയും ഓർക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കോപത്തെ ആരോഗ്യകരമായ രീതിയിലേക്ക്, അതായത് ഇത് അസർട്ടീവ് ആങ്കറിലേക്ക് മാറ്റിയെടുക്കണം. ജീവിതത്തിൽ എപ്പോഴും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുക എന്നത്. നമ്മൾ പോയാലും അവശേഷിക്കുന്നത് നമ്മൾ നൽകിയ സ്നേഹവും നല്ല ഓർമ്മകളുമല്ലേ? അടുത്ത ഭാഗത്തിൽ കോപത്തെ എളുപ്പത്തിൽ മെരുക്കാനുള്ള പ്രായോഗിക പരിശീലനങ്ങളും വഴികളും പരിചയപ്പെടാം. അപ്പോൾ മുടങ്ങാതെ അടുത്ത ദിവസം ഇതേ സമയം കേൾക്കാൻ ശ്രമിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ ഖാൻ കരിക്കും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബാങ്കിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9494359570, മറ്റൊരു നമ്പർ 9446907179. പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HST ഹിന്ദി ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 29 രാവിലെ 10:30 അഭിമുഖം നടത്തും. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷത്തെ ത്രിവത്സര LLB, പഞ്ചവത്സര BA, BBA, BCOM, LLB കോഴ്സുകളിലേക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കും. പേരുവഴി സർക്കാർ ITIയിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക്, ഓട്ടോ, ഇലക്ട്രോണിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡുകളിലെ പ്രവേശനത്തിനായി 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9037848644, മറ്റൊരു നമ്പർ 9847781691. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് 14 ഏകജാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 15 രാവിലെ 10 മുതൽ 17 വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. കേരളത്തിലെ സർക്കാർ ഇൻഡസ്ട്രിയിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകജാല പ്രവേശനത്തിന് 30 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ഇന്ന് ബാങ്ക് അവധി. ശക്തമായ മഴയ്ക്ക്

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്ത് കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 3 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

പ്രശസ്ത കഥാകാരി മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്നതിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ആധുനിക മലയാള കഥാകാരികളിൽ സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയാണ് മാധവിക്കുട്ടി. കേരളീയ സമൂഹത്തിലും മലയാള സാഹിത്യരംഗത്തും ആംഗലേയ കാവ്യമേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാധവിക്കുട്ടി ശക്തവും വിധ്വംസകവും സത്യസന്ധവുമായ തൻ്റെ നിലപാടുകൾ ധീരമായി പ്രഖ്യാപിച്ചു. ജീവിതവും സാഹിത്യവും അതിൻ്റെ അടയാളങ്ങളായിട്ട് മാറ്റി. മലയാളത്തിൽ സ്ത്രീവാദ പ്രസ്ഥാനങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം കൃതികളിലൂടെ സ്ത്രീയുടെ സ്വത്വബോധത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിൽ കഥകളും നോവലുകളും എഴുതിയപ്പോൾ ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിൽ കവിതകളും ലേഖനങ്ങളും എഴുതി. സ്നേഹമാണ് മാധവിക്കുട്ടിയുടെ ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനം. സ്നേഹത്തിൽ കുറഞ്ഞോ കവിഞ്ഞോ ഒന്നുമല്ല ജീവിതം എന്ന് ഈ കഥാകാരി കരുതുന്നു. 12 നോവലുകളും 30 കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാല്യകാല സ്മരണകൾ, നീർമാതളം പുത്തകാലം എന്നീ ആത്മകഥാസ്പർശിയായ പുസ്തകങ്ങൾ പ്രസിദ്ധങ്ങളാണ്. യാഥാസ്ഥിക വൃത്തങ്ങളിൽ വിസ്ഫോടനം സൃഷ്ടിച്ച എൻ്റെ കഥകൾ ഈ കൂട്ടത്തിൽപ്പെടുന്നു. മാധവിക്കുട്ടിയുടെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: പ്രഭാതം, ഉണ്ണി, നുണകൾ, വേനലിൻ്റെ ഒഴിവിൽ, കല്യാണി.

0: അമ്മ മാധവിക്കുട്ടി. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മേശിരസ്കാർ തള്ളിയിട്ടു. അവർക്ക് തൻ്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാ ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു സീർക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ച് ഉണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റിയമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മയെന്നെ ആ വിളികേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയതുപോലെ തോന്നി. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആര് സംബോധന ചെയ്തിട്ട്. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മയെ അമ്മയെന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട്, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പാൽക്കാരൻ അവരുടെ നിറക്ക് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തേക്കാലിൽ നിന്ന് അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്ത് ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാനെന്തിനീ വൃത്തിയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എൻ്റെ പേര് ബോലിറാം എന്നാണ്. അച്ഛൻ്റെ പേരോ? അച്ഛൻ്റെ പേര് മോത്തിറാം. തൻ്റെ സ്വദേശി എവിടെയാണ്? ഇമാംഗഞ്ച്. ഇമാംഗഞ്ചോ? അതെവിടെ കിടക്കുന്നു? ഇതെന്തൊരു പ്രാന്താണ്? പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്ന്? അയ്യോ, എനിക്ക് തീരെ വയ്യ. വൃദ്ധ അവരാധ്യപ്പെട്ടു. ഇവരവരെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കട്ടെ? പാൽക്കാരൻ ചോദിച്ചു. എന്നിട്ടാവാൻ തൻ്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോരയൊഴുകുന്നത് തനിക്ക് കാണാൻ വയ്യ. ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനിങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾക്കും ഒരു അമ്മയില്ലേ? ഈ വൃത്തിയെ റൂട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം? മാറി നിൽക്ക്, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ. വൃദ്ധ അവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി. അതിലേക്ക് വൃത്തിയെ താങ്ങി എടുത്തു വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. കാലിൽ നിന്ന് ചോരി ഉലിക്കുന്നത് നിർത്തട്ടെ. 30 മിനിറ്റായി ഇത് തുടങ്ങിയിട്ട്. ഇത് നിങ്ങളുടെ അമ്മയാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത വിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരൊരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ? പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃത്തിയെ കൊണ്ടുവന്നത്. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ. ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മയെ എന്ന വിളി. വൃദ്ധ കണ്ണുകൾ വിഴിച്ചു, ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാലെ പരിശോധിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ, വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയാനാവുമോ? എന്താണ് പിറുപിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണ് അമ്മ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തലകുലുക്കി. ഞാൻ അവരെ വിളിപ്പിക്കണോ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, എനിക്കൊക്കെ മാറി, വൃദ്ധ പറഞ്ഞു. അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയാക്കി തരണോ? വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കയറ്റിയിരുത്തി. വെണ്ടക്കയൊക്കെ പോയി, വൃദ്ധ പുറപ്പെടുത്തു. പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുമ്പിൽ കാർ നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു, അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മുടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മോനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും, എൻ്റെ വേദന മാറി, ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം. അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അല്ല, വെള്ളമെടുത്ത് വയ്ക്കാൻ താൻ മറന്നുവന്നു. പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല, ഇന്ന് തനിക്ക് പട്ടിണി തന്നെ. അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിണക്കെടാതെ കിടന്നു. മണ്ണിൽ നിന്ന് പിടിപിടിച്ച് മേൽപോട്ടുയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. താൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികളിലക്കി കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്ന് കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണുനീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്നവൻ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം. പ്രശസ്ത കഥാകാരി മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പരിസര ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്ഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474293111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞ് അത് കേട്ട് ഏറ്റു പരത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. കോളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ്ഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04742931111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809031111. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഫിലോമിനെ, എന്റെ മോളെ ബർത്ത്ഡേ ആയിന്ന്. മണ്ണാട് ശാലിനി ആശംസ പറഞ്ഞാലോ മോളെ.
0: ഓക്കെ, അപ്പോൾ മങ്ങാടുള്ള ശാലിനി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04742931111. ഹലോ ഹലോ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ശിവൻപാട്ടത്തേക്കാവ്
0: പറഞ്ഞോളൂ.
2: തിരുമുലാവാരം, തിരുമുലാവാരം രഘുചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ചേട്ടന് ഞാൻ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യവും ജഗദീശ്വരം കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു.
0: ഓക്കെ, അപ്പോൾ രഘുചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്,
0: പറഞ്ഞോളൂ.
3: സന ഫാത്തിമാരെ ബർത്ത്ഡേ ആയിരുന്നു, നാലാമത്തെ. പൊന്നുമ്മയുടെയും ഉപ്പാടെയും ബർത്ത്ഡേ ആശംസകള് എന്റെ പൊന്നുമോക്ക്.
0: ഓക്കെ, അപ്പോൾ സന ഫാത്തിമ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മോളെ,
0: പറഞ്ഞോളൂ ചേച്ചി.
3: ഞാൻ മുളങ്കാടത്തുനിന്ന് ഷീജ ചേച്ചി. നമ്മുടെ പ്രിയപ്പെട്ട രഘുനാഥൻ ചേട്ടന് എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ, ഒപ്പം എന്റെ നാത്തുവിന്റെ മോളെ കീർത്തിക്ക് ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ കീർത്തിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: ഓക്കെ മോളെ,
0: വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കണ നമ്പർ 9809091111.

0: തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-29-3-1-1-1. കോളിലേക്ക് പോവാം.
1: ഹലോ
0: ഹലോ. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോ അടുത്തു നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ ഹലോ.
0: ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. 8:50 ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809-0-1-3-3-1-1.
1: ഹലോ ഹലോ.
0: ഓക്കെ, അപ്പം നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: വരാൻ ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. അതുപോലെ മെസ്സേജ് അയക്കുന്ന നമ്പർ 9809091311. കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആ കേക്കാമ്മ. ആ പറഞ്ഞോളെ ചേച്ചി.
1: നല്ലൊരു മഴയുടെ ആശംസയും ഒരു ശക്കര ഉമ്മയും ദിവസം കിട്ടുന്നതല്ലേ. പിന്നെ മോളെ, ഇന്നലെ നമ്മുടെ വിളിക്കാൻ ചേച്ചി കിട്ടിയില്ല. ജയ പട്ടദാനത്തിന്റെ മോൻ മണിക്കുട്ടിക്ക്, മണിക്കുട്ടി എന്ന് വിളിക്കുന്ന ശിവനന്ദ, ആ മോക്കും പിന്നെ നമ്മുടെ മുളങ്കാലത്തെ സി എച്ച് ചേച്ചിയുടെ അനിയത്തിക്കും കൂടെ നല്ലൊരു ബർത്ത്ഡേ ആശംസ കൊടുത്തരാം മോളെ.
0: ഞാൻ പറഞ്ഞായിരുന്നു ചേച്ചി പറയുന്നുണ്ടോ?
1: ആ, എല്ലാവർക്കും കൂടെ, രണ്ടുപേർക്കും കൂടെ എന്റെ പ്രത്യേക ഒരു ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. വിളിക്കേണ്ട നമ്പർ 0474 2939 1111. അപ്പൊ ദാ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, എന്റെ പേര് രഞ്ജിനി, എന്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയ നിറഞ്ഞ ആശംസകൾ. അതിനോടൊപ്പം ഫിലോമിനയ്ക്കും നല്ലൊരു പുലര് നേരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയം 8:59 ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിട വാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കേക്കിൽ ജീവിതം തുന്നിയ നെടുമൻകാവ് റസീന, ഫാഷൻ ഡിസൈനിങ് പഠിച്ച റസീന 10 വർഷം മുമ്പ് ഒരു നേരം പോക്കിനാണ് കേക്ക് നിർമ്മാണം ആരംഭിക്കുന്നത്. നെടുമൺകാവ് പാലവള വീട്ടിലെ അടുക്കളയിൽ തുടങ്ങിയ കേക്ക് നിർമ്മാണം ഇന്ന് റസീസ് കേക്സ് ചെറുകിട സംരംഭമായി വളർന്നിരിക്കുകയാണ്. കഠിന അധ്വാനവും അർപ്പണബോധവും കൈമുതലായി കെട്ടിപ്പടുത്ത റസീസ് കേക്സ് ബേക്കിംഗ് രംഗത്ത് തനത് മുദ്ര ഇതിനകം പതിപ്പിച്ചു കഴിഞ്ഞു. കേക്ക് നിർമ്മാണം അതൊരു കലയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് റസീന. ഓരോ കേക്കിനും ആകർഷകമായ പുതുമയും ഉയർന്ന ഗുണമേന്മയും ഉറപ്പാക്കി സൂക്ഷ്മതയോടെ റസീന തയ്യാറാക്കുന്ന രുചികരമായ കേക്കിന് ആവശ്യക്കാർ ഇന്ന് ഏറെയാണ്. സമൂഹ മാധ്യമമാണ് പ്രധാന പരസ്യമാർഗം. വിപണിയിലെ മാറുന്ന ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയെ പോലെ ബേക്കിംഗ് മേഖലയിലെ പുതിയ കോഴ്സുകളും നൂതന സാങ്കേതിക വിദ്യകളും റസീന പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. കേക്ക് നിർമ്മാണം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റസീന പരിശീലനം ഇന്ന് നൽകുന്നുണ്ട്.
3: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
0: 0474-2931-1111.
3: വിളിക്കേണ്ട സമയം
0: ശനിയാഴ്ച 10:30 മുതൽ
3: 11:30 വരെ. വിഷയം
0: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
3: അതിഥിയായി എത്തുന്നു
0: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി.
3: മൈൻഡ് ടോക്സ്.
0: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: madhouse. Madhouse.
1: Madhouse is spelled as M A D hyphen H O U S E.
2: This is a noun. This word typically refers to a highly chaotic, noisy, or disorganized situation or place. While it historically described a psychiatric hospital, it is considered outdated and offensive in the context today. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ പ്രാന്താലയം അല്ലെങ്കിൽ മനോരോഗ ചികിത്സാലയം എന്നാണ്. ഇതിനു പുറമെ വളരെ ബഹളവും ക്രമരാഹിത്യവും നിറഞ്ഞ ഒരു സ്ഥലത്തെയോ അത്രയേറെ തിരക്കുള്ളതോ ആയ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുവാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: താങ്ക് യു ഓൾ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-293-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി.
0: മൈൻഡ് ടോക്സ്.
1: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. ന്യൂ ജനറേഷൻ സിനിമയുണ്ടോ? എന്താണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്. ന്യൂ ജനറേഷൻ സിനിമയാണ് വിഷയം. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇല്ല എന്നാണ് പൊതുവെ ഒരു വിശ്വാസം. ജനകീയ കലയാണ് സിനിമ. ഒരു പ്രത്യേക കാലത്ത് പ്രത്യേക ലക്ഷ്യബോധത്തോടെ വിശേഷ പ്രമേയങ്ങളുടെ ആത്മാവിൽ വിരിഞ്ഞ സിനിമകളുണ്ട്. രാഷ്ട്രീയം പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമകളുണ്ട്. അവ ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യ ജീവികളുടെ വികാരങ്ങളും വിചാരങ്ങളുമാണ്. മനുഷ്യാവസ്ഥകളുടെ നേർപ്പടമാണ് ഒരു കലാകാരന്റെ ആത്മാവിഷ്കാരമാണ്. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എസ് പ്രദീപ് കുമാർ പറയുന്നത് കേൾക്കാം.
2: ഏതാണ്ട് 2010 കാലയളവിലാണ് ന്യൂ ജനറേഷൻ മലയാള സിനിമ എന്ന പദപ്രയോഗം തന്നെ നിലവിൽ വന്നത്. സിനിമയുടെ ഭാഷ, രൂപം, ശൈലി, കഥ പറയുന്ന രീതി തുടങ്ങിയവയിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് തന്നെ പുതുമകളും മാറ്റങ്ങളും കൊണ്ടുവന്നത് ന്യൂ ജനറേഷൻ സിനിമയാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കാലങ്ങളിലെ മുഖ്യധാരാ സിനിമകളിൽ ജാതി, ലിംഗഭേദം, സാമൂഹികമായി അട്ടിമറിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ അത്തരം ചർച്ചകൾ സിനിമയിലൂടെ ഗഹനമായി എങ്ങനെ നടത്തി സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊരു വലിയ സന്ദേശമാണ് ശരിക്കും ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ ലഭിക്കുന്നത്. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ തനിമയോടും സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുചിതമായി പരിപോഷിപ്പിക്കും വിധത്തിലുള്ള തിരക്കഥയും സംവിധാന രീതിയും മറ്റുമാണ് മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു പ്രവർത്തന മികവ്. വിമർശകരും ഗവേഷകരും സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ന്യൂ ജനറേഷൻ സിനിമകൾ മാറ്റങ്ങളെ വിശകലനം ചെയ്യുകയും ഇടപെടലുകളിലൂടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തുകൊണ്ട് വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് സിനിമാ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായ സൂപ്പർ സ്റ്റാർ കേന്ദ്രീകൃത സിനിമാ നിർമ്മാണം എന്നതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് ഇത്തരം സിനിമകളിൽ കാണുന്നത്. യാഥാർത്ഥ്യബോധത്തോടുകൂടിയ കഥ പറച്ചിലും പുതുമുഖ അഭിനേതാക്കളിലൂടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മയോടുകൂടി സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കാൻ കഴിയുന്നത് ന്യൂ ജനറേഷൻ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ വലിയ ഒരു നേട്ടമാണ്. ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ സമൂഹത്തിന് നൽകി കൂടുതൽ സിനിമ ആസ്വാദകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതും ന്യൂ ജനറേഷൻ സിനിമയുടെ പ്രത്യേകതയാണ്. സ്മാർട്ട് ഫോണും സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമ നിർമ്മാണമാണ് ശരിക്കും ന്യൂ ജനറേഷൻ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുക.
1: സിനിമയുടെ വ്യാകരണ ബന്ധിയായി നിർമ്മിക്കുന്ന സിനിമയെന്ന കല എക്കാലത്തും ആസ്വദിക്കപ്പെടേണ്ടതാണ്. അതായത് കാലാതിവർത്തിയാവണം, അതിനൊരു ധർമ്മമുണ്ടാവും, ഇതിന് ഒരു ലക്ഷ്യമുണ്ടാകണം. എങ്കിലും ഇക്കാലത്ത് കുട്ടികളുടെ സിനിമകൾ, അശ്ലീല സിനിമകൾ, അക്കാഡമിക് ഡോക്യുമെന്ററി സിനിമകൾ, കലാമൂല്യം സൂക്ഷിക്കുന്ന ക്ലാസിക് സിനിമകൾ, ലാഭേച്ഛ മാത്രം മുൻനിർത്തി നിർമ്മിക്കുന്ന സിനിമകൾ എന്നിങ്ങനെ വെറുതെ പട്ടിക തിരിക്കാറുണ്ട്. അവിടെയും പുതുതലമുറ സിനിമയ്ക്കിടം കാണുന്നില്ല. കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സജിനാഥിന്റെ അഭിപ്രായം കേൾക്കാം.
3: ഞാൻ അഡ്വക്കേറ്റ് കെ പി സജിന. പഴയകാല ജീവിതത്തിന്റെ പരിച്ഛേദമാണ് അന്നത്തെ കവിത. നായകനും വിദ്യ നന്മയുടെയും തിന്മയുടെയും പ്രവൃത്തികളായിരുന്നു. നന്മ വിജയം ഭരിക്കുന്നു. നാം സന്തോഷത്തോടുകൂടി തിയേറ്റർ വിടുമ്പോ ശുഭം എന്ന് എഴുതി കാണും. അതൊരു കാലം. എന്നാൽ ആധിപത്യാന്ത പൊരുത്തമില്ല. വ്യക്തിഭദ്രതയെ അന്വേഷിക്കേണ്ടതില്ല. നവതരംഗ സിനിമകൾ ഈ കാലത്തിന്റെ സൃഷ്ടിയാണ്. അത് ഒരുപാട് സിനിമകൾ അത്തരത്തിലിറങ്ങുന്നു. നഗരകേന്ദ്രിതമായ മധ്യവർഗ ഉപരിവർഗ ചിന്തയകളോട് ആവോളം സംവദിക്കുന്ന ആശയപ്പൊരുത്തം വരുത്തുന്ന നവതരംഗ സിനിമകളാണ്. നായകബിന സങ്കല്പങ്ങളെ കുളിച്ചെഴുന്നവരാണ്. രഹസ്യമായി പറഞ്ഞ പലതും മടിയില്ലാതെ പറയുവാൻ പുതിയ തലമുറ വെള്ളിത്തിരയെ ഉപയോഗിക്കുക. അതിനോടൊപ്പം ഓടാൻ എനിക്ക് കഴിയും. എന്റെ തലമുറ അതിനു മുന്നിൽ കിതയ്ക്കുന്ന കാഴ്ച. എന്നാൽ പുതിയ തലമുറ കൈയടിച്ചു സ്വീകരിക്കും. അതിൽ നമുക്ക് ധാർമ്മികത അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പുതിയ തലമുറ മാമൂലികളെ തട്ടിത്തകർത്ത് മുന്നേറുന്നതിന്റെ കാഴ്ചയാണ് നന്മയെന്ത് നല്ലതെന്ത് എന്ന് അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. നാം കരുതി വെച്ച പലതും തകർക്കപ്പെടുമ്പോൾ തന്നെ ആ കുട്ടികളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. നമ്മുടെ കാലത്ത് വിദേശ സിനിമകൾ കാണാനുള്ള അവസരമില്ലായിരുന്നു. വിദേശ സിനിമകൾ ആവോളം കാണുന്ന പുതിയ തലമുറ പുതിയ സിനിമകൾ ചുറ്റി. ഒരുപക്ഷെ അതിനെയാകാം ജെൻസി സിനിമകളും. ആ സിനിമ കാലഘട്ടത്തിന്റെ ഉൽപ്പന്നം.
1: എല്ലാ കാലത്തും പഴയ തലമുറയും പുതിയ തലമുറയും ഉണ്ട്. ഒരു മരത്തിൽ തളിരിലകളും മുറ്റിയ ഇലകളും ഉണ്ടാവും. സൂര്യൻ ഉദിക്കുന്നത് അതിലെ ഒരിലയെ മാത്രം കാണാനല്ല. ഇങ്ങനെ ഓരോ കാലത്തും പുതുതലമുറയുണ്ട്. എല്ലാ കാലത്തും കൗമാര യൗവനങ്ങളെ കുതിപ്പിക്കുന്ന സിനിമകളും ഇറങ്ങുന്നു. അത്തരം സിനിമകൾ ഏത് കാലത്തെയും ന്യൂ ജനറേഷനായ കൗമാര യൗവനങ്ങളെ ഹടാതെ ആകർഷിക്കും. ചെമ്മീനും അന്നത്തെ ന്യൂ ജനറേഷനെ ഹരം പിടിപ്പിച്ച സിനിമയായിരുന്നു. സിനിമ എല്ലാ തലമുറയ്ക്കായി പ്രത്യേകം സിനിമയൊന്നുമില്ലെന്ന് സമൂഹത്തെ പഠിപ്പിച്ചാൽ മനസ്സിലാവും. അതിനാൽ സമൂഹ മനഃശാസ്ത്രം പഠിക്കണം. ഒരു സമൂഹത്തിൽ പുതുതലമുറയാണ് തീവ്ര അനുരാഗികളാവുന്നത്. അവരിലാണ് ലൈംഗിക ഹോർമോണുകളുടെ അമിത സ്രാവം ഉണ്ടാകുന്നത്. പ്രായമേറിയവരിലും പ്രണയം വായിക്കാം. അവരും പഴയൊരു ന്യൂ ജനറേഷൻ തന്നെയാണ്. ചലച്ചിത്ര നിർമ്മാതാവും എഡിറ്ററുമായ അഡ്വക്കേറ്റ് സിനു എൽ ആർ പറയുന്നത് കേൾക്കാം.
4: ഞാൻ അഡ്വക്കേറ്റ് സിനു എൽ ആർ. ഞാനൊരു ചലച്ചിത്ര നിർമ്മാതാവാണ്, എഡിറ്ററാണ്, എഴുത്തുകാരനാണ്. പുതുമയാർന്ന കഥകളും അവതരണ രീതിയും ഉണ്ട്. ന്യൂ ഏജ് സിനിമകളില് പതിവ് കഥാസഞ്ചാരങ്ങളിൽ നിന്ന് മാറി പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളും ചെറിയ സംഭവങ്ങൾ പോലും മികച്ച സിനിമ അനുഭവമാക്കാൻ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് കഴിയുന്നുണ്ട്. പിന്നീട് യുവ പ്രതിഭകൾക്കുള്ള അവസരം, പിന്നെ ആഗോള ശ്രദ്ധ, ഒ ടി പ്ലാറ്റ്ഫോമുകൾ വഴി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ മലയാള സിനിമയെ കാണുന്നുണ്ട്. സാമൂഹിക ബോധവൽക്കരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിംഗസമത്വം, മാനസികാരോഗ്യം, രാഷ്ട്രീയം, പരിസ്ഥിതി, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ തുറന്നും യാഥാർത്ഥ്യപരമായി അവതരിപ്പിക്കാൻ, സമൂഹത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാനൊക്കെ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വെല്ലുവിളികളുണ്ട്. അമിത യാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയുന്നതാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചില സിനിമകൾ യാഥാർത്ഥ്യത്തിന്റെ പേരിൽ അമിതമായ നിരാശയെ, അശ്ലീലതയെ, ഹിംസയും പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ വിമർശനമുണ്ട്. പിന്നെ കുടുംബ പ്രേക്ഷകരുടെ കുറവ് തിയേറ്ററിലുണ്ട്. പഴയകാല കുടുംബ സൗഹൃദ സിനിമകളെ അപേക്ഷിച്ച് ചില ന്യൂ ഏജ് സിനിമകൾ കുടുംബമായി കാണാൻ അനുയോജ്യമല്ലെന്ന് പലരും കരുതുന്നുണ്ട്. ഇതിലൂടെ ഒരു വിഭാഗം പ്രേക്ഷകർ അകന്നുപോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വ്യാപാര സമ്മർദ്ദം എന്ന് പറയുന്നത് സിനിമ എക്കാലത്തും ബാധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സിനിമ ഒരു കലാരൂപം എന്നതിലുപരി ലാഭകേന്ദ്രീകൃത വ്യവസായമായി മാറ്റുന്ന പ്രവണത ഒരു വെല്ലുവിളി തന്നെയാണ്. പാശ്ചാത്യ സ്വാധീനമുണ്ട്. പുതുമയുടെ പേരിൽ മലയാളത്തിന്റെ സാംസ്കാരികപരമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്ക സമൂഹത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ന്യൂ ഏജ് സിനിമ മലയാള സിനിമാ മാറ്റത്തിന്റെ അടയാളമാണ്. അത് പുതിയ ചിന്തകൾക്കും സൃഷ്ടികൾക്കും വഴി തുറക്കുന്നു. എന്നാൽ കലയും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിലുള്ള സമതുലിതാവസ്ഥ നിലനിർത്തേണ്ട അത്യാവശ്യമാണ്. നല്ല കഥകളും മാനുഷിക മൂല്യങ്ങളും സാങ്കേതികമൊക്കെ ഒരുമിപ്പിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ലോക സിനിമാ രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ്.
1: പിന്നെ എന്താ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഇറങ്ങുന്നത്? അത് അത്തരം പേരിൽ പടച്ചിറക്കുന്ന ഒരു ചിത്രം, സിനിമയെന്നും പറഞ്ഞ് കൊട്ടി നടക്കുന്നവരുടെ കൂട്ടായ്മയിൽ ജനിക്കുന്ന ഒരു സാധനമാണത്. അത്തരത്തിലുള്ള ഒരു സിനിമ കാണുക, അല്പം ശാന്തതയോടെ മുൻധാരണകൾ ഒന്നുമില്ലാതെയാണ് സിനിമ കാണേണ്ടത്. ഇന്ന് എത്ര സിനിമകൾക്ക് കഴിയും? തെന്മന ഒറ്റയ്ക്കൽ ഗവൺമെന്റ് HSS ഇംഗ്ലീഷ് അധ്യാപകനും സിനിമാ ആസ്വാദകനുമായ ഡോക്ടർ അഷ്റഫ് ഷാ CM പറയുന്നത് കേൾക്കാം.
5: 1990s മലയാള സിനിമകളിൽ സൂപ്പർ താരപരിവേഷമുള്ള അഭിനേതാക്കളിൽ കേന്ദ്രീകൃതമായിരുന്നെങ്കിൽ ന്യൂജൻ സിനിമകളിൽ താരപരിവേഷങ്ങൾക്കപ്പുറം പുതുതലമുറയുടെ അഭിരുചികൾക്കും ആകുലതകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി സിനിമയെ പരിമിതപ്പെടുത്തി. അതിഭാഗവത്വം നിറഞ്ഞതും സംഭവങ്ങളുമായ സൂപ്പർ സ്റ്റാർ കേന്ദ്രീകൃത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി റിയലിസ്റ്റിക്കായ കഥാപാത്രങ്ങളും സ്ഥലകാല ചർച്ചയുമെല്ലാം ന്യൂജൻ സിനിമകളെ കൂടുതൽ ജനകീയമാക്കുന്നു. മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മുഴങ്ങുന്ന ആഘോഷരാവുകളുടെ ശബ്ദവും നിറവും ഗന്ധവുമെല്ലാം ന്യൂജൻ സിനിമകളിൽ ദൃശ്യവൽക്കരിക്കുന്നു. മനുഷ്യജീവിതത്തിലെ നിറമങ്ങിയ ഏടുകളും അവന്റെ മൃദുവികാരങ്ങളും ജീവിതഗതിയായി തന്നെ അവതരിപ്പിക്കുവാൻ ന്യൂജൻ സിനിമകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പുതുതലമുറയുടെ കൗമാര സ്വപ്നങ്ങളും സ്വത്ത് സംഘർഷങ്ങളും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കപ്പെട്ട നിരവധി ന്യൂജൻ സിനിമകൾ തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകളായി മാറുന്നത് നമ്മൾ കണ്ടു. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, നസ്രിയ, പാർവതി തിരുവോത്ത്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരിലൂടെ തുടക്കം കുറിച്ച ന്യൂജൻ സിനിമകൾ സൗബിൻ ഷാഹിർ, നാസ്ലൻ, മാത്യു തോമസ്, അനശ്വരരാജൻ, ഷെന്നികം, നമിത ബൈലു, സംഗീത് പ്രതാപ്, സന്ദീപ് പ്രതാപ് തുടങ്ങിയവരിലൂടെ സഞ്ചരിച്ച് സിനിമാ ലോകത്ത് ഒട്ടും പ്രശസ്തരല്ലാത്ത സോഷ്യൽ മീഡിയ താരനിരയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ന്യൂജൻ സിനിമകളെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം കാഴ്ചക്കാരെ വെറും ആസ്വാദകരെന്നതിനപ്പുറം സിനിമയുടെ തന്നെ ഭാഗമാക്കി മാറ്റാൻ ഈ സിനിമകൾ ശ്രദ്ധിക്കുന്നു എന്നതാണ്. 4D സിനിമാ തിയേറ്ററുകളിൽ ഒരുക്കിയിരിക്കുന്ന ചലിക്കുന്ന ഇരിപ്പിടങ്ങളും സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി സൃഷ്ടിക്കപ്പെടുന്ന കാറ്റും വെള്ളവും ഗന്ധവും എല്ലാം കാഴ്ചക്കാരിലേക്ക് പകർന്നു നൽകുന്ന നൂതന അനുഭവമായി മാറുന്നു. ന്യൂജൻ സിനിമകളിൽ വളരെ അടുത്തതായി കാണുന്ന ഒരു പ്രവണതയാണ് ഹൈപ്പർ റിയാലിറ്റിയെ റിയാലിറ്റിയായി അവതരിപ്പിക്കുക എന്നത്. പ്രേതങ്ങളും ആത്മാക്കളും വളരെ മുൻപ് തന്നെ സിനിമയുടെ ഭാഗമാണ് എങ്കിലും ന്യൂജൻ സിനിമകളിൽ പ്രേതങ്ങൾക്കും ആത്മാക്കൾക്കും മനുഷ്യന്റെ ഇടയിൽ അവർക്കൊപ്പം തന്നെ സ്ഥാനം നൽകിയിരിക്കുന്നു. കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകളിലൂടെ മാത്രം പരിചയപ്പെട്ടിരുന്ന കള്ളിയങ്കാട്ട്, നീലി, ലോക എന്ന സിനിമയിലൂടെ നമുക്ക് ഇടയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. സർവമായ എന്ന സിനിമയിൽ റിയ ഷിയു അവതരിപ്പിച്ച ദിലുലു എന്ന കഥാപാത്രം ആവിഷ്കാര രീതി കൊണ്ട് തീർത്തും വ്യത്യസ്തമായി. ഹൊററും ഫാന്റസിയും കോമഡിയും എല്ലാം സംയോജിപ്പിച്ച് വേറിട്ട സിനിമാ അനുഭവം സമ്മാനിക്കുവാൻ ഈ സിനിമകൾ വിജയിച്ചിരിക്കുന്നു.
1: നമ്മുടെ സദാചാരബോധത്തിന്റെ തൊലിയിരിക്കുന്നവയാണ് ചില സിനിമകൾ. ദമ്പതികൾക്കൊത്ത് കണ്ടിരിക്കാൻ കഴിയാത്ത സിനിമകളാണ് അവ. റിയാലിറ്റി എന്ന് പറഞ്ഞ് നമുക്കിതിനെ നേരിടാം. യുവാക്കളും കൗമാരക്കാരും കാണാൻ കൊതിക്കുന്ന ചില പടങ്ങൾ എന്നാണ് വാദം. കൗമാരക്കാർക്ക് അത്തരം സിനിമകൾ ഇഷ്ടമാണ്. അവർ തിയേറ്ററുകളിൽ പറന്നെത്തി സിനിമ കാണും. അവരാണ് ഭൂരിപക്ഷം പ്രേക്ഷകർ. അതിനാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാവും എന്ന് വെച്ച് സദാചാര വിരുദ്ധമായ സിനിമ നിർമ്മിക്കും എന്ന് വാശി പിടിക്കരുത്. ഒരു പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞ് കേരളത്തെ ചുവന്ന തെരുവാക്കരുത്. സദാചാരം പുലരേണ്ടത് രാജ്യത്തിന്റെ അച്ചടക്കത്തിനും നിലനിൽപ്പിനും അനിവാര്യമാണ്. റിയാലിറ്റി എന്ന് പറഞ്ഞ് സംസ്കാരം തുലച്ചിട്ട് നഷ്ടപ്പെടുന്ന മാന്യതയ്ക്കായി വിലാപം ചൊരിയരുത്. കല സംസ്കാര രൂപീകരണത്തിന് കൂടി വേണ്ടതാണെന്ന് ഓർക്കണം. സംസ്കാരവും സദാചാരവും കൃത്രിമമാണ്. സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും ജീവിതത്തിനും നരവംശം ജീവിത സാഹചര്യങ്ങളിലൂടെ ഉൽപ്പാദിപ്പിച്ച് പരിണാമ വിധേയമാക്കി തലമുറകളുടെ ബോധാവബോധങ്ങളിലൂടെ പ്രവഹിക്കുന്ന ഒന്നാണ് സംസ്കാരമെന്ന് എല്ലാവരും ഓർക്കണം. ചലച്ചിത്ര ആസ്വാദകൻ കോയിക്കൽ രാജേഷിന്റെ അഭിപ്രായം കേൾക്കാം.
6: നമ്മുടെ പഴയ തലമുറയുടെ കണക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള തിരക്കഥകൾക്കും സംവിധായകരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് പഴയകാല നല്ല തിരക്കഥ എഴുതിയ സംവിധായകരും തിരക്കഥകൾക്കും എല്ലാം നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ ഉണ്ടാക്കി. ഓരോരുത്തരും കഥാപാത്രത്തിനൊത്ത് വലിയ അഭിനേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു മലയാളത്തിൽ. ആ അഭിനേതാക്കള് മിക്കവരും മൺമറഞ്ഞുപോയി. പിന്നെ ഇപ്പോഴത്തെ തലമുറയെപ്പെട്ട സംവിധായകരും തിരക്കഥകൾക്കും അവരെ കൊണ്ടാവുന്ന രീതിയിൽ രണ്ടാം ഭാഗങ്ങള് മൂന്നാം ഭാഗങ്ങള് പിന്നെ അങ്ങനെ വിജയിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. ഫാമിലി പടങ്ങൾ ചെയ്തു തുടങ്ങി. മാന്യമായിട്ട് ഫാമിലിക്ക് കയറാൻ പറ്റുന്ന പടങ്ങൾ തന്നെ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. ന്യൂ ജനറേഷൻ സിനിമകൾ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു വഴികാട്ടിയായി മാറണം എന്നാണ് എന്റെ അഭിപ്രായം. സിനിമയാണ് നമ്മുടെ ഒരു ജനങ്ങളുടെ നല്ല സ്വഭാവം നിയന്ത്രിക്കുന്നത്, സ്വാധീനിക്കാൻ കഴിഞ്ഞുള്ള മേഖലയാണ് സിനിമ. കഥാപാത്രങ്ങളെ സമൂഹത്തിലെ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടാണ് പണ്ട് തിരക്കഥകളൊക്കെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സിനിമ ഇറങ്ങിയതിനു ശേഷം അത് കണ്ടുപഠിച്ച് ജനങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പം രണ്ടും ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പുതിയ തിരക്കഥാകൃത്തും സംവിധായകരും അവരെ കഴിവിനൊത്ത് സൗത്തിന്റെ തന്നെ നല്ല കളക്ഷൻ ചെയ്ത പടങ്ങളും ചെയ്തിട്ടുണ്ട്. യക്ഷിക്കഥകൾ വന്ന് വിജയിച്ചു. പുരാണ കഥാപാത്രങ്ങള് ദൈവികമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥാപാഠങ്ങളും എല്ലാം വിജയിക്കുന്നുണ്ട്. കാലഘട്ടത്തിന് മുമ്പുള്ള പടങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. പഴയ സൂപ്പർ സ്റ്റാറുകളൊക്കെ രംഗത്തെപ്പോഴും ഉണ്ട്, നല്ല എഴുത്തുകാരും സംവിധായകരും ഉണ്ട്. നല്ല കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്ന മലയാള സിനിമ തന്നെ ഇന്ത്യൻ സിനിമയിൽ പഴയ കാലത്തേക്ക് പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാനും പറ്റും. പ്രേക്ഷകരെ നല്ല രീതിയിൽ തിയേറ്ററിൽ കയറ്റാനും പറ്റും. പഴയകാലത്തെ പടങ്ങളുടെ കഥകളുടെ അത്രയും ആളുകൾ നല്ല ടെക്നിക്കൽ ആയിട്ട് ആളുകൾ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ പോലും പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളൊന്നും മോശമെന്ന് പറയാൻ പറ്റത്തില്ല.
1: സംസ്കാരത്തിന്റെ പ്രോഡക്റ്റാണ് സദാചാരം. സംസ്കാരം തോൽക്കുന്നിടത്ത് സ്ത്രീയുടെ മാന്യതയാണ് കെടുന്നത്. പുരുഷനെ നിഷേധിക്കുന്നിടത്തല്ല സ്ത്രീ സ്വതന്ത്രയാവുന്നത്. പരസ്പരം അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും പഠിക്കണം, ശ്രമിക്കണം. അല്ലാത്ത പക്ഷം സ്ത്രീ പുരുഷന്മാർ തമ്മിലടിച്ച് രുതിരം മണക്കുന്ന ഒരു സമൂഹമാണ് ഉണ്ടാവുക. ജനകീയ കലയായ സിനിമയ്ക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനാകുന്നതും ആകണം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. ന്യൂ ജനറേഷൻ സിനിമയുണ്ടോ? എന്താണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്.
0: കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറും സംയുക്തമായി അവതരിപ്പിക്കുന്നു മൈൻഡ് ടോക്സ്. നിങ്ങളുടെ ആകുലത, വിഷമങ്ങൾ, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ മനോരോഗ വിദഗ്ധരോട് ചോദിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കുവാനുള്ള നമ്പർ
1: 0474-293-1111.
0: വിളിക്കേണ്ട സമയം
1: ശനിയാഴ്ച 10:30 മുതൽ
0: 11:30 വരെ. വിഷയം
1: ഡെലീറിയം, പെട്ടെന്നുള്ള ബോധക്ഷയത്തെ മനസ്സിലാക്കാം.
0: അതിഥിയായി എത്തുന്നു
1: ഡോക്ടർ ഡാർവിൻ സി പോൾ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ, പ്രസിഡന്റ് കൊല്ലം സൈക്യാട്രിസ്റ്റ് സൊസൈറ്റി.
0: മൈൻഡ് ടോക്സ്.
1: മറവി രോഗമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന അപകടകരമായ ആശയക്കുഴപ്പം. വീട്ടിൽ പ്രായമായവരുണ്ടോ, സർജറി കഴിഞ്ഞവരുണ്ടോ എങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യരുത്.
7: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മൈൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ മൈൻഡ് ടോക്സ് എന്താണെന്ന് എല്ലാ ശ്രോതാക്കൾക്കും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി, നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, വ്യാകുലതകൾ, എന്തെങ്കിലും ടെൻഷൻ, ഇതൊരു മനോരോഗ വിദഗ്ധനോട് ചോദിക്കണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്. നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്താതെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ ഡാർവിൻ സി പേൾ ആണ്. നമസ്കാരം സർ.
8: നമസ്കാരം,
7: പരിപാടിയിലേക്ക് സ്വാഗതം സർ. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡെലീരിയം ആണ് സർ. ഈ ഒരു വിഷയത്തിനെ ആസ്പദമാക്കി നമുക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്താണെന്ന്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താണ് ഡെലീരിയം എന്ന് പറയുന്നത്?
8: ഡെലീറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു, അതായത് നമ്മളുടെ അവയർനെസ്, അറ്റൻഷൻ, അതായത് നമുക്ക് ശ്രദ്ധയിലുണ്ടാകുന്ന വ്യതിയാനം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ ബോധാവസ്ഥയിൽ, അതായത് നമുക്ക് പരിസരബോധം ഇല്ലാത്ത അവസ്ഥകളിലേക്ക് മാറിയും തിരിഞ്ഞും വിട്ടുമാറി ഒരു ദിവസം തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ്. അതൊരു സിൻഡ്രം ആണെന്ന് പറയാം, ഒരു ന്യൂറോ സൈക്യാട്രിക് സിൻഡ്രം ആണെന്ന് തന്നെ നമുക്ക് ഡെലീറിയത്തെ പറയാം. പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെയിനായിട്ടും അറ്റൻഷൻ, അതായത് ശ്രദ്ധ, പിന്നെ കോൺസെൻട്രേഷൻ, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അവയർനെസ്, പരിസരബോധം അല്ലെ ബോധാവസ്ഥ ഇല്ലാത്ത ഒരു ഇതിലേക്ക് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുക. ഒരു ദിവസം തന്നെ രാവിലെ നോർമലായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവും, പിന്നെ കുറച്ച് നേരം ചിലപ്പോൾ നോർമലായിരിക്കും, ചിലപ്പോൾ ഹൈപ്പർ ആയിട്ട് വരാം, അജിറ്റേറ്റഡ് ആയിട്ട് വരും, ചിലപ്പം താഴെ ഡൗണിലേക്ക് വരാം. ഇങ്ങനെ വ്യതിയാനം, ദിവസത്തിൽ തന്നെ വ്യതിയാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും.
7: ഹലോ, നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിച്ചോളൂ.
9: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
8: ഗുഡ് മോർണിംഗ്
9: ഡോക്ടർ. എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാവും, വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കാനും നമുക്ക് ഒന്നിനും ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. നമുക്ക് എന്താ, നമ്മൾ പല പ്രാവശ്യം ഇത് ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞ് മനസ്സിന്റെ വിഷമം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്, അത് ചെറിയ കാര്യങ്ങളൊക്കെ കളയണം, നമ്മുടെ ജീവിത പ്രശ്നങ്ങളാണ് കൂടുതല്. അങ്ങനെ അതൊക്കെ വെച്ച് പറയുമായിരുന്നു. പറയുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ലതുപോലെ കൂടുതൽ മനപ്രയാസങ്ങളൊന്നും തട്ടാതെയൊക്കെ പോണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു ചെറിയ കാര്യം മതി ഡോക്ടറെ, നമ്മള് പിന്നെ ഉറങ്ങത്തില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനെ പോലെയാണ് ആവും നമ്മള്. അതിന് നമ്മളിനി എന്ത് ചെയ്യും?
8: അല്ല, നമ്മള് പല ഡോക്ടർമാരെയും കണ്ടു എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ചിലപ്പോൾ ഒരു ഫിസിഷ്യനെ ആയിരിക്കാം കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനോരോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു ഇത് മാനസിക രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജി ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം, എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെ കാണാം. ഇത് ഇപ്പം പല കാരണങ്ങളും കൊണ്ട് വരാം, നമുക്കിപ്പോൾ ഇന്ന ഒരു കാരണമൊന്നും സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അതിനെ ഇത് നമ്മളോട് പഴയ നേരത്തെയുള്ള കാര്യങ്ങളുമൊക്കെ ചോദിച്ചറിഞ്ഞ് കൂടെ ആൾക്കാരുടെ അടുത്തും ചോദിച്ച് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്കതിലേക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പം നമ്മൾ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റുകളെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെയോ എല്ലാം കണ്ടിട്ടുണ്ടോ?
7: ഓക്കെ, കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111, 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്ക് സർ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്താം. ഡെലീറിയം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം?
8: ഇത് പല കാരണങ്ങളാണ് ഇതുണ്ടാകാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഒന്ന്, നമുക്ക് മെഡിക്കലായിട്ടുള്ള മറ്റസുഖങ്ങൾ, ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങൾ. ഇപ്പം മെയിനായിട്ട് നമ്മൾ സർജറി കഴിഞ്ഞ പേഷ്യൻസിന്, അപ്പം മേജറായിട്ടുള്ള സർജറി, പ്രത്യേകിച്ച് ഓർത്തോപീഡിക് സർജറികളൊക്കെ കഴിയുന്നവർക്ക് അവരുടെ ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ കാർഡിയാക് സർജറി, അതുപോലെ അതായത് മേജറായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് കഴിയുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾ, സ്ഥിരമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ഇപ്പം റീനൽ ഫെയിലിയർ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കിഡ്നി ഫെയിലിയർ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിവർ ഫെയിലിയർ, ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഡെലീറിയത്തിലേക്ക് ഇടയ്ക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നമ്മൾ പറയുന്നത് മെയിനായിട്ട് ഇൻഫെക്ഷൻസാണ്, പലതരത്തിലുള്ള അണുബാധകൾ കൊണ്ട്. അത് പ്രത്യേക കൂടുതലായിട്ടും നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലങ്സിന് ന്യൂമോണിയ വരുന്ന ആൾക്കാർക്ക് ഒരു ഡെലീറിയത്തിലേക്ക്, അവരുടെ ആ ഏതെങ്കിലും ഒരു പീരീഡിൽ ഡെലീറിയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മൂത്രാശ രോഗങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടും ഡെലീറിയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്.
7: നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ലൈൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ,
10: ഹലോ,
7: പരിപാടിയിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിച്ചോളൂ.
10: ഹലോ സാർ, എന്റെ പേര് ഉഷ.
8: പറഞ്ഞോളൂ.
10: ഹലോ.
8: ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
10: 51 വയസ്സുണ്ട് എനിക്ക്, ഭയങ്കര മറവിയാണ് എനിക്ക്. എന്തെങ്കിലും ഗ്യാസിനകത്ത് വെച്ചാല് പെട്ടെന്ന് മറക്കും, തച്ചോണ്ടിരിക്കും. തയ്യാണ് എനിക്കൊരു ജോലി, തച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങ് ഓർമ്മ കുറവും, മറവിയാണ് എനിക്ക്. എനിക്ക് ഷുഗറുള്ള ഒക്കെയാണ് ഞാന്. ഹലോ.
8: എത്ര നാളായിട്ടുണ്ട് ഈ മറവി?
10: മറവി ഇപ്പോ 1.5 വർഷം കൊണ്ടുണ്ട്.
8: അത് സ്ഥിരമായിട്ടുണ്ടോ അതോ ചിലപ്പോൾ മാത്രം ഉണ്ടാകും?
10: ചില സമയത്ത് മനസ്സിനത് ഭയങ്കര ഭാരം വന്നിട്ട് ഇങ്ങനെ ഒത്തിരി നേരം കരയുമ്പോ അതങ്ങ് മാറും, വീണ്ടും ഒത്തിരി കരയുമ്പോ വീണ്ടും ഇങ്ങനെ ഉണ്ടാവും.
8: അത് നമ്മള് സാധാരണ രീതി മറവി, ഇപ്പം നമുക്ക് ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഇങ്ങനെ മറവി ഉണ്ടാകും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാതെ, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെ കാര്യങ്ങളല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ചിലപ്പം ചില സാധനങ്ങളല്ലേ നമ്മൾ വെച്ച സാധനങ്ങൾ മറന്നുപോകുക, ഇത് അങ്ങനെ കോൺസെൻട്രേഷനും ശ്രദ്ധയും അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കുറയുന്നത് കൊണ്ട് അങ്ങനെ വരാം. പിന്നെ നമ്മൾ ഡിപ്രഷന്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ ഈ ഓർമ്മക്കുറവ് അനുഭവപ്പെടാം. അപ്പം പലരും ഡിപ്രഷനുള്ള രോഗികൾ പലപ്പോഴും പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറവായിരിക്കും അവരുടെ കംപ്ലയിൻറ്റ്. പക്ഷേ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചറിയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഡിപ്രഷനാണെന്ന്. അപ്പം നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഡോക്ടർമാരെ കാണുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? അപ്പം തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട്, അപ്പം അതായത് നമുക്ക് സ്ട്രെസ് വരുമ്പോഴാണ് ഈ കരയുമ്പോൾ നമുക്ക് റിലീഫ് കിട്ടുന്നു അല്ലെങ്കിൽ ഓർമ്മ സിറ്റുവേഷൻ വൈസ് ആയിട്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ സ്ഥിരമായിട്ട് സ്ഥായി ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു മനോരോഗ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അവരുമായിട്ട് സംസാരിച്ച് നമ്മളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് അറിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അല്ലെ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത്. അത് ടെൻഷൻ അടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നും അല്ല. അപ്പം നമുക്കതിന് വേണമെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ അവരത് വേണ്ട ഇത് ഉപദേശം നമുക്ക് തരും.
7: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സാർ, അപ്പം നമ്മൾ ഡെലിഗ്രിയത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
8: പിന്നെ അടുത്തത് നമ്മൾ ഈ ഇൻഫെക്ഷൻസ് അണുബാധയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമ്മുടെ ശരീരത്തിലെ നിർജലീകരണം കൊണ്ട് ഡീഹൈഡ്രേഷൻ, പ്രത്യേകിച്ച് ഇത് പ്രായമായ ആൾക്കാരിലാണ് കൂടുതലും കാണുക. ഓൾഡ് ഏജിൽ ഒരു 65 ശേഷമാണ് കൂടുതലും കാണുന്നത് ഇങ്ങനത്തെ. അതായത് ഇൻഫെക്ഷൻസും ഒക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ശരീരം ബോഡി വീക്കാവുമ്പോഴത്തേനാണ് ഇങ്ങനത്തെ ഈ അവസ്ഥയിലേക്ക് ഡെലിവറിയത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സോഡിയം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൽസ്യം ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടും ഇതുപോലെ നമ്മളിപ്പം കോമൺ ആയിട്ട് ആശുപത്രികളിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ വീടുകളിൽ കാണുന്ന പ്രായമായ ആൾക്കാർ ഈ ഒരു അവസ്ഥയുമായിട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ടിപ്പം ഞാനിപ്പോൾ ഒരു ദിവസം രോഗികളെ കാണുമെങ്കിൽ ഒരു 10 പേരെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം. അത് വലിയ അവയർനെസ് ഇല്ലാത്തൊരു ഇതാണ്. അതായത് ഒരു 10 പേരെങ്കിലും പ്രായമുള്ള ആൾക്കാർ ഈ ഒരു ബുദ്ധിമുട്ടുമായിട്ട്, അവരുടെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്നില്ല, ഭയങ്കര ഡിസ്റ്റേബാണ്, പകല് കിടന്ന് ഉറക്കമാണ് അച്ഛൻ അല്ലെ അമ്മ, ഭയങ്കര ഉറക്കമാണ്, പകൽ ഉറക്കമാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ ബഹളം തുടങ്ങും, അല്ലെങ്കിൽ അവിടെ ആളിരിക്കുന്നു ഇവിടെ ആളിരിക്കുന്നു, ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ. അവർ ഭയങ്കര ഭയപ്പെടുന്നു, പെട്ടെന്ന് അജിറ്റേറ്റഡ് ആവുന്നു, ഭയങ്കര ഇറിറ്റബിൾ ആവുന്നു, ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ചോദിക്കുന്നതിനായിരിക്കത്തില്ല ചിലപ്പോൾ അവർ ഉത്തരം പറയുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമായിട്ടായിരിക്കും ഇവർ വരുന്നത്. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പം പെട്ടെന്നായിരിക്കും, നേരത്തെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കും, പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലെ 1-2 ദിവസത്തിനിടയിലാണ് ഇത് വ്യത്യാസം കാണുന്നത്. അതുപോലെ തന്നെ അപ്പം ഈ നമ്മൾ ഇടയ്ക്ക് നമ്മളെ തിരിച്ചറിയാത്ത ഒരവസ്ഥ അല്ലെ, സമയം ഏതാണ്
7: വേറെ
8: ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടാണ് വേറെ എവിടോ ആണെന്നുള്ള രീതിയിൽ, പണ്ട് എവിടോ വർക്ക് ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്ന അതേ രീതിയിൽ അവിടെ ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഇതായിട്ടാണ് ഇവര് വരിക. അപ്പൊ അത് രാത്രി ആവുമ്പോഴാണ് കൂടുതലും സാധാരണ രീതി വേഴ്സൺ ആവുന്നത്. നമ്മൾ ഇവരുടെ ഇത് ഹിസ്റ്ററിയൊക്കെ പ്രായമായവരുടെയൊക്കെ സാധാരണ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റബോളിക് ഇത് ഇതായിരിക്കാം ഒരു കാരണം. അതായത് സോഡിയമോ കാൽസ്യമോ ഒക്കെ കുറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഷുഗറിലുണ്ടാകുന്ന വേരിയേഷൻ, ഡീഹൈഡ്രേഷൻ, ഇതെല്ലാം പ്രായമുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പം യങ് ഏജിലാണ്, അപ്പം നമ്മൾ ഈ ഓരോ രോഗിയും കാണുന്ന അവരുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം യങ് ഏജ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, അതിൻ്റെ ഇൻടോക്സിക്കേഷൻ കൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുപോലത്തെ ഡെലീറിയം എന്ന അവസ്ഥയിലേക്ക് വരാം. അതേപോലെ തന്നെ അതിൻ്റെ വിഡ്രോവൽ നമ്മൾ കോമൺ ആയിട്ട് കാണുക, മദ്യത്തിൻ്റെ, മദ്യം സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കഴിക്കുന്ന ഒരാൾ മദ്യം നിർത്തുമ്പം ഉണ്ടാകുന്ന അവസ്ഥ, അതായത് ഒരു 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ. അപ്പം നമ്മൾ പണ്ടൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആൽക്കഹോളിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പലരും പറയുന്നത് പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് കേൾക്കുന്നതാണ്, ഈ രോഗിയെ ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഭ്രാന്ത് പിടിച്ചു, അതുകൊണ്ട് അതായത് ഈ അധികം ആൾക്കാർക്ക് ഇങ്ങനത്തെ മിസ്കൺസെപ്ഷൻ, അതായത് ആൽക്കഹോൾസ്, അതായത് ആൽക്കഹോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാനസിക രോഗികളായിട്ട് മാറുമെന്നുള്ളത്. ഈ മിസ്കൺസെപ്ഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രോഗി പൂർണ്ണമായിട്ടും താല്പര്യത്തോടായിരിക്കത്തില്ല, വീട്ടുകാരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ടായിരിക്കും അന്നേ ദിവസം വരെ മദ്യപിച്ചിട്ട്, അല്ലെ പലരും ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഡിസിഷൻ എടുക്കുന്നത് എനിക്കിത് വേണ്ട എന്നുള്ളത്. അപ്പം ശരി, അയാൾ ആ ഡിസിഷനൊക്കെ എടുത്തിട്ട് വീട്ടുകാരെ ആ സമയം കൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അപ്പം ആദ്യത്തെ ദിവസം ഒന്നും കുഴപ്പമില്ല, അവിടെപ്പം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വൈറ്റമിൻ ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുക്കും. അപ്പം ആദ്യത്തെ ദിവസം പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നുമില്ല. രണ്ട് ദിവസം ആകുമ്പോഴും ചിലപ്പം രണ്ട് ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ജഞ്ഞിയൊക്കെ വരാം, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വിഡ്രോൾ ആയി. അതേസമയം ഒരു മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പം ചിലപ്പോൾ ഇവർ പരിസരബോധമില്ലാത്ത പെരുമാറ്റത്തിലേക്ക് പോകും. രാത്രി പിച്ചിമ്പയും പറയാം, എന്നെ അവിടെ ആൾ നിൽക്കുന്നു, കൊല്ലാൻ നിൽക്കുകയാണ്, അവിടെ ചുറ്റും ആൾക്കാർ നിൽക്കുകയാണ്, അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, അല്ലെ കൊച്ചു കൊച്ചു മനുഷ്യരെയൊക്കെ കാണുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർ ആ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിപ്രതിയിലേക്ക് പോകും. അപ്പം ഇറങ്ങി ഓടാനും ഒക്കെയുള്ള ശ്രമം ഭയങ്കര വയലൻ്റ് ആകും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഈ വ്യക്തിക്ക് ഒരു കുഴപ്പവും ഇല്ലാതാണ് വന്നിരുന്നത്. അപ്പം 48 മണിക്കൂർ ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞുടനെയാണ് ഇയാൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് വരാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഡെലീറിയമാണ്, ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീറിയം, അല്ലെ ഡെലീറിയം ട്രെമെൻസ് എന്ന് പറയും. അപ്പം അത് തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ പോകാം. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എടുക്കാൻ തന്നെ ഞാൻ മെയിൻ കാരണം അതാണ്, ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് സമൂഹത്തിലെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പം പലരും ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ മദ്യം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾ, വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് കഴിക്കാതിരിക്കുന്നു, അവർക്കപ്പം ഈ ഡെലീറിയത്തിലേക്ക് അവർ പോകും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനും ബാക്കി ട്രീറ്റ്മെൻറ് ആവശ്യമാണ്, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്.
7: ഓക്കെ, അപ്പോൾ വ്യക്തമായി തന്നെ ഡെലീറിയം എന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി പറഞ്ഞു തന്നു. ശ്രോതാക്കൾക്ക് മാനസികമായി ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആകുലതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പരിപാടി യൂട്യൂബിൽ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് പരിപാടി കാണാവുന്നതുമാണ്. സാറപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. ഒരു ആശയക്കുഴപ്പമാണ് മെയിനായിട്ട് ഇവരിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എത്ര നാൾ നീണ്ടു നിൽക്കുമായിരിക്കും?
8: അതാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡെലീറിയോ എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പെട്ടെന്നുണ്ടാവുകയും എന്നാൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം പല രീതിയിൽ വരികയും എന്നാൽ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഇതെന്ന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്.
7: സാർ, ഈ കാരണം കണ്ടെത്തുക എന്ന് പറയുമ്പം അതെങ്ങനെയായിരിക്കും?
8: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കോമൺ ആയിട്ട് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ പനിയും ചുമയും ഒക്കെ ആയിട്ട് വരുവാണ്, അപ്പോൾ അയാൾക്ക് കഫമുണ്ട്, അപ്പം സ്വാഭാവികമായിട്ട് ഒരു ന്യൂമോണിയ. അപ്പം ന്യൂമോണിയ കൊണ്ട് എൽഡർലി പേഷ്യൻസിന് ചിലപ്പം ഇതിൽ ഡെലീറിയത്തിലേക്ക് പോകാം. അപ്പോൾ അവരുടെ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുക, അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും ന്യൂമോണിയ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ആൻറ്റിബയോട്ടിക് കറക്റ്റായിട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ വെതുക്കെ ഈ ഡെലീറിയം ക്ലിയർ ആവും. അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ യൂറിൻ സൈക്യാട്രിക്
7: മെഡിസിൻസ് ഒന്നും വേണ്ടി വരില്ല.
8: ഇല്ല, സാധാരണ രീതിയിൽ നമ്മൾ സൈക്യാട്രിക് മെഡിസിൻസ് മെഡിക്കൽ, അതായത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ കോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സിംറ്റം മാത്രമാണ് ഈ ഡെലീറിയം എന്ന് പറയുന്ന അവസ്ഥ, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ്.
7: ചിലപ്പോൾ പലപ്പോഴും പ്രായമായവർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് അത് വീട്ടുകാർ തിരിച്ചറിയപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അപ്പം ആ ഒരു രീതിയിൽ അപ്പം ട്രീറ്റ്മെൻറ് വൈകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്?
8: അല്ല, ഇതിന്റെ ട്രീറ്റ്മെന്റ് അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു മെഡിക്കൽ എമർജൻസി ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഇപ്പം ഡെലീറിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് രാത്രിയിൽ ചിലപ്പം അവർക്ക് രാത്രി ഭയങ്കരമായിട്ടുള്ള ഭയം, പരിസരബോധമില്ലാത്ത അവസ്ഥ, ഇവർ ചിലപ്പം ഈ ആവശ്യം കേൾക്കുക, കാണുക, സാധാരണ രീതിയിൽ കാണുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു മരിച്ച ആളിരുന്ന് സംസാരിക്കുന്നു, അല്ലെ ഹാലൂസിനേഷൻ എന്ന് പറയും, അവർ വിഷ്വൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവും, അവർ കാണുകയാണ് മരിച്ച. എനിക്കിപ്പോൾ കുറെ പേഷ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട്, അവർ പറയുന്നത് പ്രായമായവർ രാത്രിയിൽ മരിച്ച എൻ്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠ എന്റെ വീട് എന്റെ തട്ടുംപുറത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ്. ചിലവരത് കേൾക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വിപ്രീതി വരികയും ഇവര് ഇറങ്ങി ഓടുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിൽക്കുന്ന നിപ്പിൽ ഇറങ്ങി ചാടുകയോ ഒക്കെ ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും വീഴ്ച ഉണ്ടാവും. അപ്പം അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. തല ഇത് ഹെഡ് ഇഞ്ചുറി ഒക്കെ ഇതിലേക്ക് പോകാം, അല്ലെങ്കിൽ വീഴ്ച പ്രായമാകുമ്പോഴത്തേനും ഫ്രാക്ചർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാം. അപ്പൊ അത് കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്.
7: പ്രായമായവരെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയൊരു വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ പലപ്പോഴും അവർക്ക് ഈ ഉറക്കക്കുറവ് പ്രായമാകുമ്പോൾ പൊതുവേ പറയാറുണ്ട്, പ്രായമാകുമ്പോൾ ഇച്ചിരി ഉറക്കം കുറയും, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും നിസ്സാരവൽക്കരിക്കാറുണ്ട്. അപ്പം അതും ഒരു പ്രശ്നമല്ലേ?
8: ഉറക്കക്കുറവ് നമുക്ക് സാധാരണ ചിലപ്പം പ്രായമാവുന്നതിന്റെ ഭാഗമായിട്ട് ഉറക്കക്കുറവ്, ഇത് പക്ഷേ അങ്ങനെയല്ല. ഉറക്കക്കുറവ് മാത്രമല്ല, ഡെയിലി സ്ലീപ്പ് ഇത് സൈക്കിള് ഇത് ഇമ്പയർഡ് ആവുകയാണ്. അതായത് പകൽ സമയത്ത് കിടന്നുറങ്ങുകയും രാത്രിയൊക്കെ ആവുമ്പോഴത്തേന് വൈകുന്നേരം, അല്ലെ ഒരു സൺ ഡൗണിങ് ഫിനോമിനൻ എന്ന് പറയും, വൈകുന്നേരം ആവുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് ശേഷമാണ് ഇവരുടെ ഈ സിംറ്റംസ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഇവർ ഈ ബെഡ്ഷീറ്റൊക്കെ ഞുള്ളി ബെഡ്ഷീറ്റിലൊക്കെ എന്തൊക്കെയോ ഞുള്ളിപ്പറക്കുന്നത് പോലെ കാണും. പിക്കിംഗ് അപ്പ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട്, അതായത് എന്തൊക്കെയോ ഞുള്ളിപ്പറക്കുന്നത് പോലെ തുണി വലിച്ചു കീറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് അങ്ങനെയുള്ള ഒരു രാത്രി ആവുമ്പോഴത്തേന് ഇങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക. അതുപോലെ തന്നെ ഇത് ഈ ഡെലീറിയത്തെ തന്നെ നമ്മൾ മൂന്നായിട്ട് യഥാർത്ഥത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
7: നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുൻപായി ഒരു കോൾ കൂടിയുണ്ട്. ഹലോ ഹലോ
11: ഹലോ,
7: ഡോക്ടറിനോട് ചോദിച്ചോളൂ.
11: എനിക്ക് 56 വയസ്സായി.
8: ഓക്കെ,
11: എനിക്ക് ഭയങ്കര മറവിയുണ്ട് ഡോക്ടർ. മറവി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധനം എടുത്തിട്ട് ആ എടുത്ത സാധനം പിന്നെ വെച്ച സ്ഥലം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തലവേദന ഉണ്ട്, പിന്നെ അതിൻ്റെ ഇവിടെ മൈഗ്രെയിൻ എന്നൊരു അസുഖം കൂടെ ഉണ്ട്. അപ്പൊ മുമ്പ് എത്ര എനിക്ക് ഇത്ര ഓർമ്മക്കുറവ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് തൊട്ടാ എനിക്ക് ഭയങ്കര മറവി. ഉമ്മായിക്കൊണ്ടായിരുന്നു, ഉമ്മ മരണപ്പെട്ട്. ഉമ്മ എവിടെയെങ്കിലും സാധനത്തിന് പൈസ കൊടുത്തുവിട്ടാ ഒരു മറന്നിട്ട് ആ പൈസ കണ്ടിട്ട് പറയും, അവ കടയിൽ കൊടുത്തും പറഞ്ഞു തരും. ഇപ്പൊ പിള്ളേര് പറയുന്നത് എനിക്ക് ഉമ്മയുടെ അസുഖമാണോ പറയുന്നത്. ഇത് അസുഖമാണോ ഡോക്ടർ?
8: അല്ല, ഇതേ നമുക്ക് ഓർമ്മക്കുറവ്, ഞാൻ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചോണ്ടേം പറഞ്ഞതാണ്. അതായത് ഓർമ്മക്കുറവ് സാധാരണ രീതിയിൽ നമുക്ക് ശ്രദ്ധ കുറവ് ഉണ്ടോ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് കൊണ്ടോ ഓർമ്മ കുറവായിട്ട് നമുക്കത് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരുവാ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർമ്മയായിരിക്കും, ഓർമ്മ നഷ്ടപ്പെടുന്നു, അല്ലെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെയും നമുക്ക് നമ്മുടെ കംപ്ലയിൻ്റ് ഓർമ്മക്കുറവായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എനിക്ക് മനസ്സിലായിടത്തോളം അമ്മ ഇച്ചിരി ടെൻഷനിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്, ഉമ്മയുടെ അമ്മയ്ക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഇനി എനിക്കും വരുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് അത് സ്ഥിരമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവുക, വെച്ചിട്ട് മറന്നു പോവുക, തപ്പി നടക്കുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വഴിയൊക്കെ മിസ്റ്റേക്ക് വഴിയൊക്കെ തെറ്റിപ്പോവുക, അല്ലെന്നുണ്ടെന്നെങ്കിൽ നമ്മൾ ഡ്രസ് ഇടുമ്പോഴൊക്കെ മാറി തിരിഞ്ഞൊക്കെ ഇടുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓർമ്മ പശുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്, അത് അസസ് ചെയ്യേണ്ടതാണ്.
7: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. സാർ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഡെലീറിയത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചായിരുന്നു.
8: ഡെലീറിയത്തെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ നമ്മുടെ അത് നമ്മൾ പറയുമ്പോൾ സൈക്കോമോട്ടർ ആക്ടിവിറ്റി, അതായത് രോഗിയുടെ അതായത് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പ്രതികരണം അനുസരിച്ചിട്ട് നമുക്ക് ഹൈപ്പർ ആക്റ്റീവ് ഡെലീറിയം, ഭയങ്കരമായിട്ടുള്ള അവരാണ് ഈ അജിറ്റേറ്റഡ് ആവുന്നത്, ഭയങ്കര പെട്ടെന്ന് ഇറിറ്റബിൾ ആകുക, വയലൻ്റ് ആകുക, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. അവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെയാണ് ഹൈപ്പർ ആക്റ്റീവ് ഡെലീറിയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹൈപ്പോ ആക്റ്റീവ് ഡെലീറിയം, അവർ ഭയങ്കര മന്ദതയായിരിക്കും, കൂടുതലായിട്ടും ഡ്രൗസി ആയിരിക്കും, എപ്പോഴും ഒരു അങ്ങനെ ഒരു ക്ഷീണാവസ്ഥയിൽ. ഇത് സാധാരണ രീതിയിൽ പ്രായമുള്ളവരിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈപ്പോ ആക്റ്റീവ് ഡെലീറിയം എന്ന് പറയുന്നത്. ഹൈപ്പർ ആക്റ്റീവ് ഡെലീറിയം ആകുമ്പോൾ മറ്റുള്ളവർ അറിയുന്നുണ്ട്, അതായത് വീട്ടുകാർക്ക് മനസ്സിലാവും. മറ്റേത് മന്ദതയാണ്, നമ്മളൊരു ഡ്രൗസി ആയിട്ട് കിടക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് വീട്ടുകാരത് വലിയ ശ്രദ്ധിക്കത്തില്ല പ്രായമായവരുടെ ആകുമ്പോഴത്തേനും. അപ്പോൾ അത് കണ്ടെത്താൻ കണ്ടുപിടിക്കാൻ പാടുള്ളതാണ് ഹൈപ്പോ ആക്റ്റീവ് ഡെലീറിയം. പിന്നെ ഉള്ളത് മിക്സഡ് ആണ്. അത് ഹൈപ്പർ ആക്ടിവിറ്റി, ഇടയ്ക്ക് റെസ്ലെസ് ആവും, ഭയങ്കര അജിറ്റേറ്റഡ് ആവും, അതുപോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഹൈപ്പോ ആക്റ്റീവിലേക്ക് പോകും. രണ്ടുകൂടെ ചേർന്നിട്ടുള്ളതാണ് മിക്സഡ് ടൈപ്പ് ഡെലിവറി.
7: ചിലപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ പീരീഡോ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ വന്ന് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടാവും?
8: റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം ഡെലിവറിയും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്.
7: അത്
8: വരണമെന്ന് ഇല്ല, പക്ഷെ സാധ്യതയുണ്ട്.
7: ഇൻഫെക്ഷൻ
8: വരുമ്പോഴത്തേന് വരാനുള്ള സാധ്യതയുണ്ട്.
7: ഓക്കെ ഓക്കെ സാർ. ചിലപ്പം നേരത്തെ തന്നെ പറഞ്ഞു മദ്യപാനം പെട്ടെന്ന് നിർത്തുന്നവരിൽ ഇതേപോലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ലഹരി ഉപയോഗമൊക്കെ അങ്ങനെ വരുമല്ലോ, അപ്പം അവരിലും ഇത് നിർത്തുന്ന സമയത്ത് ഇതുപോലെ കാണിക്കാറുണ്ട്?
8: പലതരത്തിലുള്ള ലഹരികളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ, അതുപോലെ മെഡിക്കേഷൻസ്, ആന്റികോളിനർജിക് ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർ, ഇപ്പം പാർക്കിൻസോണിസം ഉള്ള ആൾക്കാർ അങ്ങനത്തെ മരുന്നുകൾ എടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഈ ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ ഡെലിവറിയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, ഇപ്പം നമ്മളിപ്പോഴത്തെ ന്യൂ ജനറേഷൻ ലഹരികളായിട്ടുള്ള MDMA അല്ലെ കന്നാബിസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ഇൻടോക്സിക്കേഷനിലും വിഡ്രോവൽ സ്റ്റേറ്റിലും ഡെലിവറിയം വരാനുള്ള, അതായത് അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയിലും അല്ലെങ്കിൽ അത് കിട്ടാതെ നിർത്തിവെക്കുന്ന അവസ്ഥയിലും ഇതുണ്ടാകാനുള്ള സാധ്യത.
7: മരുന്നിന്റെ ഒരു പാർശ്വഫലങ്ങളായിട്ട് ഇതുണ്ടാകാറുണ്ട്?
8: മരുന്നിന്റെ പാർശ്വഫലങ്ങളായിട്ടും ഇതുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാരും, നമ്മള് മാനസിക രോഗത്തിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ഒത്തിരി ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നവർ, അത് റെഗുലർ ആയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡോക്ടർമാരെ കാണിക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഞാനിപ്പം നമ്മൾ പ്രാക്ടീസിനൊക്കെ ഇരിക്കുമ്പോഴത്തേന് വർഷങ്ങളോളം മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇങ്ങനത്തെ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇവർ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇത് കൊടുക്കും, അവർ മരുന്ന് കൊടുക്കും വർഷങ്ങളായിട്ട്, അത് ചിലപ്പം പല തരത്തിലുള്ള മരുന്നുകളായിരിക്കും. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഒരാൾ. സ്വാഭാവികമായിട്ടും ഈ ഈ മരുന്നുകൾക്കുള്ള പ്രശ്നങ്ങളുണ്ട്, സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ള മരുന്നുകൾ, ഏത് മരുന്നായാലും സൈഡ് എഫക്ട്സ് ഉള്ളു. അപ്പോൾ ഒരു ഡോക്ടറെ കാണാതെ ഇങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻസ് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ എത്തിക്കാനുള്ള, അതുപോലെ തന്നെ ഉറക്ക ഗുളികകൾ, ഉറക്ക ഗുളിക സ്ഥിരം ബെൻസോഡൈസപ്പിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഉറക്ക ഗുളികകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിച്ചിട്ട് അത് വിഡ്രോ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാതെ വരുവാണ്, മെഡിക്കൽ സ്റ്റോർ കയറി കയറുകയാണ്, ഇനിയും തരാൻ പറ്റില്ല, ഡോക്ടറുടെ ഇതുണ്ടെങ്കിലേ പറ്റും, അപ്പം പിന്നെ നിർത്തും. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
7: ഓക്കെ. ചിലപ്പം പ്രായമായവരില് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഇവരെ ഡീൽ ചെയ്യുന്നത് വീട്ടിലെ കുടുംബാംഗങ്ങളായിരിക്കുമല്ലോ, അപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
8: അപ്പം അതില് അപ്പം പ്രായമായവരിലൊന്ന് നമ്മൾ അവരുടെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
7: ഓക്കെ.
8: ആഹാര രീതി കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടുള്ള ആഹാരം 3 നേരം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, വെള്ളം കുടിക്കുക. 2 രീതിയിലാണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കുകയും അതുമാത്രമല്ല യൂറിനറി ഇൻഫെക്ഷൻസിനൊക്കെയുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രായമായവർക്ക് ഇതുപോലെ ഇപ്പം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പനി വരികയാണ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ അങ്ങനെ വരികയാണ്, അത് നമ്മളിപ്പം സാധാരണ ചെയ്യുന്നത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, കഫ് സിറപ്പ് കൊടുക്കും, അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് സ്വയമായിട്ട് വാങ്ങിച്ചു കൊടുക്കും. അത് ചെയ്യാതെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുകയും ഇത് പെട്ടെന്ന് വേഴ്സൺ ചെയ്യുകയും. ഈ ഡെലിവറിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡെലിവറിയം സാധാരണ ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനുള്ള കാരണങ്ങൾ, അതായത് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയം ഉപ്പിൻ്റെ അംശമൊക്കെ കുറയുമ്പോൾ, സോഡിയത്തിൻ്റെ അളവൊക്കെ കുറയുമ്പോൾ ഇത് വരാം. അപ്പം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള, അതായത് പ്രായമായ ആൾക്കാരെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഗ്രൂപ്പാണ്.
7: ഓക്കെ സാർ. ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആണോ? മെഡിസിൻ ഒക്കെ എടുത്ത് അത് ഇൻഫെക്ഷൻ തീരുന്നതോടുകൂടി ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തങ്ങ് മാറും?
8: അതായത് ഇപ്പൊ ഇൻഫെക്ഷൻ വെച്ചിട്ടാണ്, അണുബാധ കാരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ സാധാരണ രീതിയിൽ അണുബാധ അത് ക്യൂർ ആവുമ്പോഴത്തേന് ഇത് പൂർണ്ണമായിട്ട് നോർമൽ അവസ്ഥയിലേക്ക് ഡെലിവറി ഉള്ള ഒരു രോഗി നോർമലായിട്ട് വരാം. പിന്നെ പ്രായമായ ആൾക്കാർക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒത്തിരി ഒരു ഡെലിവറിയും വരുന്ന ഒരു 2/3 ആൾക്കാർക്ക് ഡിമെൻഷ്യയും കൂടെ കാണുമെന്നാണ്.
7: ഓക്കെ.
8: അപ്പം ഡിമെൻഷ്യയുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഇപ്പം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ കോഗ്നിറ്റീവ്, അതായത് തലച്ചോ ഇത് നമ്മുടെ ബൗദ്ധികമായിട്ടൊക്കെ ഉള്ള ഇത് മോശമാകാനുള്ള സാധ്യത ഡെലീറിയം വന്നു കഴിഞ്ഞാൽ.
7: നമുക്ക് ഈ ഒരു രണ്ട് ടേം ഏകദേശം ഒരേപോലെ ഫീൽ ചെയ്യുന്ന രണ്ട് ടേമാണ് ഡെലീറിയം, അതുപോലെ തന്നെ ഡിമെൻഷ്യ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കായി ഡിമെൻഷ്യ കൂടി എന്താണെന്നൊന്ന് വ്യക്തമായി പറയാം.
8: ഡിമെൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് ഒന്ന് പെട്ടെന്നുണ്ടാകുന്നതാണ്. ഡെലീറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വിത്തിൻ അവേഴ്സ് ടു ഡേയ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പ്രോഗ്രസീവായിട്ട് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വർഷങ്ങളോളം ചിലപ്പോൾ എടുക്കാം. അത് ഡെവലപ്പ് ചെയ്ത് സിംറ്റംസിലേക്ക് വരാൻ വേണ്ടി ആദ്യം കൊച്ചു കൊച്ചു ഓർമ്മ പശകും ഇതൊക്കെ ആയിട്ടായിരിക്കും ആദ്യം ഡിമെൻഷ്യ. ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലാതെ വരിക, അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ അതായത് ഫ്ളക്ച്വേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഡെലീറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ളക്ച്വേറ്റ് ചെയ്യും ഡെയിലി, തന്നെ ഒരു ദിവസം പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തില്ല. രാവിലെ ഒരിതാണെന്നുണ്ടെങ്കിൽ ഇത് ഉച്ചയാകുമ്പോഴത്തേന് വീണ്ടും നോർമലാവും, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേന് വീണ്ടും പേഴ്സൺ ചെയ്യും, അങ്ങനെയാണ്. ഡിമെൻഷ്യ പക്ഷേ പ്രോഗ്രസീവായിട്ട് അതേ രീതിയിലായിരിക്കും പോകുന്നത്. പിന്നെ മെയിനായിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് പറയുക, ഡിമെൻഷ്യയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റൻഷന് വലിയ ഇമ്പയർമെൻറ്റ് വരത്തില്ല. അതായത് നമ്മുടെ ശ്രദ്ധയ്ക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വലിയ പ്രശ്നങ്ങൾ ഡിമെൻഷ്യയിൽ കാണാറില്ല. അതേസമയം ഡെലീറിയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറിയൻറ്റേഷൻ ബോധം, പരിസര ബോധം അല്ലെങ്കിൽ ബോധാവസ്ഥയിൽ പ്രശ്നങ്ങൾ വരും ഡെലീറിയത്തിൽ കൂടുതലായിട്ടും. അപ്പം മെയിനായിട്ടും നമ്മുടെ ടൈം, ഡെലീറിയം വരുന്ന വ്യക്തിക്ക് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ അല്ല. ഡേ ആണോ നൈറ്റ് ആണോ എന്ന് പോലും കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഡേറ്റ്, അതുപോലെ തന്നെ പേഴ്സൺ, ആരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്ലേസ് എവിടാണ്, ഇതിലൊക്കെ ഈ ഡെലീറിയം വരുന്ന രോഗികൾ ക്ലിയർ അല്ലായിരിക്കും, അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അവർ അത് തെറ്റായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പം ഇതാണ് ഡെലീറിയം ഡിമെൻഷ്യ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്.
7: സർ, ഡെലീറിയം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരിൽ ഉറക്കക്കുറവ് ഉണ്ടാകുമോ?
8: ഡെലീറിയത്തിന്റെ ഒരു സിംറ്റമാണ് ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ
7: കാരണം ഇതുണ്ടാകുമോ?
8: ഉറക്കക്കുറവ് സ്ലീപ്പ് ഡിപ്രിവേഷൻ കൊണ്ടും ഉണ്ടാകാം.
7: ഓക്കെ,
8: സ്ഥിരമായിട്ട്.
7: അപ്പം പ്രായമായവരിൽ ഉറക്കം ഒരു പ്രശ്നം സാധാരണയായിട്ട് വരാറുണ്ടല്ലോ. ഓക്കെ സാറിപ്പം വീട്ടിൽ പരിചരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരിക്കും. സാർ, ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന തിരിച്ചറിയുന്ന രീതി എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തി ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പ്രായമായവരെല്ലാം പിന്നെ ന്യൂട്രീഷൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവരെ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
12: ഹലോ,
7: ഡോക്ടറിനോട് ചോദിച്ചോളൂ. റേഡിയോയുടെ വോളി ഒന്ന് കുറച്ചിട്ട് ചോദിക്കണേ.
8: ഹലോ, പറഞ്ഞോളൂ.
12: എനിക്ക് ഇങ്ങനെ 76 വയസ്സുണ്ട്. എന്റെ പേര് ലില്ലി എന്നാണ്. മാനസികമായിട്ട് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രാത്രി ഇങ്ങനെ ചിലപ്പോഴെല്ലാം മിക്കവാറും ഇങ്ങനെ ഉറക്കക്കുറവാ. പിന്നെ ഉത്ബോധാവസ്ഥയിൽ ഞാനിങ്ങനെ പഴയതോ പഴയ ചിന്തകളോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും. 1-2 മണി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം തീരെ ഇല്ല. 4-5 മണി വരെ ഉറക്കമില്ല. എനിക്ക് ആ ഒരു അവസ്ഥയാണ്. ചില സമയം ഇങ്ങനെ ഓർമ്മയുണ്ട്, ചില സമയം നല്ല ഓർമ്മയാണ്. ചില സമയം ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ പോകുമ്പോ എടുക്കാൻ പോയിക്കൊണ്ട് എന്തോ എടുക്കാൻ വന്ന് എന്നും പറഞ്ഞ് ഞാനിങ്ങനെ എങ്ങനെ സംശയിച്ചിങ്ങനെ നിൽക്കും. വീണ്ടും വന്നും കൊണ്ട് ഞാൻ ഈ സാധനം എടുക്കാനാണല്ലോ പോയത് എന്നും പറഞ്ഞ് പിന്നെ രണ്ടാമതും പോകും. അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ള ജീവിത. എനിക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. വാടകയ്ക്കാ താമസിക്കുന്നത്. ഞാനൊരു ഹാർട്ടിന്റെ ഗുളികയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് ഒരു മോളും ഒരു മോനുമേ ഉള്ളൂ. ആരും എന്നെ ശ്രദ്ധിക്കുന്നതുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നതുമില്ല, എന്നെ നോവിക്കുന്നതല്ലാതെ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. മനോവിഷമല്ലാതെ എനിക്ക് മറ്റൊന്നും ഒരു സന്തോഷിക്കാനൊന്നുമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മിണ്ടാനും പറയാനും ഈ റേഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്ന കൂട്ടത്തിൽ അത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ വയ്ക്കും, ഇങ്ങനെ കേട്ടോണ്ട് കിടക്കും.
8: അമ്മ ഇപ്പം പറഞ്ഞതനുസരിച്ചിട്ട് അമ്മയ്ക്ക് നേരത്തെ എന്തോ ട്രീറ്റ്മെന്റും മാനസികമായിട്ടുള്ള ഇതിനും ബുദ്ധിമുട്ടിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് ഹാർട്ടിൻ്റെയും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ടും ഉറക്കക്കുറവുണ്ടാവാം. അപ്പം അമ്മയ്ക്ക് ഈ വിഷാദത്തിൻ്റെ പല ലക്ഷണങ്ങളാണ് അമ്മ പറഞ്ഞത്. ഒന്നിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല, എപ്പോഴും അങ്ങ് വിഷമം കരച്ചിൽ വരിക.
12: എനിക്ക് സന്തോഷം വല്ലപ്പോഴും ഇവിടെ ഈ എഫ്എം വെക്കുമ്പോ ഉള്ള ഇതേ ഉള്ളൂ.
8: ഒറ്റപ്പെട്ട
12: ഇപ്പൊ മഴയൊക്കെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ മൂലയിൽ തന്നെ ഇരിക്കുവാ.
8: സ്വാഭാവികമായിട്ടും
12: ചിന്തിച്ച് കിടക്കുക, അങ്ങനെ വല്ലപ്പോഴും ഇതേപോലെ എഫ്എം ഞാൻ വയ്ക്കും, വയ്ക്കുമ്പോ ആ ഒരു ഇത് അങ്ങനെ ഇരിക്കും.
8: അമ്മയ്ക്ക് ഒറ്റപ്പെടിയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ എന്തായാലും ഒരു സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. അമ്മയുടെ ഈ ഉറക്കം ഇല്ലാതെ പോകുന്ന അവസ്ഥ, അമ്മ 5 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അമ്മ ഒരു ഡോക്ടറെ കാണും. ശരി അമ്മ.
7: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
13: ഹലോ,
7: ചോദിച്ചോളൂ ഡോക്ടറിന്റെ അടുത്ത്.
13: എന്റെ പേര് ചിത്ര എന്നാണേ.
8: പറഞ്ഞു
13: ഡോക്ടർ. എനിക്ക് ഇതുപോലെ പെട്ടെന്ന് തലകറക്കം വരുന്നത് കേട്ടോ. തലകറക്കം വരുന്നു, തലകറക്കം വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോഴൊക്കെ ബോധം തരത്തുള്ളായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രഷറൊക്കെ നോർമൽ ആയിരിക്കും. അപ്പൊ അവര്
8: വേരിയേഷൻ
13: തന്നെയാണ് അവിടെ കൊണ്ടുവന്നെങ്കിലേ പറ്റത്തുള്ളൂ എന്നാ പറയുന്നത്.
8: ഈ തലകറക്കം വന്നതിന് ശേഷം ബോധം പോവുകയാണ്. ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ്.
13: ഓർമ്മയില്ലാത്ത എനിക്ക് എന്റെ കൈയും കാലും എല്ലാം, പക്ഷെ മറ്റുള്ളവർ പറയുന്നതും അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ണു ഉറക്കാനോ എന്റെ കൈ അനക്കാനോ പറ്റാത്തൊരവസ്ഥയാ.
8: അത് നമ്മള്
13: കണ്ണ് തുറക്കുമ്പം ഇത് മൊത്തം കിടന്ന് കറങ്ങുന്ന പോലെ ഒട്ടും തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് എങ്ങനെയെങ്കിലും മുഖത്തൊക്കെ തലങ്ങണിയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് വെക്കുന്ന ആ ഒരു ഇതവസ്ഥയാ.
8: അത് നമ്മൾ എന്തായാലും ഈ എൻ്റെ ഡോക്ടറെ ന്യൂറോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചിരുന്നോ?
13: അങ്ങനെ ഇല്ല, അങ്ങനെ ഫിസിഷ്യനെ അപ്പോഴത്തേക്കിനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഫിസിഷ്യനായിരിക്കും നോക്കുന്നത്.
8: അപ്പൊ ഈ തലകറക്കം വരുന്നത് പല കാരണങ്ങളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടും ഇതുപോലെ തലകറക്കം വരിക, നമുക്ക് ബോധം കെട്ട് വീഴുക, അല്ലെങ്കിൽ പരിസര, അതായത്

0: എല്ലാം ലോ ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഇങ്ങനെ എന്റെ ബോഡി തന്നെ ലോ പ്രഷർ ഉള്ള ഒരു ഇതാണ് ഇങ്ങനെ പറഞ്ഞായിരുന്നു.
1: അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും തലകറക്കമാണ് പറയുന്നത്. അപ്പൊ തലകറക്കം പല കാരണങ്ങളുണ്ട്. അപ്പൊ ഫിസിഷ്യന്റെ അടുത്ത് തന്നെ ചോദിക്കാം ഇത് എന്താണ്, എന്തുകൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടതാണെന്നുണ്ടെങ്കിൽ ENT കാണിക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാം. പിന്നെ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാം. തലകറങ്ങുന്നു റിപ്പീറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഇത് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. നമ്മുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ് കൊണ്ടും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ വരാം.
2: ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.
3: കൊല്ലത്തിന് രുചിക്കും താമസത്തിനും വ്യത്യസ്ത അനുഭവമൊരുക്കി അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ തിരുമുല്ലവാരത്ത് June 14 ഞായറാഴ്ച രാവിലെ 11 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. രുചികരമായ നാടനൂണ്, കൊഞ്ച് ഞണ്ടു തുടങ്ങി കടൽക്കായൽ വിഭവങ്ങൾ.

0: കമ്മിറ്റ് റേഡിയോ ബെൻസികർ, നിങ്ങൾ കേൾക്കുന്നത് മൈൻഡ് ടോക്സ് ആണ്. ഈ പരിപാടി നമുക്ക് ആദ്യം തുടക്കം തന്നെ പറഞ്ഞിരുന്നു, മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ആങ്സൈറ്റി ഇതിനോട് റിലേറ്റ് ചെയ്ത് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ പരിപാടിയിൽ നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്താതെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. കമ്മിറ്റി റേഡിയോയും കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയും സംയുക്തമായിട്ടാണ് ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഡാവിൻസി പോളാണ്. ചെറുപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന ഡെലിഗിരിയത്തിനെ കുറിച്ചാണല്ലോ. ചെറുപ്പം ഈ എന്ത് രോഗികൾ എന്ത് ട്രീറ്റ്മെന്റും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി കെയർ ഗിവേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു അസുഖത്തിനുണ്ടല്ലോ. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ.
0: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കണേ.
1: ഞാൻ ദൂരെ നിൽക്ക, എനിക്ക് ഞാൻ നേരത്തെ വിളിച്ചത് എനിക്ക് ഒരു പരാതി കൂടെ എനിക്ക് പറയാനുണ്ട്.
0: അരെ
1: ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 76 വയസ്സുണ്ട്. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഞാൻ വല്ലപ്പോഴും ഞാൻ 6 മാസവും 2 മാസവും കൂടുമ്പോ ഇങ്ങനെ ഒരു പ്രാവശ്യം കാതോടുകാരത്തി വിളിക്കുക, അവരെടുക്കത്തില്ല. എനിക്ക് വലിയ പ്രയാസമാണ്.
0: തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പരിഹാരം കാണാം. അമ്മ വിഷമിക്കേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പോ നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കെയർ ഗിവേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ പരിപാടിയിൽ. അപ്പം നമുക്ക് ഇവർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാകും ഇവരെ പേഷ്യന്റിനെ നോക്കുന്നതിനായിട്ട്. അവരൊരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് എന്തെല്ലാം ശ്രദ്ധിക്കണം?
2: അവര് നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡെലീറിയം ആണെന്നുണ്ടെങ്കിൽ ഫ്ലക്ച്വേറ്റ്, ഞാൻ പറഞ്ഞു കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്യൂർ ആവും. അതേസമയം ഈ ഡിമെൻഷ്യ, അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് ഓർമ്മ പെശകും ബുദ്ധിമുട്ടും ഇങ്ങനെയുള്ള രോഗികൾ, അവര് കുറച്ച് പതുക്കെ പതുക്കെ ടൈം കഴിയുമ്പോൾ തോറും പേഴ്സൺ ചെയ്ത് ഒരു ഒരാള് ഒരു കുട്ടിയെ പോലെ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇവരെ മാനേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും നമ്മളത് മനസ്സിലാക്കി

0: അവരറിഞ്ഞുകൊണ്ട് പലർക്കും ഉള്ള തെറ്റിദ്ധാരണ പലരും വന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരറിഞ്ഞുകൊണ്ട് ഇത് കാണിക്കുകയാണ്, ചിലപ്പം കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അപ്പം ഇത് യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് തോന്നുന്നു, ചുമ്മാ അത് കാണിക്കുകയാണ് നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി, അഹങ്കാരമാണ് അങ്ങനെയൊക്കെ. അപ്പം അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതല്ല, അവരുടെ ഓർമ്മ പക്ഷേ ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ഇതുപോലെ ഇപ്പം ഡെലിവറി ഒക്കെ കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മ ഇപ്പോണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ഡിമെൻഷ്യയുടെ കൂടെ തന്നെ ഡെലിവറിയം വരും. അപ്പം ആ സമയത്ത് ഈ ഓർമ്മ പശുവിൻ്റെ കൂടെ തന്നെ ഈ പരിസര ബോധമില്ലാത്ത അവസ്ഥയും ഇതുപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുള്ളു. അപ്പം അതുവരെ അവർ ഓർമ്മ പശു മാത്രമേ ഉള്ളൂ, രോഗിയുടെ കൂട്ടിരിപ്പുകാർ കാണുന്നത് അല്ലെ കൂടെ ഉള്ളവർ കാണുന്നത് ഓർമ്മ പശുവാണ് മറന്നു പോകുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ കൂടെ പുതിയതായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടോടെ പരിസര ബോധമില്ലാത്ത അവസ്ഥ അല്ലെ കുറച്ചുകൂടെ അജിറ്റേറ്റഡ് ആവുക. അപ്പം ആൾക്കാർക്ക് അവർക്ക് തോന്നുക സ്വാഭാവികമായിട്ടും തോന്നുമല്ല, തെറ്റിദ്ധരിക്കുമല്ല. അതായത് ഇത് ഇപ്പം പുതിയൊരു കുറേ സാധനങ്ങൾ വന്നിരിക്കുന്നു, ഇത് അറിഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കുക, അവരെ അവരറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇത് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ വീഴ്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് കണ്ണാടി അതുപോലെ ഹിയറിംഗ് എയ്ഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത് അത് അവൈലബിൾ ആയിരിക്കണം അവരുടെ റൂമിൽ. പിന്നെ അവരുടെ റൂമുകളിൽ വലിയ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ അധികം വരുത്താതിരിക്കുക. അവർ ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെ അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ഇത് ടൈം അല്ലെങ്കിൽ ഡിസോറിയൻറ്റഡ് ആയിരിക്കും ടൈമിലും പ്ലേസിലും പേഴ്സണലും ഒക്കെ. അപ്പം പരിസര ബോധമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അവർക്ക് ആ ടൈം ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലോക്ക് റൂമിൽ വെക്കാം. അപ്പോൾ എന്നിട്ട് ജനലുള്ള നല്ല വെന്റിലേഷനുള്ള റൂം കൊടുക്കുക. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഡിസോറിയൻറ്റേഷൻ വരാനുള്ള സാധ്യത കുറച്ച് കുറയുന്നുണ്ട്, അവർ പുറത്ത് കാണുന്നുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്.
1: വീണ്ടും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ലൈൻ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം. സാറിനോട് ചോദിച്ചോളൂ.
2: സാറേ, പിന്നെ ഈ ടെൻഷൻ വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഉറക്കം വരും, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഇപ്പൊ അത് എപ്പോഴായാലും അല്ല,
0: അത് മാത്രം അതാണ് പ്രശ്നം. നമുക്ക് സ്ഥിരമായിട്ട് ടെൻഷൻ ഇല്ലല്ലോ.
2: ഉണ്ട് ടെൻഷൻ തന്നെ, 25 മണിക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള കുറവ് വരുമ്പോഴത്തേനും എങ്ങനെ കൊടുക്കുന്നുള്ള ഒരു
0: അപ്പൊ സ്ഥിരമായിട്ടുള്ള ടെൻഷൻ വരികയാണ്, അതിൻ്റെ കൂടെ ഉറക്ക കൂടുതലാവുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പം അത് ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിരിക്കാം, മനസ്സിലായില്ലേ. അപ്പം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരുന്ന ആങ്സൈറ്റി ഇതുമൊക്കെ കൊണ്ട് ഉറക്ക കൂടുതലും വരാം, ഡിപ്രഷന്റെ ഭാഗമായിട്ടോ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടോ ഒക്കെ. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ടാണ് അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും നമുക്കൊരു ഇടവേളയുടെ സമയമാണ്.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
1: തിരികെ എത്താം മൈൻഡ് ടോക്സിലേക്ക്. ശ്രോതാക്കൾ കേൾക്കുന്നത് കമ്മിറ്റി റേഡിയോ ബെൻസിഗറിൽ മൈൻഡ് ടോക്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ഷബ്ന. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഡാവിൻസി പേൾ ആണ്. സാറപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് ഡെലിവറിയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സാറപ്പം പലപ്പോഴും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റിയും ഈ ഒരു ഡെലിവറിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ടല്ലോ, അതിനും ഒന്ന് എന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ.
0: അതായത് നമ്മൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൈക്കോസിസ് എന്ന് വരുമ്പോഴത്തേനും പലപ്പോഴും ഇതുപോലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ടാകാം. ഹാലൂസിനേഷൻസ് അതായത് അതിൽ യൂഷ്വലി നമ്മൾ സാധാരണ സൈക്കാട്രിക്, അതായത് മാനസികമായിട്ടുള്ള രോഗങ്ങളിൽ കാണുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷനാണ്. നമ്മൾ കേൾക്കുകയാണ് പലതും, സാധാരണ ആൾക്കാർ സംസാരിക്കുന്നത് പോലെ കേൾക്കുക, നോക്കുമ്പോൾ ആരെയും കാണത്തില്ല. ഒരാൾ സംസാരിക്കുക, അല്ലെ നമ്മളെ വിളിക്കുന്നത് പോലെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, അല്ലെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് പോലെ കേൾക്കുക, ഇതൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ മാനസികമായിട്ടുള്ള രോഗാവസ്ഥകളിൽ കാണാറുണ്ട്. സൈക്കോസിസ് അല്ലെങ്കിൽ ഡിപ്രഷനിലും ഇതുപോലെ തന്നെ ഉണ്ടാകാം. ഇതിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാധാരണ വിഷ്വലായിട്ടുള്ള ഹാലൂസിനേഷൻസ് ആണ് നമ്മൾ കാണുകയായിരിക്കും. അതായത് ആൾക്കാർ ഇരിക്കുന്നത് പോലോ അല്ലെന്നുണ്ടെങ്കിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും ഡെലിവറിയത്തിൽ. ഇപ്പോൾ ഒരു കർട്ടൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു, അങ്ങനെ നമ്മൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഡെലിവറിയത്തിലാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, മാനസിക രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കും, മനസ്സിലായില്ലേ, അസുഖം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഡെലിവറിയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ളക്ച്വേറ്റ് ചെയ്യും. ഇപ്പം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മാനസികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിനും താല്പര്യമില്ലായ്മ, എപ്പോഴും വിഷമാവസ്ഥ. നേരത്തെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നും സന്തോഷം ഉണ്ടാകത്തില്ല, ഒന്നിലും സന്തോഷം കിട്ടാത്ത അവസ്ഥ, എപ്പോഴും അങ്ങ് വിഷമം, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലോ, പ്രത്യേകിച്ച് കാരണമൊന്നും കാണത്തില്ല. അതേപോലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ടാവുക, ഇത് ഡിപ്രഷൻ്റെ സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് കാണുന്ന മെയിനായിട്ടുള്ള സിംറ്റംസ് ആണ്. അതുപോലെ അതിൻ്റെ അത് തന്നെ ഉറക്കക്കുറവോ ഉറക്കക്കൂടുതലോ വരാം, വിശപ്പില്ലായ്മ വിശപ്പ് കൂടുതൽ വരാം. അത് സ്ഥിരമായിട്ട് ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുക, അതിന് കാലപരിധി. ആ രണ്ടാഴ്ചയിൽ കൂടുതൽ സ്ഥിരമായിട്ട് ഈ വിധ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ ഡിപ്രഷൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സൈക്കോസിസ് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിറിയം എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ദിവസം ഡെയിലി തന്നെ രാവിലെയും വൈകിട്ടും വ്യത്യാസം വരാം. അപ്പം അത് അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
1: ഓക്കെ സർ. ചിലപ്പം ഇങ്ങനെ ഈ ഒരു ഡെലിറിയം വന്ന രോഗികൾക്ക് ഓർമ്മശക്തി കാലക്രമേണ കുറയുമോ?
0: ഡെലിറിയ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഡെലിറിയം ഡിമെൻഷ്യ ഒപ്പം വരാം. ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക്, അതായത് ഈ ഡെലിറിയം വരുന്ന ഒരു 2/3 ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്കായിരിക്കാം വരുന്നത്, മനസ്സിലല്ലേ. അപ്പം ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് ഇത് വരുമ്പോൾ അവർക്ക് ഓൾറെഡി ഉണ്ടാകുന്ന ബുദ്ധിപരമായിട്ട് അല്ലെന്നുള്ള ഓർമ്മയിലുള്ള ഇതൊക്കെ കൂടുതൽ, ഡെലിറിയം വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു മോർട്ടാലിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഡെലിറിയം, ഒരു ഡിമെൻഷ്യ വരുന്ന ഒരാൾക്ക് ഡെലിറിയോടെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്.
1: ഓക്കെ. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് സാർ. അപ്പം നമുക്ക് ഈ ഒരു പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ഈ ഒരു ഡെലിറിയം എന്ന അസുഖത്തിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സന്ദേശം കൂടി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട്.
0: അതായത് നമ്മൾ പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്ക്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അതുപോലെ കുട്ടികൾക്കും വരാം പനി ഇങ്ങനെ കൂടുന്ന അവസ്ഥയിലൊക്കെ ഈ ഡെലിറിയം അവസ്ഥയിലേക്ക് വരാം. അപ്പം അത് പ്രത്യേകിച്ച് നമ്മൾ പ്രായമുള്ള ആൾക്കാരിൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ എങ്ങായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു ഡെലിറിയം അവസ്ഥയിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു, അതായത് ലഹരി പദാർത്ഥങ്ങളോടുള്ള അടിമത്തം എല്ലാം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്ന ആൾക്കാർ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു, പ്രത്യേകമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്, സ്ഥിതിവിശേഷമാണ് ഈ ഡെലിറിയം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഓർമ്മ ഇല്ലാത്ത, അതായത് ഡിമെൻഷ്യയോട് കൂടി ഡെലിറിയം വരുന്ന ആൾക്കാർക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു തമാശയായിട്ടോ അല്ലെ കളിപ്പിക്കാനോ പറയുന്നതല്ല എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്.
1: ചിലപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് പ്രായമായവരിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണല്ലോ. അപ്പോൾ പ്രായമായവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കുക.
0: പ്രായമായവരുടെ, ഇപ്പം നേരത്തെ ഒരമ്മ വിളിച്ചു, അതായത് നമ്മുടെ കേരളത്തിലിപ്പോൾ ഏറ്റവും ഒത്തിരിയും ആൾക്കാർ പ്രായമാകുന്ന ഒരു ജനറേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എൽഡർലി പോപ്പുലേഷൻ നമുക്ക് കൂടുകയാണ്. അപ്പം നേരത്തെ ഒരമ്മ പറഞ്ഞതാണ്, നമ്മൾ വളരെ കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞതാണ്, ഇതേ പ്രശ്നമാണ് നമ്മുടെ സമൂഹം ഇനിയും ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ, അല്ലെ, നമുക്ക് പ്രായമായ മുതിർന്നവരെ നമ്മൾ അവർക്ക് വേണ്ട കെയർ നമ്മൾ കൊടുക്കുക. നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മളും തീർച്ചയായിട്ടും
1: പ്രായമാകും,
0: അടുത്ത ജനറേഷൻ അപ്പം നമ്മളെ ശ്രദ്ധിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മുടെ മുതിർന്നവരെ നമ്മൾ കെയർ ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് പാഠമായിരിക്കും.
1: ഓക്കെ, താങ്ക് യു സർ. സാറിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ചെങ്ങന്നൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റും കൊല്ലം സൈക്യാട്രി സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ഡോക്ടർ ഡാവിൻസി പേൾ സാറാണ്. മൈൻഡ് ടോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

0: നേടാം നമുക്ക് ഉയർന്ന വ്യക്തിത്വം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
1: ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ അടുത്തിടെ കണ്ട ഒരു ഒരു ചെറിയ റൈറ്റപ്പാണ്. ഒരു മനുഷ്യൻ വളരെ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ, ഇന്നത്തെ ആധുനിക കാലത്തെ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ കടന്നു വരുമ്പോൾ മനുഷ്യനിലേക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ അധിനിവേശം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനായി ഒരു മനുഷ്യനെ നിർത്താൻ കാണുന്ന ഒരു 10 പോയിന്റ്സ് ഞാൻ ഒരു റൈറ്റപ്പായിട്ട് ഇങ്ങനെ വായിച്ചു. എനിക്കത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തണമെന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നും ഒരു തോന്നലുണ്ടായി. നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അത് എന്തുകൊണ്ടാണ് ഈ പണം ഇല്ലാതെ വരുന്നത്? ഞാൻ പല ആൾക്കാരെ നോക്കുമ്പോൾ അധ്വാനിക്കാൻ താല്പര്യമില്ല, എല്ലാമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണം, എങ്ങനെയെങ്കിലുമൊക്കെ മെനക്കെടാതെ പൈസ കിട്ടണം. നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും പണം വരണമെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ തന്നിട്ടോ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടോ നടക്കില്ല. ഒരു പക്ഷെ നമുക്ക് ലോകത്തിലെ ഏത് കാര്യത്തെയും അതിൻ്റെ ഒരു ആർദ്രതയിൽ അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളതിനൊരു കൈൻഡ്നെസ് വേണം. കൈൻഡായിട്ടുള്ള മനസ്സ് ഒരുപാട് അബ്സോർബ് ചെയ്യും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കനിവുള്ള ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും തന്നെ കുറയും, മറ്റുള്ളവരോടുള്ള വിരോധങ്ങൾ കുറയും, കംപ്ലൈൻറ്റുകൾ കുറയും. നമുക്ക് കൂടുതൽ കനിവുള്ള ഹൃദയത്തെ, കോൺഫിഡൻസ് ഓൺ ഫേസ്. ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പേടി സ്വാഭാവികമാണ്, നമ്മുടെ ഉള്ളിലൊരു ഭയമൊക്കെ എപ്പോഴും കാണും. ഇത് ഫേസിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വലിയൊരു ധൈര്യശാലിയാണെന്ന് കാണിച്ചുകൊണ്ടൊക്കെ ഇറങ്ങുകയും പിന്നെ ആ ധൈര്യശാലി എന്ന് പറയുന്ന ഭാവം ഒരു സ്വഭാവമായി മാറുകയും ചെയ്യും. ഇതാണ് വാസ്തവം. ആരും ധൈര്യം കൊണ്ട് ജനിക്കുന്നില്ല, ധൈര്യം കൊണ്ട് ഒരു രംഗത്തേക്ക് വരുന്നില്ല. ആദ്യമൊക്കെ തന്നെ നമ്മൾ നല്ല കോൺഫിഡൻസ് പ്രദർശിപ്പിച്ച് നടക്കണം. അങ്ങനെ അഭിനയിച്ച് ഒരു കുറെയൊക്കെ അഭിനയിച്ചൊക്കെ നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിൻ്റെ ഒക്കെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമുള്ള ഒരാളായി ഒക്കെ കാണിച്ചങ്ങിരിക്കുകയാണ്, ബാക്കിയൊക്കെ തന്നെ വന്നോളൂ. അപ്പം ഈ ഒരു ഒരു കോൺഫിഡൻസ് ഫേസിൽ കൊണ്ടുവന്ന അത് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. കാരണം നമുക്ക് എപ്പോഴും കോൺഫിഡൻസോടെ ഇരിക്കുന്ന ഒരാളിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഒരു പോസിറ്റിവിറ്റിയാണ്. ഇന്ന് ആരും തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നമുക്ക് റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ബോധമുള്ള മനുഷ്യരാണ്. ഹൗ മച്ച് വി ആർ കൺസേൺഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി വി ഹാവ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾക്ക് ബോധ്യമില്ല. പലപ്പോഴും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. എപ്പോഴും ബ്ലെയിം ചെയ്യുക, എൻ്റെ ലൈഫിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് അതാണ് മറ്റേതാണ് എന്ന് പറയുന്നതാണ് പലരുടെയും പ്രശ്നം. പക്ഷെ ഒരു ജീവിതത്തിൽ വിജയിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ജീവിതത്തിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള മനുഷ്യരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ലൈഫ്. അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവനവൻ തന്നെ ഏറ്റെടുത്തിടത്താണ് എല്ലാ വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത്. വളരെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പോയിന്റാണ് അത്. ആ പോയിന്റ് വിവരിക്കുന്നതിനെ റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ എന്നാണ്. അതാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അത് ആത്മാവിൽ തന്നെ നമ്മൾ ആ ഉത്തരവാദിത്തത്തെ ഫീൽ ചെയ്യണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? ഓരോരുത്തരും അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ലീഡർഷിപ്പ് ക്വാളിറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്ന റെസ്പോൺസിബിലിറ്റിയുടെ സ്കോപ്പും അതിൻ്റെ സ്പാനും വലുതാവും. ഒരു വലിയ ലീഡർ അത് ലോകത്തിൻ്റെ മുഴുവൻ ഏരിയയിലാണ് ആ റെസ്പോൺസിബിലിറ്റി കാണുന്നത്. ഒരു ചെറിയ ആൾ വളരെ മൈക്രോ ലെവലിലായിരിക്കും കാണുന്നത്. ഇതൊരു ഒരു വലിയ ആശയമായിട്ട് എനിക്ക് തോന്നി. ആറാമതായിട്ട് ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ്സ്, നമ്മുടെ സ്വഭാവത്തിലെ ഡിസിപ്ലിൻ. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റാണ് നമ്മൾ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് 2 ദിവസം കൊണ്ട് നിന്നു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ വരുത്തി വരുത്തി വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. നമുക്ക് ആ ഹാബിറ്റ്സിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും തുടങ്ങുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് ചെയ്യുന്ന കാര്യങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഒരു ജനതയുടെ, ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ ഒക്കെ കാതലായ ആസ്പെക്റ്റ് ആണ്. നമ്മുടെ കുട്ടികളെ വിടുന്ന സ്കൂളിൽ ഡിസിപ്ലിൻ ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന പ്രത്യേകിച്ച് 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് അവർ ഡിസിപ്ലിൻഡ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അവിടെയാണ് നമ്മളൊരു പ്രൈമറി സ്കൂളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ ഡിസിപ്ലിൻഡാണോ? അവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയാമോ? അവർക്ക് സംസാരിക്കാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കാൻ അറിയാമോ? അവർക്ക് കളിക്കേണ്ട സ്ഥലമായ എല്ലായിടവും തോന്നുന്നെങ്കിൽ അതൊരു ഇൻഡിസിപ്ലിനാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ കുട്ടികൾ, അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. കുട്ടികളിൽ ആ ഒരു കാര്യം വളരെ ചെറിയ പ്രായം മുതലേ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരു വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ടാസ്ക് ഒക്കെ ഏറ്റുകഴിഞ്ഞാൽ അത് പറയുന്ന സമയത്ത് തീർക്കാൻ, ഇതിനൊക്കെ അവരെ റെഗുലർ ആവാൻ, ഇതെല്ലാം ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഒരു റൊട്ടീൻ, ഒരു സിസ്റ്റം, റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി, ഇതൊന്നും പലപ്പോഴും കൊച്ചുകുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിലേക്ക് കൊടുക്കാത്തതുകൊണ്ട് പിന്നീട് അതൊന്നും അവർക്ക് ശരിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പിന്നെ പുതച്ച ഷീറ്റ് പോലും ഒന്ന് വൃത്തിയായിട്ട് മടക്കി വെക്കാൻ പല കുട്ടികൾക്കും അറിയില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോം ഒക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയുന്ന ധാരാളം കുട്ടികളുണ്ട്. സ്വാഭാവികമാണ്, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ധാരാളമുണ്ട്. പക്ഷെ അവരെ ഒന്ന് ഡിസിപ്ലിനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പം ഇവരൊക്കെ ലൈഫിൽ ഒരു വലിയ ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും അവർക്ക് ഒരു അടുക്കും ചിട്ടയില്ലാത്തതുകൊണ്ട് പല നഷ്ടങ്ങളും പിന്നെ കുഴപ്പങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ ഇസ് എ ബ്യൂട്ടിഫുൾ പോയിന്റ് ആൻഡ് ഡിസിപ്ലിൻ ഹാബിറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കറേജ് ആൻഡ് ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലെ ആ ഒരു ധൈര്യം, തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല, ആ തീരുമാനങ്ങളുടെ പുറകിൽ ഒരു ബാക്കിംഗ് ആയിട്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ധൈര്യം കറേജ് വേണ്ട സൈഡിലേക്കാണോ നമ്മുടെ ഡിസിഷൻ പോയത്. പലപ്പോഴും നമ്മുടെ ഡിസിഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു സേഫ്റ്റിയിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രസ് വലുതായിട്ട് ഉണ്ടാകുന്നത്. നമുക്കൊട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെപ്പോഴും സേഫ്റ്റി സൈഡിലെ ഡിസിഷൻസ് ഉണ്ട്. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. കറേജ് ഇൻ ഡിസിഷൻ വളരെ ബ്യൂട്ടിഫുൾ പോയിന്റ് ആണ്. എനിക്ക് അതൊക്കെ വലിയ ആഴമുള്ള ഒരു സംഭവമായിട്ട് തോന്നി. നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഒരു കറേജ് ഉണ്ടോ, അവർക്ക് എടുത്ത തീരുമാനത്തിൽ റിസ്ക് ഉണ്ടോ, എടുത്ത തീരുമാനത്തിൽ ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരല്പം ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും എടുക്കേണ്ട ഡിസിഷൻ തന്നെ എടുക്കണം. സേഫ് ആകാൻ വേണ്ടി അതിനകത്ത് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് നമുക്ക് ചിലപ്പോൾ മണ്ടത്തരമായിട്ടൊക്കെ തോന്നും. ഇപ്പൊ ഈ അടുത്തിടയിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, 100 കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസനവും, ഞാൻ പിന്നീട് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു റിസ്ക് എടുത്ത് ഒരു ജനതയ്ക്ക് മുമ്പിലേക്ക് ഇലക്ഷൻ റിസൾട്ടിനെ പ്രവചിച്ചങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ്. ഇത് ഒരു സ്റ്റൈലാണ്, ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സംശയമില്ല. അതൊരു നേതൃത്വ പാഠം തന്നെയാണ്. നമുക്കതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു പൊതു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾ, അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ, ആ ഇലക്ഷന്റെ പ്രോസസ്സിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ, ഞാൻ ഈ ഒരു ടാർഗറ്റിൽ ഇന്ന ഒരു ലെവലിൽ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങും എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ആ ഗോളിനോട്. അതിനോട് ജനം ഭയങ്കരമായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് പാർട്ടി അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതൊക്കെ വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷെ ആ ടു ദാറ്റ് പോയിന്റ് വരെ വളരെ മനോഹരമാണ്. എങ്ങനെയാണ് ഒരു നേതാവ് ആ മൊമെന്റം ഉണ്ടാക്കിയെടുക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ, ദേ മേക്ക് എ ഡിഫറൻസ്. ഓരോ കാലഘട്ടത്തിലും ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരും. അത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസിഷനിലെ കറേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പേഷ്യൻസ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ആർ പേഷ്യൻസ് ഇൻ ആഡ്വേഴ്സിറ്റി വളരെ ഡിഫിക്കൽട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ആഡ്വേഴ്സിറ്റിയോ ഡിഫിക്കൽറ്റിയോ ഒരു അവിടെയൊക്കെയാണല്ലോ നമ്മുടെ റിയൽ കളർ സർഫസ് ചെയ്യുന്നത്. നമ്മുടെ റിയൽ ക്യാരക്ടർ എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ടൈംസിലാണ് പുറത്തു വരുന്നത്. ആ സമയത്ത് പേഷ്യൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഇസ് എ മാൻ ഓഫ് ട്രൂ ക്യാരക്ടർ, ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മനോഹരമായ കാര്യമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ശാന്തമാവുക. ഒരുപക്ഷെ ആ ശാന്തതയിലാണ് അതിനുള്ള ആൻസർ രൂപപ്പെട്ടു വരുന്നത്. ഒരു കെയോസിൽ ഒരു ആൻസർ, ഒരു സൊല്യൂഷൻ രൂപപ്പെടാൻ പ്രയാസമാണ്. ഞാൻ ഇതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് സൊല്യൂഷൻസ്. ഇപ്പോൾ ഡിഫിക്കൽറ്റി വരുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്. ഒരു ആഡ്വേഴ്സിറ്റി വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്. ഒരു ചലഞ്ച് വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്. പക്ഷെ സൊല്യൂഷൻ ഓൾവേസ് സംഭവിക്കുന്നത് ഒരു സ്റ്റിൽനെസ്സിലാണ്, കാംനെസ്സിലാണ്, പേഷ്യൻസിലാണ്. ബഹളത്തിനിടയിൽ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് മുമ്പോട്ടൊരു വലിയ ചാട്ടം ചാടണമെങ്കിൽ പുറകോട്ട് രണ്ട് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളൊന്ന് റിട്രീവ് ചെയ്ത് പുറകോട്ട് വരണം, ഒന്ന് ഒന്ന് റീട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്, ഒന്ന് പുറകോട്ട് വരണം, ഒന്ന് ശാന്തമാകണം, അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് സർഫസ് ചെയ്യും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ് ഇൻ ആഡ്വേഴ്സിറ്റി ആൻഡ് ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് റെസ്പെക്റ്റ് ഇൻ വേർഡ്സ്. വാക്കുകളിലെ ബഹുമാനം, പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പബ്ലിക് സ്പീക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും ഉള്ളത്. എപ്പോഴും പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്, പൊതുസ്ഥലങ്ങളിലാണ് സംസാരിക്കുന്നത്, പലപ്പോലെ പൊതുവേദികളിലാണ് പലപ്പോഴും സംസാരിക്കേണ്ട വരുന്നത്. അവിടെയൊക്കെ നമുക്ക് വലിയ കോൺട്രവേഴ്സീസ്, ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാക്ക് പോലും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവണമെന്നും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നൊരു ലോകത്ത് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ ബേസിക്കലി റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ സേഫാണ്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ പറയുന്നതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് ഇടപെടുന്ന ഒരാളാണെങ്കിൽ ആ തെറ്റിനോട് അവർ വളരെ ഹാർഷായിട്ട് പ്രതികരിക്കത്തില്ല. റെസ്പെക്റ്റ് ഇൻ വേർഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ ലൈഫ്. ഒരു ജീവിതത്തിലൊക്കെ ഉയർന്ന നിലയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഗുണം അവർക്കുടെ വാക്കുകളിലെ റെസ്പെക്റ്റാണ്. പൊതുവേ നമ്മൾ മനുഷ്യരോട് റെസ്പെക്റ്റോടുകൂടി ഇടപെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അത്തരം കോൺട്രവേഴ്സികളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് കഴിയും. ആൻഡ് ഫൈനലി ആറ്റ് ദ പർപ്പസ് ഇൻ ലൈഫ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും എമർജ് ചെയ്യുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പർപ്പസ് ഇൻ ലൈഫ്. ഓർഡിനറി പീപ്പിൾ ഹാവ് വിഷസ്, ട്രൂ പീപ്പിൾ, റിയൽ പീപ്പിൾ, സ്ട്രോങ് പീപ്പിൾ ഹാവ് പർപ്പസ്. മികച്ച വ്യക്തികളുടെ ഒരു ഗുണം അവർക്ക് എപ്പോഴും ഒരു ദൗത്യം കൂടെയുണ്ട്, കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഒരു ദൗത്യം ഉണ്ടെങ്കിൽ, ആ ദൗത്യത്തിൽ നമുക്ക് ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറയും. ആരാണ് ഈ തെറ്റിപ്പോകുന്നത്? ശരിക്കും ഒരു പർപ്പസ് ലൈഫിൽ കണ്ടെത്താത്തവരാണ് തെറ്റിപ്പോകുന്നത്. ആരാണ് അൺഹാപ്പി ആയിട്ടുള്ള പീപ്പിൾ? ദേ ഹാവ് നോട്ട് ഈവൻ ഫൗണ്ട് ദെയർ പർപ്പസ്. പർപ്പസ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഹാപ്പിയാണ്, അവൻ ഫോക്കസ്ഡ് ആണ്, അവന് മോട്ടിവേഷൻ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, എന്തൂസിയാസം ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, അവൻ ചലിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ ഒരു പർപ്പസ് കണ്ടെത്താൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ അവസ്ഥയാണ്. ഒരു പർപ്പസ് കണ്ടെത്തണേ തന്നെ നമ്മുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ഒക്കെ വളരെ ഉയർന്നു നിൽക്കണം, വളരെ സിൻസിയർ ആയിരിക്കണം. ഇന്നിപ്പോ കരിയർ ഗൈഡൻസിനൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ആ മോള് വന്നപ്പോ തന്നെ അതൊരു പിന്നെ ആർക്കിടെക്ട് ഒക്കെ ആവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് വന്നത്. അപ്പൊ ഞാൻ അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം, ആരെയും പിന്നെ സന്തോഷിപ്പിക്കാനും ആരെയും ഞെട്ടിക്കാനും അല്ലെ ദുരഭിമാനം കൊണ്ടും ഒന്നും ഒരു കരിയർ തെരഞ്ഞെടുക്കരുത്. പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഉള്ള ഒരു ലേബലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കാനാണ് ശ്രമിക്കുന്നത് കരിയർ എന്ന നിലയിൽ. നേരെ മറിച്ച് അവരാരും ഹമ്പിളായിട്ട് അന്വേഷിക്കുന്നില്ല വാട്ട് ഈസ് വിതിൻ മീ, ഏത് രംഗത്താണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്, ഏത് രംഗത്താണ് എനിക്കൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ കഴിയുന്നത്, ഏത് രംഗത്താണ് എനിക്കൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് വാട്ട് യുവർ കരിയർ. അതിലാണ്, അങ്ങനെ ഒരു സാധനം കണ്ടെത്തിയാൽ അതാണ് നമ്മുടെ ഒരു പർപ്പസായി മാറുന്നത്. ഇപ്പം ഞാൻ എനിക്ക് ഒരു ഡിഫറൻസ് കണ്ടെത്താൻ കഴിയുന്ന, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന, ഒരു എക്സൈറ്റ്മെൻ്റ് ഫീൽ ചെയ്യുന്ന രംഗത്താണ് ഞാൻ നിൽക്കുന്നത്. ദാറ്റ് ഇസ് വൈ ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം മോട്ടിവേറ്റഡ് ടു ഡൂ തിങ്സ്. ഇതൊക്കെ എല്ലാം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുമോ? നിരന്തരമായിട്ട് ചെയ്യും. ചിലരൊക്കെ എന്നോട് ചോദിക്കും, സാറിന് എവിടെ നിന്നാണ് ഈ മോട്ടിവേഷൻ കിട്ടുന്നത്? അത് ഇന്റേണലാണ്, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാരണം നമുക്ക് ചില ദൗത്യബോധങ്ങളുണ്ട്, ഞാൻ ഇതാണ്, ദിസ് ഈസ് വാട്ട് ഐ ആം, ദിസ് ഈസ് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ഫ്രം മീ. അപ്പൊ നമുക്ക് ടയർഡ്നെസ് ഒന്നുമില്ല. അത് നമുക്കൊരു ദൗത്യബോധം ഉണ്ടെങ്കിൽ, നമുക്ക് വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ, നമുക്ക് അതിൽ എന്തൊക്കെയെങ്കിലും ഒക്കെ ചെയ്യുന്നതിൽ നിന്നൊരു അഭിനിവേശം ഉണ്ടെങ്കിൽ ഒരു ക്ഷീണവും ഉണ്ടാവില്ല. നമുക്ക് ഈ വെക്കേഷനും ലീവും ഒക്കെ വേണമെന്ന് തോന്നുന്നത് നമുക്ക് മടുപ്പുണ്ടാകുന്നിടത്താണ്. റെസ്റ്റ് വേണമെന്ന് തോന്നുന്നത് മടുപ്പുണ്ടാകുന്നിടത്താണ്. റെസ്റ്റ് ഒന്നും വേണ്ടാന്നല്ല, അതൊക്കെ വേണം. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലോട് കൂടുതൽ താല്പര്യം വരുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്നിടത്തൊരു പാഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരു ഡീപ്പ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു ഇൻറ്റിമസി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പോയിന്റ്സൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. ആരോഗ്യപരമായി വളരട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ വീട്ടമ്മമാരൊക്കെ പഴയ ഒരു ടൈം ടേബിളിലേക്ക് തിരിച്ചെത്തുന്ന സമയമാണ്. കുട്ടികൾ മാത്രമല്ല വീട്ടമ്മമാരും, അതായത് അമ്മമാരും അല്ലെ. അപ്പോൾ പലപ്പോഴും നമ്മൾ രാവിലെ അലാമൊക്കെ അടിക്കുമ്പോൾ ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പുതുപ്പിനുള്ളിലേക്കൊക്കെ ഒരു ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. കാരണം മഴക്കാലമാണ്. പക്ഷേ കുറെ കഴിയുമ്പോഴായിരിക്കും തിരക്ക് പിടിച്ച ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, നേരം വൈകിയല്ലോ, ഇനി ഒന്നും പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ മിക്കവരും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാകും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ കൂടിയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. അതായത് നമുക്ക് മടിയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മാറ്റങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇതൊരു നല്ല കാലം തന്നെയാണ്. അതായത് ജൂൺ തൊട്ടാകുമ്പോൾ നമ്മൾ കുട്ടികളുടെ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് വീട്ടമ്മമാർക്കൊക്കെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് എന്ന് ഒന്ന് നോക്കാം അല്ലെ. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഇങ്ങനെ മനസ്സിലുണ്ട് എന്തായാലും വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്നതിന് മുൻപ്, അലമാരൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം എന്ന്. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോഴോ എന്തൊരു ചൂട്, നമുക്കൊന്ന് ഫോണൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് കിടക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് സോഫയിലിരുന്ന് സമയം അങ്ങ് പോവുമല്ലേ. അവസാനം കുട്ടികളുടെ സ്കൂൾ ബസ്സൊക്കെ വരുമ്പോഴായിരിക്കും അയ്യോ ഇത്രയും സമയമായി എന്നറിയുന്ന ഞെട്ടുന്നത്. അലമാര അപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കും. അതോടൊപ്പം കൂടെ ഒരു സമയം കളഞ്ഞു പോയല്ലോ എന്നൊരു സങ്കടം നമ്മളെ ഇങ്ങനെ ഭരിക്കാനും തുടങ്ങും. നമ്മുടെ എല്ലാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തുടങ്ങുന്നതിന് പകരം നമ്മൾ സമയം കളയും. ഇതിനെയാണ് കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു ശീലം അല്ലെ അങ്ങനെ പറയുന്നത്. കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് പലപ്പോഴും അലസതയാണെന്നാണ് നമ്മളിൽ മിക്കവരും കരുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത് വെറും മടിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വൈകാരികമായ വടംവലിയാണ്. തിരക്കേറിയ ലോകത്ത് വീട്, ജോലി, കുട്ടികൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പെർഫെക്റ്റായി ചെയ്യണമെന്ന നിർബന്ധം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ എവിടെ തുടങ്ങണം എന്നറിയാതെ നമ്മൾ പകച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. സത്യത്തിൽ ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ നമ്മളുടെ തലച്ചോർ തന്നെ കണ്ടെത്തുന്ന ഒരു എസ്കേപ്പ് അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടലെന്ന് തന്നെ പറയാം ഈ ഒരു മടിയെ അല്ലെ. ഇതിന് പിന്നിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. അതായത് എപ്പോഴും പെട്ടെന്നുള്ളൊരു സന്തോഷവും ആശ്വാസവുമാണ് വേണ്ടത്. സങ്കീർണമായ ഒരു ജോലി കാണുമ്പോൾ ഓ ഇതൊക്കെ ബോറല്ലേ, നമുക്ക് കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കാമെന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. കാര്യങ്ങൾ കൃത്യസമയത്ത് തീർത്താനുള്ള ഗുണങ്ങളെ കുറിച്ചും വൈകിയാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഒരു ഭാഗമാണ്. ജോലികൾ മാറ്റിവെക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ആ ഒരു പഴയ അല്ലെങ്കിൽ ഈ സങ്കീർണമായ ജോലികൾ ചെയ്യാതിരിക്കുന്ന ആ ഒരു ഭാഗമാണ് വിജയിക്കുന്നത്. ആ നിമിഷം നമുക്ക് ലഭിക്കുന്ന ആശ്വാസം താൽക്കാലികമാണ്. പിന്നാലെ വരുന്നതോ ഒരുപാട് മാനസിക സമ്മർദ്ദവും കുറ്റബോധവുമായിരിക്കും. കാരണം നമ്മളത് ചെയ്തില്ലല്ലോ എന്നുള്ള നമ്മുടെ തലച്ചോർ നമ്മളോട് കാണിക്കുന്ന ഈ കുസൃതിയെ നമുക്ക് എങ്ങനെ സ്മാർട്ടായി നേരിടാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു 5 മിനിറ്റ് നിയമം. ഏതൊരു കാര്യവും തുടങ്ങാനാണ് ഏറ്റവും പ്രയാസം. വെറും 5 മിനിറ്റ് മാത്രം ഞാൻ ഇത് ചെയ്യും എന്ന് സ്വയം പറയാം. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കാൻ നമ്മുടെ തലച്ചോർ നമ്മളെ സഹായിക്കും. അടുത്തത് ചെറിയ ഭാഗങ്ങളായി തിരിക്കുക എന്നുള്ളതാണ്. അതായത് വലിയൊരു ജോലി കാണുമ്പോൾ ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് വീട് മുഴുവൻ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ഇത് ഇത്രയും നമ്മൾ ഇന്ന് വൃത്തിയാക്കി തീരണം, ഇത് എത്ര നേരം എടുക്കും ഈ ജോലി എന്ന് നമുക്കൊരു ടെൻഷൻ വരും. അതിനു പകരം ഇന്ന് ഈ ഒരു ഷെൽഫ് മാത്രം വൃത്തിയാക്കാം എന്ന് ചിന്തിക്കാം. ലക്ഷ്യം ചെറുതാകുമ്പോൾ നമുക്കത് തുടങ്ങാൻ എളുപ്പമാകും. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയുടെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി ടിപ്സ് ഉണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർച്ചയായി കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെങ്കിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9494359570. മറ്റൊരു നമ്പർ 9446907179. പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HST ഹിന്ദി ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 29 രാവിലെ 10:30 അഭിമുഖം നടത്തും. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷത്തെ ത്രിവത്സര LLB, പഞ്ചവത്സര BA, BBA, BCOM, LLB കോഴ്സുകളിലേക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കും. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് 14 ഏകജാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 15 രാവിലെ 10 മുതൽ 17 വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. കേരളത്തിലെ സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകജാല പ്രവേശനത്തിന് 30 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസെൽത്ത് ഡിബിഎം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
4: കാതോട് കാതോരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജി മഹേഷ് മധുവാണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
5: ഹലോ ബാജാരെ, വണക്കം.
4: വണക്കം വണക്കം. ജിജോദാനാ? സൗണ്ട് കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തൊക്കെ ഉണ്ട്? സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു.
5: ഇവിടെ മഴയുണ്ട്, പിന്നെ വെയിലുണ്ട്, പിന്നെ മഴ, പിന്നെ വെയിൽ, അങ്ങനെ അങ്ങനെ പോവുകയാണ്.
4: അത് ശരി. എന്തായാലും തുടർച്ചയായിട്ട് പോയി, ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ?
5: അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും ചെറുതായിട്ടുള്ള തുണിയൊക്കെ കഴിയുള്ള അവസരം കൊടുത്തേക്കാണ്.
4: ഇടയ്ക്കിടയ്ക്ക് ബാസിന് ഒരു ചെറിയ ഒരു ഇടിയൊക്കെ ഉണ്ട്.
5: പിന്നെ ഇന്റർവ്യൂ കൊടുത്തു തുണി വളരാൻ വേണ്ടി.
4: അതെ അതെ അതെ അതെ. ഉണങ്ങാൻ വേണ്ടിയും അതുപോലെ തന്നെ തീരെ ഉണങ്ങുന്നില്ല എന്നുള്ള ഒരു തുണിയാണെങ്കിൽ അതിനെ എടുത്ത് അകത്തിടാനുള്ള ഒരു സാവകാശം കൂടെ ഉണ്ട്. പോയോ? പോയെന്ന് തോന്നുന്നു, കോൾ ബ്രേക്ക് ആയി തോന്നുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ ജിജോ പറഞ്ഞിരിക്കുന്ന ഗാനം കേൾക്കാം, കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ നല്ല കിടിലം ഒരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. നമ്മുടെ ജിജു സാധാരണ ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൂടുതലും തമിഴ് ഗാനങ്ങളാണ്. അത്യാവശ്യം എന്തായാലും ഇന്ന് നല്ല പഴയൊരു നല്ല കിടിലം ഒരു ഗാനം എന്തായാലും പ്ലേ ചെയ്തു. ഓക്കെ, അങ്ങനെ രണ്ടാം ശനിയാഴ്ചയായിട്ട് എല്ലാവരും വീട്ടിലിങ്ങനെ തകർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത്യാവശ്യം മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ മഴയത്ത് നമ്മളിങ്ങനെ ചെറിയൊരു കട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ അത്യാവശ്യം മിച്ചറൊക്കെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയങ്ങൾ, ആ ഒരു സായാഹ്നങ്ങൾ ഒന്നും പറയേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഹോളിഡേ മൂഡ് കൂടെയാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൈബും വീട്ടിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മോനെ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
0: താങ്ക് യു. ഇതാരാ സംസാരിക്കുന്നേ?
1: ലതയാണ്.
0: ലത, ഓക്കെ. എന്തുണ്ടമ്മ, സുഖാണോ?
1: ആ, കുഴപ്പമില്ല.
0: പിന്നെ
1: സുഖമായി
0: പോകുന്നു.
1: ശരി മോനെ, ഇനി ഓ മൃദുലേ എന്നുള്ള പാട്ടാണ് വേണ്ട.
0: ഓക്കെ ഓക്കെ, എന്നെ കാതിലേക്ക് പോവാം.

0: അങ്ങനെ ഇന്ന് ദിവസം എന്ന് പറയുന്നത് എന്താണ്? ജൂണ് 13 അല്ലേ. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വെൽനസ് ഡേ എന്ന് പറയുന്ന സംഗതിയുണ്ട്. വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ വെൽനസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ഒക്കെയും നമ്മൾ നന്നായി ഹാപ്പിയാക്കി വെച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെങ്കിലും വീട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലും ജോലിക്ക് ആണെങ്കിലും പഠനത്തിനാണെങ്കിലും ഒക്കെയും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത് വളരെ ചുരുക്കമായിരിക്കും. കാര്യം നമുക്ക് ചുറ്റുമുള്ളവർക്കാണ് നമ്മൾ കൂടുതലും സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. എന്തായാലും അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. അവന്തിക, എന്ത് ചെയ്യുന്നു? ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു. പിന്നെ ഓക്കെ, അപ്പൊ അവന്തിക, ചേട്ടന്റെ പേരെന്താ?
1: അജിത്ത്.
0: അജിത്ത്, ഓക്കെ. അപ്പൊ അവന്തിക്കും അജിത്തിനും വേണ്ടി നല്ലൊരു എന്താ പറയാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. ഓക്കെ, പിന്നെ സുഖമായി പോകുന്നു. ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ. അപ്പൊ നല്ലൊരു പൊളിച്ച ഗാനമായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലേ. ആൾക്ക് വേണ്ടിയാ? ചേട്ടന് വേണ്ടിയാണോ?
1: എല്ലാവർക്കും, അവിടെ ഉള്ള എല്ലാവർക്കും, ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോവാം.
1: ഓക്കെ
0: ഓക്കെ.

0: വിഷമിക്കേണ്ട. ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: കൊല്ലത്തിന് രുചിക്കും താമസത്തിനും വ്യത്യസ്ത അനുഭവമൊരുക്കി അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ തിരുമുല്ലവാരത്ത് June 14 ഞായറാഴ്ച രാവിലെ 11 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. രുചികരമായ നാടനൂണ്, കൊഞ്ച് ഞണ്ടു തുടങ്ങി കടൽ കായൽ വിഭവങ്ങൾ മാത്രമല്ല ചൈനീസ് ഐറ്റംസുകളും ആസ്വദിക്കാം. കാർ, ടെമ്പോ ട്രാവലർ, ബസ് മുതലായവ പാർക്ക് ചെയ്യാൻ വിശാലമായ സൗകര്യം. അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ, ചൈത്രം ഗാർഡൻസ്, തിരുമുല്ലവാരം ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
4: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർജെ മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: റേഡിയോ വോളിയം ഒന്ന് കുറയ്ക്കണേ.
5: ഹലോ.
4: പറഞ്ഞോളൂ, ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? പിന്നെ
5: പിന്നെ എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ട്. അങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു 9-ാം തീയതി.
4: ഓ, അത് ശരി.
5: അന്ന് തൊട്ടേ വിളിക്കാൻ ശ്രമിക്കുന്നു, അന്ന് കിട്ടിയില്ലായിരുന്നു.
4: ഓക്കെ, മോളുടെ പേരെന്താ?
5: മോളുടെ പേര് ധ്രുവൻ.
4: ധ്രുവൻ? ഓക്കെ, റിലേറ്റഡ് വിഷസ് കേട്ടോ. ഓക്കെ, ഇത് ഏത് ഗാനമാണ് പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായി. ഏത് ഗാനമാണ് പറഞ്ഞിരിക്കുന്നത്? ചിപ്പിയിൽ നിന്ന് കൈക്കുമ്പിളിൽ വീണ മുത്തേ
5: മണിമുത്തേ.
4: ഓക്കെ ഓക്കെ. പിന്നെ ചെറുതായിട്ട് പാടുന്നുണ്ടോ? ഒരുവരും പാടുന്നുണ്ടോ? ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തോ വിശേഷം?
5: വേറെ സുഖമായിട്ടിരിക്കുന്നു. മഴയൊന്നും മാറി, നല്ല വെയില്.
4: അത്യാവശ്യം വെയിലുണ്ടല്ലേ ഇന്ന്?
5: ഇന്നിപ്പോ
4: അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഓടി പിടിച്ച് ചെയ്തു. ഓക്കെ, ശരി. ഗാനത്തേക്ക് പോവാം.
5: ഓക്കെ
4: ഓക്കെ.

0: അങ്ങനെ വളരെ മനോഹരമായ നല്ലൊരു മെലഡിക്കാരൻ നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്നത് വെൽനെസ്സിനെ പറ്റിയാണ്. അപ്പം വെൽനെസ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം. അതിനുമുമ്പ് അടുത്തൊരു കോളിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സംസാരിക്കുന്നത്
1: അംബിക.
0: ഓക്കെ, പറഞ്ഞോളൂ അമ്മ.
1: ഇന്നലെ എന്റെ അമ്മയുടെ ആണ്ടായിരുന്നു. വ്യാഴാഴ്ച ഒത്തിരി വട്ടം വിളിച്ചു, 3 വട്ടം കിട്ടി, കട്ടായി
0: പോയി. പിന്നെ
1: വിശേഷം, വെയിലുണ്ട്. ഇന്നലെയും വെയിലുണ്ടായിരുന്നു. എല്ലാം സന്തോഷമായിട്ട് നടന്നു. പിന്നെ ഞാൻ ജോലി ചെയ്ത കമ്പനി കാസ്റ്റേഴ്സിലെ എല്ലാ ജോലിക്കാരും മേശിരിയും വന്നു. എന്റെ അനിയത്തി കാപ്പറ്റി ജോലിയാണ്, വത്സല. മേശിരിയുടെ പേര് എന്റെ കൂട്ടുകാരും ഒത്തിരിയും പേര് അവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരു ഹൈ
0: കൊടുക്കണം. എല്ലാവർക്കും ഒരു ഹൈ. നമ്മുടെ കാപെക്സ് എജൻസിക്കകത്തുള്ളതാണോ? കല്ലന്താഴ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോവാം.
1: ആ ശരി,
0: ഓക്കെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം ഇന്നെത്തും. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 6 ദിവസത്തെ വിദേശ പര്യടനത്തിനിടെ അദ്ദേഹം സ്ലോവാക്യയും സന്ദർശിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നൈസിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഫ്രാൻസ് സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് യാത്ര പുറപ്പെടും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. സ്ലോവാക്യയിലെത്തുന്ന അദ്ദേഹം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി കൂടിക്കാഴ്ച നടത്തും. ഒമാൻ തീരത്ത് ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിൽ ഇന്ത്യൻ നാവികർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പൽ അധികൃതരുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹമാധ്യമങ്ങളിലെ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം അവകാശവാദങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്നുശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആന്റി വൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. ബാക്കി എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിലുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുക.
0: സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ആരോഗ്യമന്ത്രിമാർ നിപയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് പഠിക്കണം. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പം മുൻപ് എത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിലുള്ള വിദഗ്ധരാണ് ഇന്ന് ഉച്ചയോടെ ജില്ലയിൽ സന്ദർശനം നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിൽ സംഘം സന്ദർശിക്കുകയും ഒപ്പം ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിക്കുകയും സ്രവങ്ങൾ പരിശോധനക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോ ക്ലോണൽ ആന്റിബോഡി ആദ്യ ഡോസ് നൽകിയിട്ടുണ്ട്. പുതുതായി 10 പേരെ കൂടി സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. 2 പേർക്ക് വെസ്നൈൽ പനിയും സ്ഥിരീകരിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസമിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചരക്കു വിമാനം തകർന്നു വീണു. AN-32 ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ സംഘടിപ്പിക്കും. 1800-315-7008 എന്ന ടോൾ ഫ്രീ നമ്പറിലെ മിസ്ഡ് കോൾ സേവനത്തിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തുടർച്ചയായ നീരൊഴുക്ക് കാരണം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. രാവിലെ 11 മണിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1 ആയ 15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഫ്രെയിം വർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് സബ്സിഡി വളം വിതരണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. അനധികൃത വിൽപ്പനയും ദുരുപയോഗവും തടയാനും ആപ്പ് സഹായകമാകും. ആധാർ, ഭൂമി, വിള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആപ്പിന്റെ പ്രവർത്തനം നിർണയിച്ചിരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർമാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്.
0: ഈ വർഷത്തെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം. ഈ മാസം 17 വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പാരഗ്വായ്ക്കെതിരെ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്ക് ജയം. 1-4 അമേരിക്ക വിജയിച്ചത്. മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസാഗോവിനെയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 87 വിജയിച്ചു. ഒരു മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നാളെ. ഒമാൻ തീരത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് സ്ഥിരീകരണം. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിലെ നിപ സാഹചര്യം പഠിക്കാൻ കേന്ദ്രസംഘം എത്തി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്പ് ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഉദ്ഘാടനം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഗ്രീൻ ശബരിമല പദ്ധതിക്കും തുടക്കമാകും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വ്യാപക മഴ തുടരും. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ രണ്ടുപേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടുപേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗാ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
3: ഇന്ത്യൻ എയർഫോഴ്സ് ഹമേശാ ഭാരത് കി ഢാൽ ഓർ ഭാരത് കി തൽവാർ ബൻകർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹമ്നേ യഹി ഭാവന ആപ് സബ്കേ അന്ദർ ദേഖി ഹൈ. യദി ഹം ഉതനാ ബഡാ ഓപ്പറേഷൻ സഫലതാപൂർവക് അൻജാം ദേ പായേ തോ ഉസ്കേ പീച്ചേ ഹമാരേ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാർമ് കേ സാത് സാത് ഹമാരി എയർഫോഴ്സ് കേ ട്രെയിൻ കറേജിയസ് ഓർ ഡിസിപ്ലിൻഡ് ഓഫീസർസ് കാ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ താ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLA മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ. ഉപ്പ്
4: ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ. തീരത്തെ നേരിന്റെ ശബ്ദം

ചൊവ്വാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു, വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരെ സംസാരിക്കുന്നേ?
1: ചന്ദ്രൻ.
0: ചന്ദ്രൻ ചേട്ടാ, സുഖമാണോ?
1: സുഖമാണ്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല.
0: അടിപൊളി. ഉണ്ട്. ഞാനിങ്ങനെ ഓർമ്മ ഇങ്ങനെ ചെയ്യുമായിരുന്നു. സൗണ്ട് ഒരു എവിടെയോ കേട്ട പോലെ ഒരു പരിചയമുണ്ട്.
1: എന്തോ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പലപ്പോഴും മഹേഷ് സാറിന്റെ പരിപാടിക്ക് വിളിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് വിളിക്കാറില്ല.
0: ഓക്കെ,
1: ചില സമയത്ത് വിളിക്കലും കിട്ടത്തില്ല. ഇപ്പൊ എന്തായാലും ഇന്ന് നേരത്തെ വിളിച്ചതുകൊണ്ട് നേരത്തെ കിട്ടി.
0: ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെ നേരം പോകുന്നു? റേഡിയോ തന്നെയാണോ അതോ?
1: എന്തോ സാറേ,
0: റേഡിയോ കേട്ട് തന്നെയാണോ നേരം പോകുന്നേ? സമയം
1: ചെലവഴിക്കുന്നത്, ഞാൻ വെറുതെ ഇരിക്കുന്നു. സമയം പോകുന്നു, പിന്നെ റെസ്റ്റല്ലേ, വയസ്സായില്ലേ, കൊറേയൊക്കെ പ്രായമായി. അപ്പൊ പിന്നെ അതുകൊണ്ട് വെളിയിലോട്ടൊക്കെ പോകാനും പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വെളിയിലോട്ടൊക്കെ പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ഫുൾ റെസ്റ്റ് ആണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാനായിട്ട് പോകുന്നു.
0: ഓക്കെ,
1: സാറിന് സുഖം തന്നെ?
0: സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു,
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു.
0: അപ്പൊ ഈ ഗാനം ഗാനം ആർക്ക് വേണ്ടിയാ? ആർക്കെങ്കിലും?
1: നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും മഹേഷ് സാറിനും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഓക്കെ, താങ്ക് യു. ശരി ചേട്ടാ, അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ വളരെ മനോഹരമായ നല്ലൊരു മെലഡി ഗാനം അല്ലേ, നമ്മുടെ പണ്ടത്തെ ഗാനം, നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആ ഒരു ഗാനമാണ് ഈ ഒരു ഗാനം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഷമീർ.
0: ഷമീർ, ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ജോലി, കുലിപ്പണിയാ, പെയിന്റിങ്, അങ്ങനെയൊക്കെയുള്ള പണിയാ കിട്ടിയത്.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ജോലി എങ്ങനെയുണ്ട്? പെയിന്റ് അടി അപ്പോഴത്തേക്കും മഴ ആയതുകൊണ്ട് ഓക്കെ. പെയിന്റിങ്ങിലാണ് കൂടുതൽ ഏകാഗ്രത അതോ മറ്റുള്ള ജോലികളും ഒക്കെ?
1: എല്ലാ പണിക്കും പോകും,
0: എല്ലാ പണിക്കും,
1: എല്ലാ ജോലിക്കും പോകും, എല്ലാ പണിക്കും പോകും, ഗാർഡന്റെ വർക്ക്, എല്ലാ പണിക്കൊക്കെ പോകും. മഹേഷ് മധുവിന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ?
0: ആ ആയിരുന്നു, വ്യാഴാഴ്ച. പിന്നെ കഴിഞ്ഞോ?
1: ഞാന് ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നലെ പ്രവീണ വിളിച്ചായിരുന്നു. മഹേഷ് മധുവിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തായിരുന്നു. മഹേഷ് മധുവിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തായിരുന്നു.
0: എന്നെ ഇമിറ്റേറ്റ് ചെയ്തോ? ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല.
1: പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊപ്പം മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474291111. നമുക്ക് ആദ്യത്തെ

0: ഒത്തിരി കുറെ ഉണ്ട്. ഞങ്ങള് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ അനുകരണം ഭയങ്കര ഇഷ്ടമാണ്, അനുകരണം ഇഷ്ടമാണ്. ചെറിയ കൊച്ചു കൊച്ചു അനുകരണം, ഒരുപാടൊന്നും ഇല്ല, ഇമ്മണി ഒരു പൊടിക്ക്
1: വന്നു എന്നൊക്കെ പറയും പോലെ അല്ലേ.
0: സന്തോഷം സന്തോഷം, സുഖമല്ലേ
1: എല്ലാവർക്കും.
0: അപ്പൊ ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്,
1: ആർക്കു വേണ്ടിയാ?
0: അത് നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും,
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി. ഓക്കെ,
0: എല്ലാ ശ്രോതാക്കളും വേണ്ടി ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: സസ്യഭക്ഷണം
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം,
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ,
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
3: തിരികെ വരാം. കാതൊടുക്കാത്തൊരുത്തിലേക്ക് നിങ്ങളോടൊപ്പം ആർ ജി മഹേഷ് മധു. വിളിക്കണേ നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരും സംസാരിക്കുന്നേ?
4: ഞാൻ പേര് നിന്നും കൃഷ്ണയാ.
3: കൃഷ്ണ ചേച്ചി, എന്തുണ്ട്?
4: മഴ വന്നപ്പോ മഴ, വെയില് വന്നപ്പം ചൂട് വന്നപ്പോ ചൂട്, പനിയാണോ?
3: പനിയല്ല, ഒരു ചെറിയ
4: ചുമയൊക്കെ കേട്ടത്.
3: അപ്പോഴേ
4: ഈ മഴ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, പനി വരാതെ കേട്ടോ.
3: അതെ അതെ, അല്ല ചൂടായാലും ചൂടായാലും കുഴപ്പം തന്നെയാ. നമ്മൾ വിയർത്ത് എങ്ങനെ
4: വിയർത്ത് നമ്മളെ ശരീരത്തുള്ള എനർജി നഷ്ടപ്പെടും. അതിന് നമുക്ക് വെള്ളം കുടിക്കാം, പക്ഷെ ഈ മഴയത്ത് പനി വന്നാൽ വലിയ ബുദ്ധിമുട്ടാ. മരുന്ന് തന്നാ പോന്ന് ചെലപ്പം മാറത്തില്ല.
3: അതെ അതെ, ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ നീണ്ട
4: അങ്ങനെ നിൽക്കും. അത് പനി മാറിയാലും ചുമ ഇങ്ങനെ
3: നിക്കും നിക്കും,
4: അതാണ് പാട്. പിന്നെ ഞാനേ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ പാട്ട് 2004 ഞങ്ങള് വിട്ടുപോയി എന്റെ ഭർത്താവ് എന്റെ ചേട്ടൻ. അപ്പോഴ് June 14 ആയിരുന്നു. അപ്പോഴ് നാളെ June 14 എന്റെ ചേട്ടന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ പാട്ട്, എനിക്ക് എന്റെ മക്കൾക്കും വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു. അപ്പോഴ് ആ ആത്മാവിന് എന്റെ എന്റെ മക്കളുടെ നിത്യശാന്തി നേരുന്നു. അതിനോടൊപ്പം എല്ലാ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു തോന്നല, എപ്പോഴെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്, എനിക്ക് എന്റെ അടുത്ത് വന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്, ഒന്ന് വിളിച്ചെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ട്.
3: മനസ്സിലാവും, മനസ്സിലാവുന്നുണ്ട്. എന്തായാലും
4: നാളെ വിളിക്കാൻ പറ്റത്തില്ല, ചിലപ്പം അമ്പലത്തിലേക്ക് പോകും ഞങ്ങളേ, അതുകൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് വിളിച്ചത്.
3: പക്ഷേ
4: എപ്പോഴും ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മരിക്കുന്നില്ലല്ലോ.
3: ഇല്ല, ഒരിക്കലും ഇല്ല,
4: നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. എങ്കിലും അടുത്ത് നമ്മളടുത്ത് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഒന്നും പറയാനോ വിളിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. ആ ഒരു ദുഃഖം നമുക്ക് ഒരിക്കലും നമ്മൾ മരിക്കുന്നിടം വരെ നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പോഴേ എന്റെ ചേട്ടനും വേണ്ടിയിട്ട്, എനിക്ക് എന്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നത്. തോന്നിയാവൊന്നും പറയുന്നില്ല, സുഖമായിരിക്കുന്നല്ലോ.
3: സുഖമായിരിക്കുന്നു,
4: അവിടെ എല്ലാരും തിരക്കിയെന്ന് പറഞ്ഞു.
3: ഓക്കെ, തീർച്ചയായിട്ടും.
4: ശരി ശരി എങ്കിൽ.
3: ഓക്കെ.

0: അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇന്ന് എന്ന് പറയുന്നത് ഗ്ലോബൽ വെൽനെസ് ഡേ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വെൽനെസ് എന്ന് കേട്ടാൽ നമ്മൾ എപ്പോഴും മനസ്സിൽ വരുന്നത് ഈ ജിം എക്സസൈസ് ഒക്കെയാണ്. പക്ഷേ മനസ്സിൻ്റെ വെൽനെസ് അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വെൽനെസ് അല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള വെൽനെസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. സാമ്പത്തികവും മാനസികവും അല്ലെങ്കിൽ ഈ ബന്ധങ്ങളുടെയൊക്കെ വെൽനെസ് ആണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സമയം കണ്ടെത്തേണ്ടത് നമുക്ക് വേണ്ടിയാണ്. അതപ്പം എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. അതിലൂടെ തന്നെ നമുക്ക് ഈ വെൽനെസ് ഒരുപാട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്?
1: പറച്ചിലും
0: കേട്ടപ്പം എനിക്ക് അങ്ങോട്ട് കത്തി.
1: ഞാനേ ബിസിനസ് വിളിച്ച അന്ന് നല്ലൊരു ദിവസമായിരുന്നു. അന്ന് ബർത്ത്ഡേ ആയിരുന്നു, ആ വിഷയം അത് തന്നെയായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ അതൊരു രസമല്ലായിരുന്നു. അന്ന് ചേച്ചി വിളിച്ച് എന്റെ ഊപാട് വന്നു, മൊബൈലെടുത്ത് എറിയാനൊക്കെ വന്നു. കാര്യം നമ്മള് അതുപോലെ വിളിക്ക ധൈര്യം. എനിക്ക് ആദ്യമായിട്ട് ആശംസ തന്ന മഹേഷായിരുന്നു അഡ്വാൻസ് ആയിട്ട്.
0: ഓഹോ, ശരി, ഓക്കെ ഓക്കെ.
1: പിന്നെ രണ്ടു മൂന്ന് ദിവസം ഗ്രീറ്റിംഗ്സ് വിളിച്ച് പറഞ്ഞു, ഇന്നും പറഞ്ഞു രാവിലെ. ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഇതിനകത്ത് വിളിച്ചിട്ട് ഒരു മാസമായി, എന്നിട്ട് ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് വിളിക്കാൻ കിട്ടുന്നില്ല.
0: സംസാരിച്ചല്ലോ.
1: പിന്നെ ഒരാഴ്ച അടുത്തടുത്ത് വിളിക്കുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് മോനെ. എന്നാലും ഞാൻ കണ്ടു നമ്മളെ തന്നെ അങ്ങ് വേണ്ട, നമ്മ മടി അങ്ങ് വിളിക്കാനും കൂടുതലും ഇതിനകത്ത്. പിന്നെ ഞാൻ വിളിച്ചത് ആദ്യമായിട്ട് നമ്മുടെ മഹേഷ് മധു ഉണ്ടല്ലേ, ആദ്യം മഹേഷ് മധുവിനും ജയ പട്ടത്താനത്തിന്റെ മകൾ കൃഷ്ണ ശ്രീ നമ്മള് എന്ത് കൊച്ചിനെ വിളിക്കുന്ന കൃഷ്ണ ഓ ശിവനന്ദ മോക്കും, പിന്നെ നമ്മളെ ഈ കൃഷ്ണ ചേച്ചിയുടെ ബർത്ത് വെഡിങ് ആനിവേഴ്സറി ആണ്ടല്ലേ ആ ചേട്ടന്റെ. അപ്പൊ കൃഷ്ണ ചേച്ചിക്കും രണ്ടു മക്കൾക്കും നല്ലൊരു ആശംസ. പിന്നെ നമ്മളെ കൊറേ ആൾക്കാരുണ്ട്, നമ്മളെ രായ ചേട്ടൻ വീട്ടിലെ, ചില ചേച്ചി രഘു ചേട്ടൻ ഇത് കേൾക്കണം, കൃഷ്ണ ചേച്ചി, പിന്നെ തീമുല്ലാരം മായ ചേച്ചി, പിന്നെ നൂർജഹാൻ, പിന്നെ ഒത്തിരി പേരുണ്ട്. നമ്മളെ ഇരുപേരം അമ്മയുടെ പേരെന്താ ഇരുപേരത്തെ
0: ചന്ദ്രികാമ്മ.
1: ആ ചന്ദ്രികാമ്മ, പിന്നെ കൊറേ പേരുണ്ട്, പേരെല്ലാം ഞാൻ മറന്നുപോയി. ഇനി അടുത്ത ട്രിപ്പ് വിളിക്കുമ്പോ അവരെയൊക്കെ വിളിക്കാം. മഹേഷിനും മോക്കും ഫാമിലിക്കും പ്രത്യേക ആശംസ. നല്ലൊരു പാട്ട് ചോദിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കേൾക്കാം, എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. ഫുഡ് കഴിച്ചോ?
0: കഴിച്ചു കഴിച്ചു.
1: ഇവിടെ ഭയങ്കര മഴ.
0: ഓ ശരി,
1: അതിന്റെ ഇവിടെ ശ്വാസം മുട്ടും. ഇപ്പൊ ഫൗണ്ടേഷനിൽ പോയിട്ട് വന്നെയാ.
0: ശരി ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ കാണാനേക്ക് പോവാം.
1: എല്ലാവരും തിരക്കുന്നവരാണ്.

0: കൊല്ലത്തിന് രുചിക്കും താമസത്തിനും വ്യത്യസ്ത അനുഭവം ഒരുക്കി അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ തിരുമുല്ലവാരത്ത് ജൂൺ 14 ഞായറാഴ്ച രാവിലെ 11 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. രുചികരമായ നാടനൂണ്, കൊഞ്ച്, ഞണ്ടു തുടങ്ങി കടൽ കായൽ വിഭവങ്ങൾ മാത്രമല്ല ചൈനീസ് ഐറ്റംസുകളും ആസ്വദിക്കാം. കാർ, ടെമ്പോ ട്രാവലർ, ബസ് മുതലായവ പാർക്ക് ചെയ്യാൻ വിശാലമായ സൗകര്യം. അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ, ചൈത്രം ഗാർഡൻസ്, തിരുമുല്ലവാരം ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: കൈത്താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.
2: തിരികെ വരാം കാന്തോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജി മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
3: റോഷിനിയാണേ. അപ്പം എന്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചത്. പാട്ട് സിനിമ നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യ എന്നുള്ള പാട്ടാണ് വേണ്ടുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ രാവിലെ എനിക്കൊരു ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് പറ്റിയില്ല. എന്റെ ചേട്ടന്റെ മോളുടെ മോള് അംബാലിയേക്കും അവരുടെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാനും കൂടെ ആഗ്രഹിക്കുന്നു കേട്ടോ.
2: ഓക്കെ, ബർത്ത്ഡേ ഉള്ള കുഞ്ഞിന്റെ പേര് അംബാലിക.
3: അംബാലിക, അംബാലിക.
2: ഓക്കെ, എന്തായാലും അംബാലികക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ നേരുന്നു കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
2: അപ്പൊ എന്നെ ഗാനത്തിലേക്ക് പോവാം.
3: ഓക്കെ
2: ഓക്കെ.

0: അങ്ങനെ നാടോടിക്കാരിലെ നല്ല കീഴിൽ നല്ലൊരു മെലഡി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ ഈ വെൽനെസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം നമ്മുടെ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. എന്തിനാ, ചെറിയ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടി. അത് നമ്മുടെ ഈ വെൽനെസിനെ വളരെ നന്നായിട്ട് നമ്മൾ ബാധിക്കും. എന്താണെന്ന് വെച്ചാല്, ചെറിയ ഒരു മഴയാണെങ്കിലും, ഒരു കപ്പ് ചായ ആണെങ്കിലും, ഒരു പാട്ടാണെങ്കിലും, ഒരു ആരോടെങ്കിലും നമ്മൾക്ക് സ്നേഹമുള്ള ആരോടെങ്കിലും നമുക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചാൽ, അതാണെങ്കിലും വലിയ വലിയ സന്തോഷം, വലിയ വലിയ മാറ്റം നമുക്ക് നൽകും അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിനൊരു സമയം കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഒരു കപ്പ് ചായ കുടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓർക്കാനുള്ള സമയമുണ്ട് അല്ലെ. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ള സ്വയം ഒരു വിലയിരുത്തലും കൂടെ ആവാം ഈ ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ തന്നെ അല്ലെ. അതും ഒരു വെൽനെസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഇത് അഞ്ചാലുംമൂട്ടിന്റെ സിന്ധ വിളിക്കുന്ന എന്റെ മോക്ക് വേണ്ടിയ രാധുവിന് വേണ്ടിയാ.
0: ഓക്കെ, എന്തുണ്ട് ചേച്ചി വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു, മഴയും ഒക്കെ ഉണ്ട്. സാറിന്റെ പേര് എന്തുവാ?
0: മഹേഷ്.
1: മഹേഷ്, ഞാൻ മോളെ കൊടുക്കാൻ സാറേ, ഇല്ലാത്ത ആളാ കേട്ടോ സാറാ. മഹേഷ് സാറ്.
0: ഹലോ സാറേ. ഹലോ മോളെ, പേരെന്താ?
1: ഹലോ,
0: പേരെന്താ?
1: രാധു.
0: രാധു, ഓക്കെ, സുഖാണോ? പിന്നെ സുഖാണോ? കൈകൊട്ടോ. ആ, ഒരു എന്നാ ഒരു പാട്ട് പാടുന്നോ? ആ, പാടിക്കോ.
1: വാവാത്താണ തന്നെ നീ പോക്കണേ, വാവാത്താണ തന്നെ നീയും നോക്കണേ, വാമറത്തെ പാട്ട് പാടാവാ.
0: കൊള്ളാം കൊള്ളാം, നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി.
1: അയാള് വയ്യാത്ത ആളാ സാർ,
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
1: എപ്പോഴും പറയും പാട്ട് വിളി അമ്മ വിളി അമ്മേന്ന്. ഇപ്പൊ ഒത്തിരി നാളാണ്ട് വിളിക്കാതിരിക്കട്ടോ, ആറ് മാസത്തോളം ആവുന്നു വിളിച്ചിട്ട്. അന്നേരം ഇന്ന് പോണ്ടായിരുന്നു പഠിക്കാനേ, ബാക്കി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. അന്നേരം എപ്പോഴും പറയാം. ശരി സാറേ, എന്നാ.
0: ഓക്കെ ഓക്കെ ഓക്കെ.

0: അങ്ങനെ കരുമാണിക്കുട്ടനല്ലേ എന്ന കിടലെ ഒരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് ഗോകുൽ.
0: ഗോകുൽ, എന്ത് ചെയ്യുന്നു?
1: സ്ഥലം മാടത്തട, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മീറ്റിൽ ഉണ്ടായിരുന്നില്ലേ, ഒരു എന്താ പറയുക, 25 ഇയേഴ്സോ 15 ഇയേഴ്സിന്റെ സെലിബ്രേഷന്റെ സമയത്ത് അവിടെ വെച്ച്
0: കണ്ടിട്ടുണ്ടായിരുന്നു.
1: പിന്നെന്താണ്,
0: എന്ത് ചെയ്യുന്നു?
1: ആഹാരം കഴിച്ചിട്ട്, ഞാൻ PSC ആസ്പിറന്റ് ആണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണല്ലേ?
1: അതെ അതെ, ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ വിചാരിച്ചിട്ട്.
0: ഓക്കെ, ഇന്നൊരു ഹോളിഡേ മൂഡ് ആണല്ലേ?
1: ആ, ഹോളിഡേ ഹോളിഡേ അല്ല, ആ കുഴപ്പമില്ല.
0: പിന്നെ
1: പഠിത്തത്തിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാൻ വേണ്ടിട്ട് ഒരു പാട്ട് വിളിച്ച് പറയാന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഒരു പാട്ട പറയുന്നത്, ആ ഒരു പാട്ട് ഞാൻ ചോദിക്കാറുള്ളു എപ്പോഴും.
0: അത് ശരി,
1: ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്, അതുകൊണ്ട് എപ്പോഴും അത് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് ആ പാട്ട് പറഞ്ഞത്.
0: അത് ശരി. അപ്പൊ ഈ പാട്ട് കേൾക്കാറേ ഉള്ളൂ, ഈ ഒരു ഗാനം? അതോ രണ്ടുപേരും മൂളാറുണ്ടോ?
1: മൂളാറുണ്ട്, പക്ഷെ ഇപ്പൊ പഠിത്തമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങനെ പാട്ടൊന്നും ഇപ്പൊ പാടാറില്ല അങ്ങനെ.
0: ശരി, എന്നാലും ഒരു രണ്ടുപേരി പാടാം.
1: രണ്ടുപേരി ഓ പാടാം,
0: പാടിക്കാം.
1: പാട്ടാണ് ഓർമ്മ വരാത്തത്. നാലുപേര്
0: പാടാം.
1: ഓമനീയൊരോമൽഭാവഗീതമോ കാതരേ നീയൊരൻ ഇനാവിൻ കാവ്യമോ.

0: మధుభగరు మురమృద తరళ సుదిలయ సుఖలిత గానము మల్ ఆవగీతము కాదరే నీయురిన్ కేనావిన్ కావ్యము.
1: ఒరే
2: പൊളിച്ചല്ല, നന്നായി പാടി.
1: താങ്ക് യു.
2: അടിപൊളി സെറ്റ്.
1: കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ് പാടാനൊക്കെ.
2: അത് കുഴപ്പമില്ല, പാടി പാടിയേ നമ്മള് തെളിയുള്ളൂ. നമ്മള്
1: പാട്ട് പാടിപ്പാടിയാണ് തെളിയേണ്ടത്. തെളിയാനുള്ള സമയം കിട്ടുന്നില്ല.
2: ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് പാടിയാ മതി.
1: നമ്മള് തുടങ്ങി കഴിഞ്ഞാലേ പഠിക്കാൻ തുടങ്ങിയ പിന്നെ അതൊരു വേറെ മൂഡിൽ ഇരുന്നു പോകും. നമ്മള് പഠിക്കാനുള്ള മൂഡ് അങ്ങ് മാറിയിട്ട് പാട്ടിലോട്ട് വേറൊരു ഇതായി പോയി ചേർന്നു.
2: അത് ശരിയാ, പക്ഷെ എങ്കിലും
1: ബുദ്ധിമുട്ടാണ്. എല്ലാ അച്ഛനും ഒക്കെ പറയാറുണ്ട്, എപ്പോഴും അച്ഛനൊക്കെ പറയാറുണ്ട് പാടണം പഠിക്കണം. പക്ഷെ ഇപ്പൊ പഠിത്തം മാത്രം തലയിരിക്കുന്നോണ്ട് അത് പറ്റുന്നില്ല, അതാണ് സത്യം. ഇങ്ങനെ പ്രാക്ടീസിലാണ്.
2: ഓക്കെ, അപ്പൊ എന്തായാലും നടക്കട്ടെ. അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടി ചെയ്യുന്നു?
1: എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ഓക്കെ ഓക്കെ
1: ഓക്കെ.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണം, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: തിരികെ വരാം കാതോട് കാതോർത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജി മഹേഷ് മധു, വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമ്മുടെ ഈ എന്താ പറയുക, വെൽനെസ് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ തന്നെ നമ്മുടെ വെൽനെസ് നോക്കുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് അല്ലെ. നമ്മൾ ആരെങ്കിലും നമുക്ക് ഇപ്പം ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഉറ്റബന്ധുക്കളോ ആരെങ്കിലും നമുക്ക് അടുപ്പമുള്ളവരുണ്ടാവും. അപ്പം അവർ വരുന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം, അവരോട് സംസാരിക്കാം, അപ്പം നമുക്ക് അത്യാവശ്യം ആശ്വാസം ലഭിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ മനക്കോട്ട കിട്ടും. പക്ഷേ അവർക്ക് ചിലപ്പോൾ നമ്മളോട് ഒന്ന് ഇരിക്കാനോ ചിലപ്പോൾ സംസാരിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നത് വളരെ വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം,
3: ഇതാരാ സംസാരിക്കുന്നേ?
4: അശ്വതി.
3: കഴിച്ചില്ലേ ഒന്നും? ചോറൊക്കെ കഴിച്ചോ?
4: ചോറ് കഴിച്ചു.
3: ഒരു എനർജി ഇല്ലല്ലോ.
4: പേരൂര് വട്ടക്കാട്ട് കമ്പനിന്നാണ് വിളിക്കുന്നത്.
3: ഓഹോ, അങ്ങനെ, അത് ശരി. അപ്പൊ ജോലി തിരക്കിലാണ്. ഓക്കെ, ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കാണല്ലേ, ഒരു പാട്ട് കേൾക്കാൻ വെച്ച്. പിന്നെ ആർക്ക് വേണ്ടിയാ പാട്ട്? അത് ശരി. ആഹാ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമാണോ പ്ലേ ചെയ്യുന്നത്? പിന്നെ വേറെന്തുണ്ട് വിശേഷം?
4: വേറെന്തോ, മഴ അല്ല പ്രത്യേകിച്ച്. കമ്പനിയിലുള്ള എല്ലാവർക്കും വേണ്ടി,
3: ഈ കമ്പനിയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ലല ചേച്ചി അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം.
4: രണ്ടുപേരും മൂളത്താ പാട്ടിന്റെ
3: പാടിക്കോ.
4: നോമ്പ് നോറ്റ് കാത്തിരിക്കാൻ

നന്നായി പാടി കേട്ടോ, നന്നായി പാടി, അടിപൊളി. ഓക്കെ അശ്വതി, അപ്പൊ എന്തായാലും ഗാനം പ്ലേ ചെയ്യാം. ലത ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കെ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കൈത്താങ്ങ് മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.
5: തിരികെ വരാം. കാതോട് കാതോർത്തിലേക്ക് നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കണേ നമ്പർ 0474-293-1111. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം.
5: ആരാ സംസാരിക്കുന്നേ?
6: ഞാൻ ലാലിയ.
5: ആഹാ, എന്തുണ്ട് വിശേഷം?
6: ഇപ്പൊ
5: എവിടെയാ? മുഖത്തല. കമ്പനിയിലാണോ?
6: അല്ല, വീട്ടിൽ.
5: വീട്ടിലാണോ? പിന്നെന്താ ഒരു എനർജി ഇല്ലാത്തെ? ഒന്നും കഴിച്ചില്ലേ?
6: കഴിച്ചില്ല.
5: ഞാൻ വിചാരിച്ചു ജോലിയിൽ വല്ല ഇരിക്കുന്നതിന്റെ ഒരു വിഷമമായിരിക്കും. കഴിച്ചില്ല, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. കഴിക്കുമ്പോ മാറും. എന്തായാലും കഴിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് കേൾക്കാന്ന് പറഞ്ഞല്ലേ വിളിച്ചത്. പിന്നെ വേറെ എന്തുണ്ട്? ആ, കൊടുത്തു.
7: ഹലോ.
5: ഹലോ, എന്തുണ്ട്? സുഖം. എന്താ പേര്?
7: എന്റെ പേര് സുദർശൻ.
5: സുദർശൻ എന്ത് ചെയ്യുന്നു?
7: ലോട്ടറി കച്ചവടമാണ് സാറ്.
5: ഓക്കെ, ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇന്ന് പോയില്ലേ?
7: ഇവിടെ
5: മഴ ആയതുകൊണ്ട് പോവാത്തതാണോ? ഊണ് കഴിക്കാൻ വന്നതാണോ?
7: അല്ല, കഴിഞ്ഞു വന്നത്.
5: കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഊണ് കഴിച്ചിട്ട് പോവോ?
7: ഊണ് കഴിച്ചിട്ട് 4 മണിയാകുമ്പോ
5: പോവും. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്
7: കച്ചവടം? ഇപ്പൊ പൊതുവെ മോശമാണ്. പൈസ ഒന്നും വലുതായിട്ട് കിട്ടുന്നില്ല. ആർക്കും കിട്ടുന്നില്ല. എടുക്കുന്നവർക്കൊന്നും കൃത്യമായിട്ട് പൈസ ഇപ്പൊ കുറെ കാലം കൊണ്ടേ കിട്ടുന്നില്ല. പറയാനൊക്കെയുള്ള ഇതില്ല. ടിക്കറ്റ് കച്ചവടം ഒക്കെ കുറവാ. ഇപ്പൊ പുതിയ സർക്കാർ വന്നിട്ടും മാറ്റം, ഇതുവരെ മാറ്റം വന്നിട്ടില്ല.
5: വന്നിട്ടില്ല. ഓക്കെ. പക്ഷെ എല്ലായിടത്തും അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ റോഡിലൊക്കെ ഒരുപാട് പേര്. ഇങ്ങനെ മുമ്പത്തെ പോലെ
7: നടക്കുന്ന കച്ചവടക്കാരുടെ കയ്യിലെല്ലാം ടിക്കറ്റ് ഇപ്പം ബാക്കി
5: ഇരിക്കുകയാണ്.
7: ഞാന് 1000 ടിക്കറ്റ് വിട്ടോണ്ടിരുന്നതാ. 1200 ടിക്കറ്റ് എന്ന് പറയുമ്പം 100 സെറ്റ്. 100 സെറ്റാണ് ഞാൻ കച്ചവടം ചെയ്തോണ്ടിരുന്നത്. ആ 100 സെറ്റ് ഇന്ന് 35 സെറ്റിനകത്ത് വന്ന് നിക്കുക.
5: ഓ,
7: കാര്യം പറഞ്ഞാൽ പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ആരും എടുക്കത്തില്ല.
5: എടുക്കത്തില്ല.
7: പ്രൈസിനകത്തൊക്കെ ഒരുപാട്
5: വ്യത്യാസങ്ങളും
7: കിട്ടുന്നില്ല. ആർക്കും പൈസ കിട്ടുന്നില്ല, പ്രൈസ് കിട്ടുന്നില്ല.
5: പണ്ടൊക്കെ 50 രൂപ, 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ?
7: 40 രൂപ ആയിരുന്നു. 40 രൂപ കിട്ടുന്നപ്പോഴൊക്കെ കണ്ടമാനം പ്രൈസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടോ എന്താണെന്ന് അറിയാൻ വയ്യ. പക്ഷെ പ്രൈസ് പഴയതാണൊക്കെ എനിക്ക് കിട്ടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 മാസത്തിൽ 24 പ്രാവശ്യം 60,000 വന്നിട്ടുണ്ട് ഒറ്റ മാസം.
5: ഓ, ശരി ശരി.
7: ഈ പ്രാവശ്യം എനിക്ക് ഈ കഴിഞ്ഞ മാസം വീണത് 2,260,000 30 ദിവസത്തിനകത്ത്.
5: ഓക്കെ.
7: അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട്. പിന്നെ 100 രൂപ, 200 രൂപ പ്രൈസ്, അതും ചില ദിവസങ്ങൾ ഒട്ടും കാണത്തില്ല. ഇപ്പൊ തന്നെ 600 ടിക്കറ്റ് അടിക്കുന്നെ, അതിനകത്ത് ഒരു 100 രൂപ കാണത്തില്ല. അങ്ങനെടുക്കുമ്പോഴത്തേ ഈ കസ്റ്റമർ 10 ദിവസം വന്നെടുക്കുമ്പോഴത്തേ 15 പ്രൈസ് ഇല്ലാതെ അവർക്ക് കിട്ടാതെ വരുമ്പോ ആ കസ്റ്റമർ നമ്മളെ
5: വിട്ടുപോകും. ഓക്കെ,
7: അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദോശ കച്ചവടം പൊതുവെ ഇപ്പൊ മോശമാണ്.
5: നമ്മള് നോക്കുമ്പോ അവിടെ പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവർക്ക്
7: പിന്നെ അത് മാത്രല്ല, പിന്നെ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് എന്ന് പറഞ്ഞാൽ കച്ചവടം കുറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കച്ചവടം എന്ന് പറയുന്നത് ഈ 500 രൂപയ്ക്കും 520 രൂപയ്ക്കും ഒക്കെ 12 ടിക്കറ്റ്, 600 രൂപ ടിക്കറ്റ് 520 വരെ 500 രൂപയ്ക്ക് വരെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് കാരണം ഈ ചില്ലറ വിൽപ്പനക്കാർക്ക് ഉപജീവനം മാർഗം നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ 60 ടിക്കറ്റ് വിൽക്കുമ്പോൾ അവർക്ക് 1300 രൂപയ്ക്ക് അകത്ത് കിട്ടുവരും. ഇപ്പൊ അത് കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എടുക്കുന്നവരെന്ന് പറയുന്നത് ഈ വില കുറച്ച് എവിടെ കിട്ടുന്ന അവിടല്ലേ
5: പോകത്തുള്ളൂ.
7: അത് കാരണം ഈ നടന്ന കച്ചവടക്കാരൊക്കെ ഉള്ള എണ്ണം ഒക്കെ കുറഞ്ഞു. പണ്ട് ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ എന്റെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ആണെങ്കിൽ 26 മണിക്കൂർ അങ്ങ് ആളായിരുന്നു. പക്ഷെ ഇപ്പം നടന്ന കച്ചവടക്കാരൊന്നും ഇല്ല.
5: എനിക്കൊന്ന്
7: പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ഇത് നശിച്ചു പോകാതെ പ്രൈസ് ഒക്കെ ഒന്ന് കൂട്ടി ആൾക്കാരെയൊക്കെ ഒന്ന് കയ്യിലെടുക്കാനുള്ള ഒരു പരിപാടി നോക്കണം ഗവൺമെന്റ്. അല്ലെങ്കിൽ ഇത് നശിച്ചു പോകത്തേ ഉള്ളൂ.
5: എന്തായാലും പുതിയ സർക്കാർ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക്
7: ഞങ്ങളവിടുത്തെ സ്ഥിരം ആളായിരുന്നു. ഒരു 7 വർഷത്തിന് മുമ്പ് ഞങ്ങളവിടെ സുവർണം ചാരിറ്റി ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ
5: ചെയ്തോണ്ടിരുന്നതാ.
7: കൊറേ കാലം കൊണ്ട് പിന്നെ അതുമായിട്ടൊന്നും ബന്ധമില്ല. കച്ചവടമൊക്കെ ആയപ്പോഴത്തേക്ക് സമയം കിട്ടിയില്ല, ഒന്നും കിട്ടുന്നില്ല.
5: ഓക്കെ
7: ഓക്കെ എന്നാ
5: ഓക്കെ
7: ശരി.

0: അങ്ങനെ ഗോഡ് ഫാദറിലെ നിലക്കുള്ള ഒരു ഗാനം നമ്മളിപ്പോൾ കേട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: നമസ്കാരം.
0: ആരാ
1: സംസാരിക്കുന്നത്?
0: എന്തോ
1: സുനിത.
0: സുനിത, ഓക്കെ, എന്ത് ചെയ്യുന്നു? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഞ്ഞുകുട്ടികളൊക്കെ വിടാകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും അല്ലേ?
1: ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ.
0: ഓ, താങ്ക് യു. പിന്നെ

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
1: തിരികെ വരാം കാന്തോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോത വിളിക്കുമ്പോ. ഹലോ.
2: ഹലോ മഹേഷ്, എന്താ പറയുന്നത്? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. മഴയൊക്കെ മാറിയോ?
1: സുഖമായിട്ടിരിക്കും, സുഖമായിട്ടിരിക്കും. പിന്നെ എന്തോ
2: അല്ല, പിറന്നാളൊക്കെ കഴിഞ്ഞോ?
1: കഴിഞ്ഞു.
2: ഒരു ആശംസ പറയുക കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
2: സന്തോഷമായിട്ടിരിക്കും. പിന്നെ എന്താ പറയാ, പിന്നെ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പാട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മറന്നുപോയി. ആ വിചാരിച്ച പാട്ട് എന്റെ മനസ്സിൽ ആ സമയത്ത് വന്നില്ല. ശ്രീലക്ഷ്മി എന്നെ കിട്ടേക്കും. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, സംസാരിക്കാൻ പറ്റിയല്ലോ. സന്തോഷമുണ്ട്.
1: ഓക്കെ,
2: നമുക്ക് പാട്ടിലേക്ക്.
1: ഓക്കെ ചേട്ടാ.

0: കാലാപ്പാനിയിലെ നടക്കിടക്കൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, ഞാൻ മങ്ങാട്ടിൽ നിന്ന് റിനോയ് വിളിക്കുന്നു.
0: റിനോയ്? ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ മിൽമാകുത്തൊക്കെ നടക്കുന്നു.
0: എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ?
1: കച്ചവടം പൊതുവെ കുറവാ.
0: എങ്ങനെ മിൽമ മാത്രമേ ഉള്ളൂ, അത് വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടോ?
1: മിൽമയിൽ തൊട്ടടുത്ത് തയ്യക്കടയുണ്ട്.
0: ഓക്കെ, പിന്നെ
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. ആർക്ക് വേണ്ടിയാ?
1: രണ്ടാം കുച്ചിയിലെ ഏരിയ സെക്രട്ടറി ചേച്ചിയല്ലേ?
0: രണ്ടാം കുച്ചിയിലെ
1: ഏരിയ സെക്രട്ടറി സുഖേച്ചു. പിന്നെ പുളിയത്ത് പോക്ക് ശിവാച്ചിയിലെ തയ്ക്കുന്ന ഡാനിയലെ പുവനി. മിമിക്രി ആർട്ടിസ്റ്റ്
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഗാനത്തിലേക്ക് പോകാം.

0: അങ്ങനെ നല്ലൊരു മെലഡി ഗാനം വീണ്ടും നമ്മളിങ്ങനെ കേട്ടു. ഓക്കെ, അങ്ങനെ ഉഷാറായിട്ട് നമ്മുടെ കാതോറ് കാതോറ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് കൊണ്ടുപോകാം. ഹലോ,
1: നമസ്കാരം.
0: ആ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖം.
1: ഞാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുക. ആദ്യ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ കട്ടായി, പിന്നെ വിളിക്കണ്ടെന്ന് കരുതി, പിന്നെ വിളിച്ചപ്പം കിട്ടി.
0: ഒന്ന് വിളിച്ചു കിട്ടാത്തോണ്ടേ പിണക്കം.
1: അല്ല, ഒരു ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെന്ന് കരുതി. ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ് എല്ലാരും വിളിക്കണ്ടെന്ന് കരുതിട്ടാ.
0: ഓക്കെ,
1: പിന്നെ ചുമ്മാ ഒന്ന് വിളിച്ചത് കിട്ടി. സുഖമാണോ?
0: സുഖമായി പോകുന്നു.
1: ഒരു ദിവസം അങ്ങോട്ട് വരണം, എല്ലാരെയും ഒന്ന് പരിചയപ്പെടണം.
0: ഓ, ഇങ്ങോട്ട് വാ, ഓഫീസിലോട്ട് വാ. പിന്നെ
1: പിന്നെ ഇങ്ങനെ പോകുന്നു, മഴ പെയ്യും, ഇപ്പൊ പെയ്യും, പിന്നെ പെയ്യും എന്നും പറഞ്ഞ് നിക്കുക.
0: ഇങ്ങനെ മൂടി കെട്ട് ഇങ്ങനെ വരും.
1: അപ്പൊ ബേക്കറിയിൽ ഇങ്ങനെ ആരും വരത്തില്ല, ചൂടുണ്ടെങ്കിലല്ലേ
0: വരത്തുള്ളൂ,
1: ചൂടെങ്കിലേ ഡ്രിങ്ക്സ് ഒക്കെ
0: പോകത്തുള്ളൂ. ഊണ് കഴിഞ്ഞോ?
1: എല്ലാവർക്കും
0: എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എന്നാ കാണത്തിലേക്ക് പോവാം.
1: ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
2: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
2: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
2: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
2: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
2: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
2: മൊബൈൽ 9446787715.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: തിരുവനന്തപുരം കാത്തോട് കാത്തോടത്തിലേക്ക് നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കുന്നത് നമ്പർ 0474-293-1111. ഓക്കെ, ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വെൽനസിന്റെ കാര്യം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മളെ മറന്നുപോകുന്ന സമയമാണ് ഇപ്പോൾ, അല്ലെ? നമ്മൾ എല്ലാവർക്കും വേണ്ടി കടന്ന് ഓടുന്ന സമയത്ത് നമുക്ക് നമ്മളെ നോക്കാൻ സമയമില്ലാത്തൊരു സമയം. അപ്പൊ ഞാൻ പറയുന്നത്, ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞൊന്ന് ചിരിക്കാൻ, അല്ലെങ്കിൽ സ്നേഹമുള്ള ആളുകളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, അല്ലെങ്കിൽ ഒരു കപ്പ് ചായ ആണെങ്കിലും മതി, ഒരല്പസമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം കുട്ടിക്കാലത്ത് നമ്മൾ നന്നായിട്ട് വെൽനസ് ആസ്വദിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമുക്കന്ന് മാനസികമായിട്ടുള്ള പിരിമുറുക്കമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. മഴയത്ത് കളിച്ച് നടന്നിട്ടുണ്ട്, സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്, അല്ലെ? വീട്ടിൽ നമ്മൾ കളിച്ചിട്ട് വേർത്തിട്ട് വരുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി നമ്മളൊരു കപ്പ് വെള്ളം ചോദിച്ചിട്ടുണ്ട്. അത് കുടിക്കുമ്പോൾ അവിടുത്തെ ചേട്ടനും അല്ലെങ്കിൽ അവിടുത്തെ അപ്പാപ്പനും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ വെൽനസിന്റെ ഒരു തരംഗം തന്നെ അവിടെ ആസ്വദിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴോ ഈ സമയത്തോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സമയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെൽനസിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം വെൽനസിന് വേണ്ടി നമ്മൾ തന്നെ നോക്കണം, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഗുഡ് ആഫ്റ്റർനൂൺ.
5: അറിയാത്ത ആളാ?
4: ആഹാ, എന്നിട്ടാണോ അറിയാത്ത ആളാന്ന് പറഞ്ഞു? പിന്നെ
5: ഞാൻ ചിത്ര പറഞ്ഞതുപോലെ കഴിഞ്ഞ വേദനയ്ക്ക് ബർത്ത്ഡേന്ന് ഒത്തിരി വിളിച്ച് വിട്ടില്ല. ഞാൻ സെലിൻകുമാർ മരിച്ചതെന്ന്, പ്രിയപ്പെട്ട നടൻ മരിച്ചതിന് ശേഷം ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ള, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സെലിൻകുമാറും ശ്രീനിവാസനും. അതിനന്ന് വണ്ട എന്റെ മോന്, എന്റെ മോന് പിന്നെ വലിയ പരുവത്തില് ഞാൻ 1-2 പഠിക്കുമ്പോ ഞാൻ മൈനാപ്പിൾ പോകും അത്യാവശ്യം സമയത്തൊക്കെ. എന്റെ സഹോദരന്റെ എന്റെ സഹോദരിയുടെ മക്കളുമായിട്ട് കളി. അന്നേരം ഒരിക്കലും ഇവന് അവിടെ ചെന്നപ്പോ ലൂസ് മോഷനും ഗർഭയിലൊക്കെ വന്നായിരുന്നു. അങ്ങനെ എനിക്ക് ആകെ തിരികെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഈ പോരാനഴിഞ്ഞപ്പം അവിടെ പിള്ളേർ ഈ കാസറ്റ് ഇട്ട് കാണും. ഗൾഫിൽ നിന്ന് കുറെ കാസറ്റ് ഉണ്ടായിരുന്നു അങ്ങത്തിന്റെ മാപ്പിള. അന്നേരം ഇതിട്ട് അന്നേരം ഈ പട്ടണത്തിൽ കൂടെ വന്ന സിനിമ കാസറ്റാണ് അവന്റെ അസുഖം മാറ്റിയെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിനകത്ത് സെലിൻകുമാറിന്റെ വിറ്റ് ഭയങ്കര, ഞാൻ ഇപ്പോഴും ഇന്ന് കാണും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ആ. അതിനകത്ത് പാട്ടാ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മഹേഷിന് ഡിലേറ്റഡ് ജന്മദിനാശം, ഒരു 100,000 വർഷം അതിൽ ഇരട്ടിയും കാലം ഇതുപോലെ നീളമില്ലാത്ത ആളാണ്. പിന്നെ അതുപോലെ നമ്മുടെ കൃഷ്ണ ചേച്ചിയുടെ ഹസ്ബൻഡിന് ആത്മാനുശാന്തി ചേരുന്നു. പിന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പിന്നെ കഴിഞ്ഞ ദിവസം പ്രവീണിന്റെ മഹേഷിന്റെ അടിപൊളിയാത്ത ഒരു പ്രോഗ്രാം അനുകരിക്കുക ഞാനത് കേട്ടിരുന്നു പോയി കേട്ടോ.
4: ഓ ശരി, ഇന്ന് ഇന്ന് വിളിച്ചിരുന്നു ഷമീർ.
5: എനിക്ക് തിരി വന്നേട്ടാ നല്ല അതുപോലെ അനൂപ് മേനോന്റെ, ഞാൻ പറഞ്ഞ അനൂപ് മേനോന്റെ വോയിസ് ആണ് മഹേഷിനുള്ളത്. കൊള്ളാം, എന്തായാലും പ്രവീൺ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടോന്നുണ്ട്, ഇനി ആ ശ്രോതാവ് ഇനി ഇങ്ങനെ അനുകരിക്കട്ടെ. പൊളിച്ചു കേട്ടോ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ പിന്നെ നമ്മുടെ പട്ടണം ജയയുടെ മോക്കും പിന്നെ മഹേഷ് ബദുവിനും ഫാമിലിക്കും എല്ലാവർക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.
4: ഓക്കെ ഓക്കെ.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസലത്തെ DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ച് പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: തിരികെ വരാം കാതോട് കാതോർത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ വെൽനസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ കാര്യം നല്ല സൂപ്പറായിട്ട് വെൽനസിന്റെ കാര്യത്തിനായിട്ട് നമ്മൾ നോക്കുക, അതിന്റേതായിട്ടുള്ള സമയം കണ്ടെത്തുക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
6: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
6: ഷീബിൻ താമരക്കുളം.
5: ആ എന്തുണ്ട്, ദമ്മൊക്കെ കഴിഞ്ഞോ?
6: ബിരിയാണി അല്ല, വേറെ ഒരുപാട് ലൈൻസ് ഗ്രൂപ്പിലോട്ടാണ് ഒരുപാട് ഐറ്റംസ്. പൊറോട്ട, ഇടിയപ്പം, കപ്പ, ചില്ലി ചിക്കൻ, ബീഫ് ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്.
5: സെറ്റ്.
6: പിന്നെ എന്തൊക്കെയുണ്ട് സാർ വിശേഷം?
5: അങ്ങനെ പോകുന്നു.
6: ഞായറാഴ്ച ഞാൻ ലിസണേഴ്സ് വഴി വിളിച്ച് പറയാം, വിട്ടുപോയി,
5: മറന്നുപോയി.
6: അന്ന് രാവിലെ ഗ്രീറ്റിംഗ്സിലൊക്കെ ഒരുപാട് ആശംസകളൊക്കെ കേട്ടായിരുന്നു ഞാന്, പക്ഷെ എനിക്ക് വൈകിട്ട് വിളിച്ച് പറയാൻ
5: മറന്നുപോയി.
6: എന്തായാലും ഹാപ്പി ബർത്ത്ഡേ.
5: താങ്ക് യു, താങ്ക് യു.
6: അപ്പൊ ഓക്കെ, ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
5: ഓക്കെ ഏട്ടാ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം.
6: ഓക്കെ
5: ഓക്കെ.

0: അപ്പൊ സമയം ഏതാണ്ട് 2 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ പ്രേമാനന്ദാണ്.
0: ഓക്കെ ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ നമ്മളൊന്ന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ റിട്ടയർഡ് ജൽഫാണ്.
0: ഓക്കെ ഓക്കെ, പിന്നെ സുഖമായി പോകുന്നു.
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആർക്ക് വേണ്ടിയാ?
1: അത് അത് എന്റെ കൊച്ചുമോൻ വർക്കലയില് പ്രിറ്റി എന്നാണ് പേര്.
0: പ്രിറ്റി?
1: ആ
0: ഓക്കെ,
1: അവന് വേണ്ടി റിട്ടിയാക്കി തീയും.
0: ഓക്കെ, റിട്ടിമോൻ എന്ത് ചെയ്യുന്നു?
1: ആ, അവൻ പഠിക്കുവാണ് ആറില്.
0: ആറില്? ഓക്കെ ഓക്കെ.
1: പലതാരം താമസം ഇപ്പൊ അങ്ങ് വർക്കലയിലോട്ട് പോയി. അവിടെ വീടൊക്കെ വെച്ച് അവന്റെ അമ്മയച്ഛനും അവിടെ വീട് വെച്ച് അങ്ങ് അങ്ങോട്ട് പോയി.
0: ഓ, അവിടെ സെറ്റിലായി. ഓക്കെ.
1: പിന്നെ വ്യാഴാഴ്ച ബർത്ത്ഡേ എന്ന് അറിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞു പോയി. ഹാപ്പി ബർത്ത്ഡേ പറയാൻ പറ്റിയില്ല. ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ അപ്പൊ ഗുണ കഴിഞ്ഞ് അങ്ങനെ നിക്കുവായിരുന്നു അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് റിട്ടിമോനുള്ള ഗാനം കേൾക്കാം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

അങ്ങനെ മനോഹരമായൊരു ഗാനം വീണ്ടും നമ്മളിങ്ങനെ കേട്ടു. അപ്പോൾ ഗ്ലോബൽ വെൽനസ് ഡേ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിച്ചത് ശരീരത്തെക്കുറിച്ചല്ല, മനസ്സിനെക്കുറിച്ചാണ്. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ ചിരി, ഒരു ഫോൺ കോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുമായിട്ടുള്ള ഒരു സംസാരം, ചിലപ്പോൾ ഇതൊക്കെ വലിയ ഒരു മരുന്നിനേക്കാൾ നമുക്ക് ശക്തിയുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എപ്പോഴും, അതായത് എല്ലാ ദിവസവും അത്യാവശ്യം ഒരമണിക്കൂർ നമുക്ക് വേണ്ടി, അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അടുക്കി പറക്കി, നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു പരിഗണന കൊടുക്കേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുമ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോഴും ഒക്കെ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ഒരിച്ചിരി സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് നമ്മളെ സന്തോഷിപ്പിച്ചാലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൃപ്തിപരമായി ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കാതോടുകാതോരം അതേ പൂർണ്ണമായ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു അവസരത്തിൽ കേട്ടുമുട്ടുന്നവരെ, സൈനിങ് ഓഫ് ആർ ജെ മഹേഷ് മത്തൂർ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അനന്ത് നാരായണൻ എന്നാണ് പേര്. അനന്ത നാരായണന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അനന്ത നാരായണൻ നല്ല ഐശ്വര്യമുള്ളൊരു പേരല്ലേ, ഒരു വലിയൊരു നീണ്ടൊരു പേര്. അപ്പൊ എന്താണ് വലിയൊരു നീണ്ട പേരിന്റെ ഉടമസ്ഥൻ കൂടിയാണ് അനന്ത നാരായണൻ. അപ്പൊ ഏതായാലും നമുക്ക് അനന്ത നാരായണനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് അനന്തു.
1: ഹലോ,
0: ഞാൻ അനന്ത്. നിങ്ങൾ പെട്ടെന്ന് വിളിക്കാട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം?
1: സുഖം.
0: സുഖം, ഭയങ്കര ഹാപ്പി ആണല്ലോ അല്ലേ? എന്താണ് ഹാപ്പി ആവാൻ കാര്യം?
1: ഇവിടെ വരാൻ പറ്റിയ ആദ്യമായിട്ട്.
0: ഓ, അതിന്റെ ഹാപ്പിയാണ്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാ? പിന്നെ അനന്തന്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രിയ ശ്രോതാക്കൾക്ക് അറിയാനുള്ളത് കേട്ടോ. അനന്തന്റെ വിശേഷങ്ങളൊക്കെ കൂടെ പോരണം ഓരോന്ന് പടിപിടിപിടിയായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം.
0: സുഖമായിരിക്കുന്നു അല്ലേ? ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഇനി ഒമ്പത്.
0: ഇനി ഒമ്പതിലോട്ട് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സൊക്കെ?
1: കുഴപ്പമില്ല.
0: കുഴപ്പമില്ലായിരുന്നു. ഒൻപതാം ക്ലാസ്സിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇനി പറയുന്നത്. ഇപ്പൊ സ്കൂള് തുറക്കുക, ബഹളം, എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങിച്ച് ഇനി സ്കൂളിലോട്ട് പോകാനുള്ള കാലം കൊണ്ടിട്ട് ക്ലാസ്സിലോട്ട് വെച്ചാൽ മതി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സില് ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്?
1: കുഴപ്പമില്ലായിരുന്നു. നല്ല കൂട്ടുകാരെ കിട്ടി, ടീച്ചർമാര് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു.
0: ടീച്ചർമാർ പഠിക്കാനുണ്ടായിരുന്നു, പഠിപ്പിക്കാനുണ്ടായിരുന്നു.
1: പഠിപ്പിക്കാനുണ്ടായിരുന്നു.
0: ഓക്കെ. പിന്നെ അങ്ങനെ അടിപൊളിയായിട്ടങ്ങ് പോയി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ? നല്ല എക്സ്പീരിയൻസ് ഒക്കെ, നല്ല എങ്ങനെ, നല്ല ജോളി ആയിരുന്നു അതോ? ആയിരുന്നു അല്ലേ? അടിയൊക്കെ തരുമായിരുന്നു പഠിക്കാത്തതിനൊക്കെ? അടിക്കത്തൊന്നുമില്ല.
1: പഠിച്ചില്ലെങ്കിൽ
0: അങ്ങനെ അടിയൊന്നും കിട്ടിയിട്ടില്ല. അടി കിട്ടാത്ത വിദ്യാർത്ഥിയാണല്ലേ?
1: ചിലപ്പോഴൊക്കെ
0: അടി കിട്ടാറുണ്ട് അല്ല. പഠിക്കാത്തതിനാണോ കുരുത്തേക്കിട അങ്ങനെ വല്ലതും ഉണ്ടോ?
1: സംസാരം.
0: സംസാരോ എന്ന് വെച്ചാ?
1: സംസാരിക്കും ക്ലാസ്.
0: ആ ക്ലാസ്സിൽ നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കണമല്ലോ അല്ലേ? ആ, നമ്മള് സംസാരിക്കുന്ന സ്കൂളിലൊന്നും അല്ലല്ലോ നമ്മള് പോണത്. അപ്പൊ സംസാരിക്കൊക്കെ വേണ്ടേ? അതിനടിക്കും
1: ചില.
0: ഓ, പഠിപ്പിക്കുമ്പോ സംസാരിക്കുക, അത് പിന്നെ അടിയൊരു, അത് പിന്നെ അടിക്കത്തില്ലേ. ഞാൻ ചുമ്മാ സംസാരിക്കുമ്പോ അടിക്കും. അതെയും വേറെന്തൊരു സ്കൂള്. ആ, അപ്പൊ പഠിപ്പിക്കുമ്പോ സംസാരിക്കുമ്പോ അടിക്കും അല്ലേ? അത് കാര്യം സാർ അത്രയും നല്ല ഇതടക്കം പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിരുന്ന് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പം സ്വാഭാവികമായിട്ട് അടി എവിടെ നിന്നൊക്കെയാ വരുന്ന അറിയാൻ പറ്റത്തില്ല. ചില മുതുകിലൊക്കെ ആയിരിക്കും കൊള്ളുന്നത് അല്ലെ? ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ എവിടെ നിന്നും അറിയാൻ പറ്റില്ല അടി വരുന്ന വരക്കം. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അതല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. വീട്ടില്
1: അച്ഛനും അമ്മയും അമ്മമ്മയും അനിയത്തി
0: ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അവരൊക്കെ സുഖമായിരിക്കുന്നു. എല്ലാരും നല്ല ഹാപ്പിയാണോ? അനന്തിനെ കൊണ്ട് വല്ല വിഷമം ഉണ്ടോ അവർക്ക്? കുരുത്തക്കടോ അങ്ങനൊക്കെ ഇല്ല? കുരുത്തക്കടൊന്നും കാണിക്കാറില്ല.
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ട് എന്ത് കുരുത്തക്കട കാണിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ തോന്നുന്ന കുരുത്തക്കട കാണിക്കല്ലേ? പിന്നെ നമ്മള് ഇപ്പം വെക്കേഷൻ ഒക്കെ ആയിരുന്നു അല്ലേ? വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പൊ സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു ഫീലിംഗ് നിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ? അടിപൊളിച്ചോ? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വെക്കേഷന്? കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ
1: വേണ്ടിട്ട്.
0: ആ, ഇത് മാത്രമേ ഉള്ളു അല്ലേ? ആ വെക്കേഷന്റെ ഏറ്റവും അവസാനം നമുക്ക് സ്കൂളിലൊക്കെ കൂട്ടുകാരതൊക്കെ ഷെയർ ചെയ്യാൻ ഒരു കാര്യം ഉണ്ടല്ലേ? ഞാൻ എഫ്എമ്മിലൊക്കെ പോയി നമുക്ക് ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ കുറച്ച് അവസാനമായി പോയെങ്കിൽ നല്ല സന്തോഷ വാർത്ത കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ സ്കൂളിൽ ഇപ്പൊ മടി വല്ലതും ഉണ്ടോ?
1: ഇല്ല.
0: ഇപ്പൊ കുറെ നാളെ ഞാൻ പറഞ്ഞു രണ്ടു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഓ ഇനി രാവിലെ എഴുന്നേക്കണം, പഠിക്കണം, ട്യൂഷൻ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
1: ഇല്ല,
0: ഒരു മടിയില്ല. എപ്പോഴും ഈ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക്. സ്കൂള് തുറക്കണം, പോകണം, ട്യൂഷന് പോകണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡിലും പോവാണ്. പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിൽ നിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ
1: ഉണ്ടായിട്ടുണ്ടോ?
0: ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വെക്കേഷൻ ഒക്കെ ഫുൾ ടൈം വീട്ടിലാ?
1: വീട്ടിലും ട്യൂഷനും പിന്നെ ഫുട്ബോളിനൊക്കെ.
0: ഫുട്ബോളൊക്കെ
1: കളിക്കാൻ?
0: ആ, വെരി ഗുഡ് വെരി ഗുഡ് വെരി. പാട്ടിനൊക്കെ പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഒരു പാട്ടിന് കുറച്ചൊരു നമുക്ക് കേൾക്കണം. പാട്ടുകാരൊക്കെ നമ്മൾ വെറുതെ വിടാറില്ല. പാട്ടുകാരും ഇവർക്കാരും നമ്മൾ വെറുതെ വിടാറില്ല. അവരെ കൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു കല നമ്മൾ പ്രിയ ശ്രോതാക്കളുടെ നമ്മൾ എത്തിക്കും. അവരും കേൾക്കട്ടെ നമ്മൾ എന്താണെന്ന് എന്തൊക്കെയാന്ന് അല്ലേ? അറിയണ്ടേ? അറിയണം. ഓക്കെ, അപ്പൊ രാവിലെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇന്നിപ്പോ ഇന്റർവ്യൂ വരാൻ പോവാണ്. സ്വാഭാവികമായിട്ട് രാവിലെ എന്തൊക്കെയാ പരിപാടികൾ? രാവിലെ എഴുന്നേറ്റാല്
1: കുളിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇവിടെ
0: അല്ല, സ്വാഭാവികമായിട്ടും അല്ലാതെ രാവിലെ എത്ര മണിക്കൊക്കെ എഴുന്നേക്കും?
1: രാവിലെ 7 മണി 7:30
0: ഏഴരമണിയൊക്കെ എഴുന്നേക്കും അല്ലേ? എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ
1: ചായ കുടിച്ച് കുറച്ചഴിയും കളിക്കും.
0: അവിടുന്ന് ചായ കുടിക്കും? എവിടുന്ന് ചായ കുടിക്കും?
1: പുറത്തിരുന്ന്.
0: പുറത്തിരുന്ന് ചായ കുടിക്കും. അകത്ത് സ്ഥലം തിരുത്തില്ല ചായ കുടിക്കാൻ.
1: എണീച്ച് പുറത്തോട്ട് രാവിലെ പോകുന്നത്.
0: പുറത്തോട്ടാണോ പോകുന്നത് എല്ലാവരും എഴുന്നേറ്റ്?

0: ചുമ്മാ ചുമ്മാ രസമല്ലേ. ഓ ഇത്ര നേരം അവൾ അകത്തേർന്ന് ഇരുട്ട് കണ്ടു കിടന്നില്ലേ, പുറത്തു പുറത്തെ കാഴ്ചകളൊക്കെ വരകളെ കാണണ്ടേ, അത് കാണാൻ വേണ്ടി പുറത്തോട്ട് പോകും. പിന്നെ പതുക്കെ ചായ കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ,
1: കുറച്ചേരം ഇന്ന് കളിക്കൊക്കെ ചെയ്യും
0: ഒറ്റയ്ക്കിരുന്നോ?
1: അനിയത്തിയായിട്ട്.
0: ഓക്കെ ഓക്കെ. ആ എന്നിട്ട്
1: എന്നിട്ട് ടി വി ആണ്, വൈകുന്നേരം ട്യൂഷൻ കാണും അല്ലെങ്കിൽ പാട്ട് കാണും.
0: അപ്പൊ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ജീവിതം അല്ലേ. വെക്കേഷൻ ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു, ബോറല്ല പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനി ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനിയിപ്പം ഇനിയിപ്പം എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലല്ലേ, ഒമ്പതാം ക്ലാസ്സിലൊക്കെ പോകാൻ നിൽക്കാൻ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനിയിപ്പോ രാവിലെ സ്കൂള്, ട്യൂഷൻ, ബഹളം. പഠിക്കാനൊക്കെ എങ്ങനെയാണ്?
1: പഠിക്കും അത്യാവശ്യം.
0: എട്ടാം ക്ലാസ്സിലൊക്കെ എങ്ങനെയായിരുന്നു?
1: പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു,
0: കുഴപ്പമില്ലായിരുന്നു. ഒൻപതാം ക്ലാസ്സിൽ ഇനി ഒട്ടും കുഴപ്പമില്ലെന്ന് പറയണ്ടേ. പിന്നെ പത്താണ്, മുന്നോട്ട് പോവാണ് അല്ലേ. പഠിക്കാനൊക്കെ സ്വഭാവം നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, എത്ര മണി, എത്ര മണിക്കൂർ പഠിക്കും?
1: ട്യൂഷന് 5 മണിയായാലും 9, 8
0: ട്യൂഷന്. അല്ല വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന അങ്ങനെയുള്ള?
1: വീട്ടിൽ വെക്കേഷൻ അല്ലേ സാർ, ശനി ഞായറൊക്കെ ഇരുന്ന് പഠിക്കും.
0: ശനി ഞായർ മാത്രമേ പഠിക്കുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന ചുരുക്കം.
1: രാവിലെ 8 മണിക്ക് പോയി വരുമ്പോ വീട്ടിൽ 9 ആകും, ട്യൂഷനൊക്കെ കഴിഞ്ഞു.
0: പിന്നെ അങ്ങ് ക്ഷീണമാണ്, പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എങ്ങനെങ്കിലും കടക്കുക എന്നുള്ളതാണല്ലേ. ഒരു നേരം വിളിച്ചാൽ വീണ്ടും രാവിലെ പോകണം, പിന്നെ ഒരു ശനി ഞായറും വേണം, കാത്തിരിക്കണം ഒരു ശനി ഞായർ ദിവസം. അങ്ങനെയൊക്കെ ജീവിതം പോവല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷം തരുന്നത് എന്ത്, എപ്പോഴായിരിക്കും, എന്ത് എന്ത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴായിരിക്കും സന്തോഷം കിട്ടാറുള്ളത് ഏറ്റവും കൂടുതൽ?
1: അങ്ങനൊന്നും
0: ഇല്ല, എപ്പോഴും സന്തോഷമാണോ? ദുഃഖവും ഇല്ല
1: ഇടയ്ക്ക്.
0: അതെന്ത് വരുമ്പോഴേ ദുഃഖം വരുന്നത്?
1: അമ്മ അച്ഛനെ അടിക്കുമ്പോഴും വഴക്കൊക്കെ പറയാൻ വരും.
0: ആരടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നേ?
1: രണ്ടുപേരും അടിക്കും.
0: രണ്ടുപേരും അടിച്ചാലും ദുഃഖം വരും. പുറത്ത് ആരും ഒരടി തന്നാലും ദുഃഖമൊന്നുമില്ല.
1: അങ്ങനെ അടിക്കത്തില്ല പുറത്തുനിന്ന്.
0: അങ്ങനെ അടിച്ചാൽ
1: ദുഃഖം വരുമായിരിക്കും.
0: ദുഃഖം വരുമായിരിക്കും, പരീക്ഷിച്ചിട്ടില്ല ഇതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പുറത്തുനിന്ന് അടി കിട്ടാതിരിക്കട്ടെ അല്ലേ, നമ്മൾ അതിനോട് കുറ്റക്കെട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ അല്ലേ. നമ്മളിപ്പോ സ്കൂൾ ജീവിതവും വീട്ടു ജീവിതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക അല്ലേ. ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ?
1: എല്ലാരും ഫ്രണ്ട്സ്.
0: എല്ലാരും ഫ്രണ്ട്സ് ആണോ? എന്തായാലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, ഒരു ഫ്രണ്ട് കാണുമല്ലോ. എല്ലാരും അടുത്താണ്, അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാരും നമ്മുടെ ദോസ്താണ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ, എല്ലാരും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ. ഒമ്പതാം ക്ലാസ് ചെന്നാലും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ. ഒമ്പതാം ക്ലാസ് ചെന്നാലും അങ്ങനെയൊക്കെയാണ്. ഇഷ്ട ആഹാരം എന്താണ്? ഫുഡൊക്കെ
1: ബിരിയാണി.
0: ബിരിയാണി, ബിരിയാണി അങ്ങനെ വെക്കാറുണ്ടോ വീട്ടിൽ?
1: എപ്പോഴും
0: വാങ്ങിച്ചു കഴിക്കും അല്ലേ. ബിരിയാണി പ്രിയനാണ് അല്ലേ. ചിക്കനോ മട്ടനോ? എന്തു
1: ചിക്കൻ.
0: അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇനിയിപ്പം സ്കൂൾ തുറന്നാൽ ഇതൊന്നും സമയമില്ല ഇത് കഴിക്കാൻ പോലും അല്ലേ. വീട്ടിൽ നിന്ന് തരുന്ന ചോറ് കൊണ്ടുപോയി നമുക്ക് കഴിക്കേണ്ടി വരും അല്ലേ. ഓക്കെ ഓക്കെ. ചോറ് കൊണ്ടുപോകണോ അതോ?
1: കൊണ്ടു.
0: ഓക്കെ, ആ കൊണ്ടുപോകണോ. ഓക്കെ ഓക്കെ. അപ്പൊ അതങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വെക്കേഷൻ കാര്യം പറഞ്ഞു. വെക്കേഷൻ ഇപ്പൊ നമുക്ക് 2 മാസം നമ്മൾ പോലും അറിയേണ്ട അങ്ങ് പോയി. ഇനി പുതിയ ഒരു സംരംഭത്തിലേക്ക് പോകണം, നമ്മുടെ 9ാം ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ. 9ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്കൂളിൽ ചെല്ലുമ്പം ഒരുപാട് വ്യത്യസ്തം, പരിചയമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ. പഠിക്കുന്ന സെയിം സ്കൂൾ തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആ ഒരു ഫീൽ? എങ്ങനെ ആയിരിക്കും?
1: അറിയാത്തവരെ പരിചയപ്പെടും. അറിയാവുന്നവരായിട്ട്
0: കുറെ നേരമായിട്ട്
1: അറിയാവുന്നവരായിട്ട് കമ്പനി ആയിരിക്കും.
0: അറിയുന്നിട്ട് കമ്പനി എന്തായാലും സ്വാഭാവികം. പുതിയ കുട്ടികളൊക്കെ ആകുമ്പോ അവരുമായിട്ട് ഒന്ന് പരിചയപ്പെട്ട വരാൻ കുറെ ടൈം എടുക്കത്തില്ലേ. അപ്പൊ കുറച്ച് നമുക്കൊരു വിഷമം ഉണ്ടാവാറില്ലേ? അങ്ങനൊന്നും ഇല്ല, ഒരു വികാരവും ഇല്ലാത്ത മനുഷ്യനാണോ?
1: പിന്നെ അറിഞ്ഞു വരും എന്തായാലോ.
0: അറിഞ്ഞു വരുമല്ലോ അല്ലേ, അപ്പൊ നമുക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ്. എല്ലാരും പാട്ടൊക്കെ പാടുന്നു പറഞ്ഞില്ലേ, കുറച്ച് പാട്ട് പാടും. ഫുള്ള് പാട്ട് പാടുന്ന ഇപ്പോഴാണ്. ഫുള്ള് പാട്ട് പാടാറുണ്ടോ? ചിലപ്പോ അതിനെല്ലാം ചിലപ്പോ ടൈമുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ കുറച്ച് പാട്ട് പാടുന്നു പറഞ്ഞല്ലോ, അപ്പൊ കുറച്ച് പാട്ട് നമുക്ക് ഒരു 3-4 വരി അത് പാടാമോ?

0: മറന്നുപോയി.
1: അയ്യടാ പോയോ? കൈവിട്ടു പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പേടിയുണ്ടോ? പേടിച്ചു വരി കൈവിട്ടു പോയി. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഓർത്തിരുന്ന നമ്മുടെ പേര് പോലും പെട്ടെന്ന് മറന്നു പോകും. അത് നമ്മുടെ കുറ്റമല്ല, അത് പേടിയുടെ കുറ്റമാണ് കേട്ടോ. അങ്ങനെ പേടി ടെൻഷനുള്ള കൂട്ടത്തിലാണോ? പരീക്ഷ കിഴന്നേരം ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. അത് പിന്നെ നമ്മള് നമുക്ക് ആലോചിച്ചിരുന്ന സാന്ത്വനം എഴുതാമല്ലോ അല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആനന്ദുവിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ. സിനിമയെ കാണാറുണ്ടോ? കാണാറുണ്ടോ? അത് വീട്ടിൽ പുറത്തു പോയാണോ അതോ ടി വി വീട്ടിൽ തന്നെയാണോ?
0: രണ്ടിടത്തും
1: പോയി അല്ലേ. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
0: സിനിമയിലെ? മോഹൻലാൽ.
1: എന്തുകൊണ്ടാണ്?
0: അഭിനയെല്ലാം
1: അഭിനയെല്ലാം അല്ലേ. അഭിനയൊക്കെ നല്ല അടിപൊളി അഭിനയാണെന്നുള്ളതുണ്ടോ? ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
0: വാഴ.
1: വാഴ ഉണ്ട് അല്ലേ. വാഴ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ഒരു പടം. നല്ലൊരു പടമായിരുന്നു അല്ലേ. കുഴപ്പമില്ലാത്ത നല്ലൊരു പടമായിരുന്നു. എന്തുണ്ടാ, എങ്ങനത്തെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം?
0: നല്ല പടമായിരുന്നു.
1: അല്ല, നല്ല പടത്തിന് എന്നുള്ളതല്ല, ആ ഒരു പടം കണ്ടിട്ട് എന്ത് മനസ്സിലായി?
0: നല്ല കൂട്ടുകെട്ടിലോട്ടൊക്കെ പോണം, തെറ്റായിട്ടൊന്നും പോവല്ല, സഹോദര സ്നേഹമൊക്കെ.
1: അതൊക്കെ എന്നിട്ട് അതൊക്കെ ദലനിക്കൊന്നും അതിന്റെ പ്രശ്നമൊന്നും അനന്തവും ഇല്ലെന്ന് തോന്നുന്നു. അനന്തവും ഓൾറെഡി ഓക്കെ ആണല്ലേ, എല്ലാത്തിലും നമുക്ക് ഫുൾ എ പ്ലസ് തന്നെയാണ് അക്കാര്യത്തില്. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു അനുഭവ പാഠം തരുന്നുണ്ട് അല്ലെ. നമ്മളെ വല്ലാതെ മനസ്സിനെ ഇങ്ങനെ ഒരു ഷോക്ക് ഏൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളർന്നു വരുന്ന പിള്ളേരാണ്, നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ സ്കൂൾ ജീവിതത്തില് മറക്കാനാകാത്ത എന്തൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ലതോ അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതോ അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷിപ്പിച്ച നിമിഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല?
0: ഒരുപാടുണ്ട്,
1: ഒരുപാടുണ്ട്. അതിൽ ഏതൊരെണ്ണം പറഞ്ഞു, എന്തായിരുന്നു? ഞങ്ങൾ നോക്കട്ടെ, എന്താണ് സന്തോഷിപ്പിച്ചെന്ന്.
0: ടീച്ചർമാരുടെ എന്തെങ്കിലും ചെയ്ത അവര് പറഞ്ഞ നമ്മളെ ശരിയാക്കി തരും. അതൊക്കെ കുറ്റം ചെയ്യുന്ന പറഞ്ഞൊക്കെ തരും, പഠിക്കാനൊക്കെ പറഞ്ഞൊക്കെ തരും.
1: പഠിക്കാൻ പറഞ്ഞു തരും, പഠിക്കാൻ സഹായിക്കും.
0: മാർക്കൊക്കെ കുറഞ്ഞാ പറഞ്ഞു തരും, അടിക്കത്തില്ല അങ്ങനെ.
1: ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അനുദ് വന്നിട്ട് പഠിക്കുന്നു പറഞ്ഞല്ലോ അല്ലേ, എന്നിട്ട് പഠിക്കുമല്ലോ. ഇതൊരു ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ കുരുത്തക്കേട് അത് സ്വാഭാവികമായിട്ടും ഒരു കുരുത്തക്കേട് കുറച്ചൊക്കെ വേണമല്ലോ അല്ലേ. എങ്കിലും ജീവിതത്തിൽ ഒരു ഓളമുള്ളൂ അല്ലേ. വലിയ കുരുത്തക്കേടൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ. ഇപ്പൊ എങ്ങോട്ടൊക്കെ എങ്ങനെയാ, നല്ല സൗഹൃദമാണോ അതോ രണ്ടുപേരും എപ്പോഴും അടിയെ കൂടാറുണ്ടോ? ഇടയ്ക്ക് എന്ത് തരത്തിന് അടി കൂടുന്നേ?
0: അങ്ങനെയൊന്നും ഇല്ല,
1: ചുമ്മാ അടി കൂടു, ചുമ്മാ പോയിരുന്ന അടി കൂടും, കാര്യമൊന്നുമില്ല.
0: ടി വി ആണെമ്പോ ചിലപ്പോ അവള് വേറെ ഇടാൻ പറയുമ്പോ.
1: ഓക്കെ ഓക്കെ ഓക്കെ. ടി വി കേസാണ് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ടോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരി അത് വേറെ ഇടും. അപ്പൊ നമുക്ക് ദേഷ്യം വരും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവുമല്ലോ അല്ലേ. അത് ഒരു വലിയ പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള ദേഷ്യങ്ങളേ ഉള്ളു അല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്, പെങ്ങളുണ്ട്. ആരെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന പെട്ടെന്ന് പറയുന്ന ആരെയായിരിക്കും?
0: എല്ലാരും ഇഷ്ടം.
1: അവിടെയും നമ്മളെ തോപ്പിച്ചു. ഞായറാഴ്ച ആരെങ്കിലും പേര് പറയുമെന്ന് വിചാരിച്ചു, അവിടെ നമ്മളെ തോപ്പിച്ചു. ഓക്കെ. പിന്നെ പഠിച്ച് നമ്മള് പഠിക്കുന്നതിന് വേണ്ടിട്ടാണ്.
0: ഒരു നിലയിലെത്താൻ അറിവൊക്കെ നേടാൻ.
1: നിലയിലെത്താന്ന് വെച്ചാ ഏത് നിലയിലാ?
0: ജോലി വാങ്ങിക്കാൻ.
1: ഓ, ജോലി വാങ്ങിക്കാൻ. എന്ത് എന്താണ് അതില്, ഏത് ജോലിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹിക്കുന്നത്?
0: പൈലറ്റ് ആവാൻ.
1: പൈലറ്റ് ആവാൻ. ഇത് എല്ലാരും പൈലറ്റ് ആണല്ലോ ആവശ്യപ്പെടുന്നത്. എന്താണ് പൈലറ്റിനോട് ഇത്ര ആഗ്രഹം? എന്താണ് ഭൂമിയൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? പിന്നെന്താ,
0: ചുമ്മാ പറന്ന് നടക്കാൻ.
1: പറന്ന് നടക്കാനോ? അത് ശരി, പറന്ന് പിന്നെ നടക്കാനൊന്നും നോക്കത്തില്ല, പറന്ന് പോകാനേ പറ്റുള്ളൂ പിന്നെ. പറന്നു പോകാനാണ് ഇഷ്ടം. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പൈലറ്റ് ആണോ പൈലറ്റ് ആണോ എന്ന് പറഞ്ഞത്. ഓക്കെ. എന്തായാലും ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് നടക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അവർ നല്ലൊരു പൈലറ്റ് ആവട്ടെ. എന്തായാലും ഭൂമിയിലൊക്കെ വരുമ്പോ ഞങ്ങളെ കൂടെ ഓർക്കണം. മിക്കവാറും ആകാശത്തായിരിക്കുമല്ലോ, അപ്പൊ ഭൂമിയിലൊക്കെ വരുമ്പോ ഞങ്ങളെ കൂടെ ഓർക്കണം കേട്ടോ. അപ്പൊ എന്തായാലും അനന്ത് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഏതായാലും നല്ല ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, അതെല്ലാം സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ.
2: ിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കൊല്ലത്തിന് രുചിക്കും താമസത്തിനും വ്യത്യസ്ത അനുഭവമൊരുക്കി അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ തിരുമുല്ലവാരത്ത് ജൂൺ 14 ഞായറാഴ്ച രാവിലെ 11 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. രുചികരമായ നാടനൂണ്, കൊഞ്ച് ഞണ്ട് തുടങ്ങി കടൽ കായൽ വിഭവങ്ങൾ മാത്രമല്ല ചൈനീസ് ഐറ്റംസുകളും ആസ്വദിക്കാം. കാർ, ടെമ്പോ ട്രാവലർ, ബസ് മുതലായവ പാർക്ക് ചെയ്യാൻ വിശാലമായ സൗകര്യം. അനന്ത റെസ്റ്റോറന്റ് ആൻഡ് ഹോം സ്റ്റേ, ചൈത്രം ഗാർഡൻസ്, തിരുമുല്ലവാരം ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബാങ്ക് സിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9494359570. മറ്റൊരു നമ്പർ 9446907179. പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HST ഹിന്ദി ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 29 രാവിലെ 10:30 അഭിമുഖം നടത്തും. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷത്തെ ത്രിവത്സര LLB, പഞ്ചവത്സര BA, BBA, BCOM, LLB കോഴ്സുകളിലേക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കും. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് 14 ഏകജാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 15 രാവിലെ 10 മുതൽ 17 വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. കേരളത്തിലെ സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകജാല പ്രവേശനത്തിന് 30 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, welcome to Word of the Day. Today's word is
3: madhouse. Madhouse.
2: Madhouse is spelled as M A D hyphen H O U S E.
3: This is a noun. This word typically refers to a highly chaotic, noisy or disorganized situation or place. Noisy or disorganized situation or place. While it historically described a psychiatric hospital, it is considered outdated and offensive in the context today. ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ പ്രാന്താലയം അല്ലെങ്കിൽ മനോരോഗ ചികിത്സാലയം എന്നാണ്. ഇതിനു പുറമെ വളരെ ബഹളവും ക്രമരാഹിത്യവും നിറഞ്ഞ ഒരു സ്ഥലത്തെയോ അത്രയേറെ തിരക്കുള്ളതോ ആയ സാഹചര്യങ്ങളെ സൂചിപ്പിക്കുവാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
2: താങ്ക് യു ഓൾ.

ഭഗവതമതയാലോ പാദം വന്ദനമേ പാലയ ദേവാ പാദം വന്ദനമേ.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ

0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിംഗുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ

0: പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ഉച്ചയോടെ കലക്ടറിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി എ പി എൻകുമാറുമായും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി എ പി അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി കെ ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി RRavikumar.
3: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള 2 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: നേടാം നമുക്ക് ഉയർന്ന വ്യക്തിത്വം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
1: ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ അടുത്തിടെ കണ്ട ഒരു ഒരു ചെറിയ റൈറ്റപ്പാണ്. ഒരു മനുഷ്യൻ വളരെ എങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ. ഇന്നത്തെ ആധുനിക കാലത്തെ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ കടന്നു വരുമ്പോൾ മനുഷ്യനിലേക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ അധിനിവേശം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനായി ഒരു മനുഷ്യനെ നിർത്താൻ കാണുന്ന ഒരു 10 പോയിന്റ്സ് ഞാൻ ഒരു റൈറ്റപ്പായിട്ട് ഇങ്ങനെ വായിച്ചു. എനിക്കത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തണമെന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നും ഒരു തോന്നലുണ്ടായി. നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ പണം ഇല്ലാതെ വരുന്നത്? ഞാൻ പല ആൾക്കാരെയും നോക്കുമ്പോൾ അധ്വാനിക്കാൻ താല്പര്യമില്ല, എല്ലാമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണം, എങ്ങനെയെങ്കിലുമൊക്കെ മെനക്കെടാതെ പൈസ കിട്ടണം. നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും പണം വരണമെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ തന്നിട്ടോ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടോ നടക്കില്ല. ഒരു പക്ഷെ നമുക്ക് ലോകത്തിലെ ഏത് കാര്യത്തെയും അതിൻ്റെ ഒരു ആർദ്രതയിൽ അതിൻ്റെ ഒരു ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളതിനൊരു കൈൻഡ്നെസ് വേണം. കൈൻഡായിട്ടുള്ള മനസ്സ് ഒരുപാട് അബ്സോർബ് ചെയ്യും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഹൃദയത്തെ കൂടുതൽ കനിവുള്ള ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും തന്നെ കുറയും, മറ്റുള്ളവരോടുള്ള വിരോധങ്ങൾ കുറയും, കംപ്ലൈൻറ്റുകൾ കുറയും. നമുക്ക് കൂടുതൽ കനിവുള്ള ഹൃദയത്തെ, കോൺഫിഡൻസ് ഓൺ ഫേസ്. ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പേടി സ്വാഭാവികമാണ്, നമ്മുടെ ഉള്ളിലൊരു ഭയമൊക്കെ എപ്പോഴും കാണും. ഇത് ഫേസിൽ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വലിയൊരു ധൈര്യശാലിയാണെന്ന് കാണിച്ചുകൊണ്ടൊക്കെ ഇറങ്ങുകയും പിന്നെ ആ ധൈര്യശാലി എന്ന് പറയുന്ന ഭാവം ഒരു സ്വഭാവമായി മാറുകയും ചെയ്യും. ഇതാണ് വാസ്തവം. ആരും ധൈര്യം കൊണ്ട് ജനിക്കുന്നില്ല, ധൈര്യം കൊണ്ട് ഒരു രംഗത്തേക്ക് വരുന്നില്ല. ആദ്യമൊക്കെ തന്നെ നമ്മൾ നല്ല കോൺഫിഡൻസ് പ്രദർശിപ്പിച്ച് നടക്കണം. അങ്ങനെ അഭിനയിച്ച് ഒരു കുറേയൊക്കെ അഭിനയിച്ചൊക്കെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെയൊക്കെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമുള്ള ഒരാളായി ഒക്കെ കാണിച്ചങ്ങിരിക്കുകയാണ്, ബാക്കിയൊക്കെ തന്നെ വന്നോളൂ. അപ്പം ഈ ഒരു ഒരു കോൺഫിഡൻസ് ഫേസിൽ കൊണ്ടുവന്ന അത് ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. കാരണം നമുക്ക് എപ്പോഴും കോൺഫിഡൻസോട് ഇരിക്കുന്ന ഒരാളിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഒരു പോസിറ്റിവിറ്റിയാണ്. ഇന്ന് ആരും തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നമുക്ക് റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ബോധമുള്ള മനുഷ്യരാണ്. ഹൗ മച്ച് വി ആർ കൺസേൺഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി വി ഹാവ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾക്ക് ബോധ്യമില്ല. പലപ്പോഴും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ള. എപ്പോഴും ബ്ലെയിം ചെയ്യുക, എൻ്റെ ലൈഫിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് അതാണ് മറ്റേതാണ് എന്ന് പറയുന്നതാണ് പലരുടെയും പ്രശ്നം. പക്ഷെ ഒരു ജീവിതത്തിൽ വിജയിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ജീവിതത്തിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ലൈഫ്. അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അവനവൻ തന്നെ ഏറ്റെടുത്തിടത്താണ് എല്ലാ വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത്. വളരെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പോയിന്റാണ് അത്. ആ പോയിന്റ് വിവരിക്കുന്നതിന് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ എന്നാണ്. അതാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. അത് ആത്മാവിൽ തന്നെ നമ്മൾ ആ ഉത്തരവാദിത്തത്തെ ഫീൽ ചെയ്യണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? ഓരോരുത്തരും അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ലീഡർഷിപ്പ് ക്വാളിറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്ന റെസ്പോൺസിബിലിറ്റിയുടെ സ്കോപ്പും അതിൻ്റെ സ്പാനും വലുതാവും. ഒരു വലിയ ലീഡർ അത് ലോകത്തിൻ്റെ മുഴുവൻ ഏരിയയിലാണ് ആ റെസ്പോൺസിബിലിറ്റി കാണുന്നത്. ഒരു ചെറിയ ആള് വളരെ മൈക്രോ ലെവലിലായിരിക്കും കാണുന്നത്. ഇതൊരു ഒരു വലിയ ആശയമായിട്ട് എനിക്ക് തോന്നി. ആറാമതായിട്ട് ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ്സ്, നമ്മുടെ സ്വഭാവത്തിലെ ഡിസിപ്ലിൻ. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം വളരെ പോപ്പുലറായിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റാണ് നമ്മൾ ഒരു വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് 2 ദിവസം കൊണ്ട് നിന്നു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ വരുത്തി വരുത്തി വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഹാബിറ്റ്സിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും തുടങ്ങുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വളരെ പ്രധാനമാണ് ചെയ്യുന്ന കാര്യങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഒരു ജനതയുടെ, ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ ഒക്കെ കാതലായ ആസ്പെക്റ്റ് ആണ്. നമ്മുടെ കുട്ടികളെ വിടുന്ന സ്കൂളിൽ ഡിസിപ്ലിൻ ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന, പ്രത്യേകിച്ച് 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് അവർ ഡിസിപ്ലിൻഡ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അവിടെയാണ് നമ്മളൊരു പ്രൈമറി സ്കൂളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾ ഡിസിപ്ലിൻഡ് ആണോ, അവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയാമോ, അവർക്ക് സംസാരിക്കാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കാൻ അറിയാമോ, അവർക്ക് കളിക്കേണ്ട സ്ഥലമായ എല്ലായിടവും തോന്നുന്നെങ്കിൽ അതൊരു ഇൻഡിസിപ്ലിനാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ചില സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ കുട്ടികൾ, അതൊരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. കുട്ടികളിൽ ആ ഒരു കാര്യം വളരെ ചെറിയ പ്രായം മുതലേ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരു വർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ടാസ്ക് ഒക്കെ ഏറ്റുകഴിഞ്ഞാൽ അത് പറയുന്ന സമയത്ത് തീർക്കാൻ, ഇതിനൊക്കെ അവരെ റെഗുലർ ആവാൻ, ഇതെല്ലാം ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഒരു റൊട്ടീൻ, ഒരു സിസ്റ്റം, റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി, ഇതൊന്നും പലപ്പോഴും കൊച്ചു കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിലെ കൊടുക്കാത്തതുകൊണ്ട് പിന്നീട് അതൊന്നും അവർക്ക് ശരിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പിന്നെ പുതച്ച ഷീറ്റ് പോലും ഒന്ന് വൃത്തിയായിട്ട് മടക്കി വെക്കാൻ പല കുട്ടികൾക്കും അറിയില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ യൂണിഫോം ഒക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയുന്ന ധാരാളം കുട്ടികളുണ്ട്. സ്വാഭാവികമാണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ധാരാളമുണ്ട്. പക്ഷെ അവരെ ഒന്ന് ഡിസിപ്ലിനിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിച്ചില്ലെങ്കിൽ വരുന്ന കുഴപ്പം ഇവരൊക്കെ ലൈഫിൽ ഒരു വലിയ ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും അവർക്കൊരു അടുക്കും ചിട്ടയില്ലാത്തതുകൊണ്ട് പല നഷ്ടങ്ങളും പിന്നെ കുഴപ്പങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഇൻ സോൾ ഇസ് എ ബ്യൂട്ടിഫുൾ പോയിന്റ് ആൻഡ് ഡിസിപ്ലിൻ ഹാബിറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കറേജ് ആൻഡ് ഡിസിഷൻ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലെ ആ ഒരു ധൈര്യം, തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല, ആ തീരുമാനങ്ങളുടെ പുറകിൽ ഒരു ബാക്കിംഗ് ആയിട്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ധൈര്യം കറേജ് വേണ്ട സൈഡിലേക്കാണോ നമ്മുടെ ഡിസിഷൻ പോയത്? പലപ്പോഴും നമ്മുടെ ഡിസിഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു സേഫ്റ്റിയിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഗ്രസ് വലുതായിട്ടുണ്ടാകുന്നത്. നമുക്കൊട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെപ്പോഴും സേഫ്റ്റി സൈഡിലുള്ള ഡിസിഷൻസ് കൊണ്ടുവരും. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. കറേജ് ഇൻ ഡിസിഷൻ വളരെ ബ്യൂട്ടിഫുൾ പോയിന്റ് ആണ്. എനിക്ക് അതൊക്കെ വലിയ ആഴമുള്ള ഒരു സംഭവമായിട്ട് തോന്നി. നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഒരു കറേജ് ഉണ്ടോ? അവർക്ക് എടുത്ത തീരുമാനത്തിൽ റിസ്ക് ഉണ്ടോ? എടുത്ത തീരുമാനത്തിൽ ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരല്പം ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും എടുക്കേണ്ട ഡിസിഷൻ തന്നെ എടുക്കണം. സേഫ് ആകാൻ വേണ്ടി അതിനകത്ത് ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾക്ക് നമുക്ക് ചിലപ്പോൾ മണ്ടത്തരമായിട്ടൊക്കെ തോന്നും. ഇപ്പൊ ഈ അടുത്തിടയിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, 100-ൽ കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസനോ, ഞാൻ പിന്നീട് രാഷ്ട്രീയ രംഗത്തുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു റിസ്ക് എടുത്ത് ഒരു ജനതയ്ക്ക് മുമ്പിലേക്ക് ഇലക്ഷൻ റിസൾട്ടിനെ പ്രവചിച്ചങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ്. ഇത് ഒരു സ്റ്റൈലാണ്, ഒരു സ്ട്രാറ്റജിയാണ്, ഒരു സംശയമില്ല. അതൊരു നേതൃത്വ പാഠം തന്നെയാണ്. നമുക്കതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു പൊതു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾ, അതിന്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ, ആ ഇലക്ഷന്റെ പ്രോസസ്സിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ, ഞാൻ ഈ ഒരു ടാർഗറ്റിൽ ഇന്ന ഒരു ലെവലിൽ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങും എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ആ ഗോളിനോട്. അതിനോട് ജനം ഭയങ്കരമായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് പാർട്ടി അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതൊക്കെ വ്യത്യസ്തമായ കാര്യമാണ്. പക്ഷെ ആ ടു ദാറ്റ് പോയിന്റ് വരെ വളരെ മനോഹരമാണ്. എങ്ങനെയാണ് ഒരു നേതാവ് ആ മൊമെന്റം ഉണ്ടാക്കിയെടുക്കുന്നത്? ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ, ദ മേക്ക് എ ഡിഫറൻസ്. ഓരോ കാലഘട്ടത്തിലും ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരും. അത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസിഷനിലെ കറേജ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പേഷ്യൻസ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ആർ പേഷ്യൻസ് ഇൻ ആഡ്വേഴ്സിറ്റി. വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ആഡ്വേഴ്സിറ്റിയോ ഡിഫിക്കൽറ്റിയോ ഒരു അവിടേക്കാണല്ലോ നമ്മുടെ റിയൽ കളർ സർഫസ് ചെയ്യുന്നത്. നമ്മുടെ റിയൽ ക്യാരക്ടർ എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് ടൈംസിലാണ് പുറത്തു വരുന്നത്. ആ സമയത്ത് പേഷ്യൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരാൾ ഇസ് എ മാൻ ഓഫ് ട്രൂ ക്യാരക്ടർ, ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മനോഹരമായ കാര്യമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ശാന്തമാവുക. ഒരുപക്ഷെ ആ ശാന്തതയിലാണ് അതിനുള്ള ആൻസർ രൂപപ്പെട്ടു വരുന്നത്. ഒരു കെയോസിൽ ഒരു ആൻസർ, ഒരു സൊല്യൂഷൻ രൂപപ്പെടാൻ പ്രയാസമാണ്. ഞാൻ ഇതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് സൊല്യൂഷൻസ്. ഇപ്പം ഡിഫിക്കൽറ്റി വരുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്. ഒരു ആഡ്വേഴ്സിറ്റി വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്. ഒരു ചലഞ്ച് വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്. പക്ഷെ സൊല്യൂഷൻ ഓൾവേസ് സംഭവിക്കുന്നത് ഒരു സ്റ്റിൽനെസ്സിലാണ്, കാംനെസ്സിലാണ്, പേഷ്യൻസിലാണ്. ബഹളത്തിനിടയിൽ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് മുമ്പോട്ടൊരു വലിയ ചാട്ടം ചാടണമെങ്കിൽ പുറകോട്ട് രണ്ട് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളൊന്ന് റിട്രീവ് ചെയ്ത് പുറകോട്ട് വരണം. ഒന്ന് റീട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഒന്ന് പുറകോട്ട് വരണം, ഒന്ന് ശാന്തമാകണം. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് സർഫസ് ചെയ്യും. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ് ഇൻ ആഡ്വേഴ്സിറ്റി ആൻഡ് ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് റെസ്പെക്ട് ഇൻ വേർഡ്സ്, വാക്കുകളിലെ ബഹുമാനം. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പബ്ലിക് സ്പീക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും ഉള്ളത്. എപ്പോഴും പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്, പൊതുസ്ഥലങ്ങളിലാണ് സംസാരിക്കുന്നത്, പലപ്പോലെ പൊതുവേദികളിലാണ് പലപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത്. അവിടെയൊക്കെ നമുക്ക് വലിയ കോൺട്രവേഴ്സീസ്, ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വാക്ക് പോലും അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവണമെന്നും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നൊരു ലോകത്ത് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ ബേസിക്കലി റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ സേഫാണ്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ പറയുന്നതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് ഇടപെടുന്ന ഒരാളാണെങ്കിൽ ആ തെറ്റിനോട് അവർ വളരെ ഹാർഷായിട്ട് പ്രതികരിക്കത്തില്ല. റെസ്പെക്റ്റ് ഇൻ വേർഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇൻ ലൈഫ്. ഒരു ജീവിതത്തിലൊക്കെ ഉയർന്ന നിലയിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഗുണം അവർക്കുള്ള വാക്കുകളിലെ റെസ്പെക്റ്റാണ്. പൊതുവേ നമ്മൾ മനുഷ്യരോട് റെസ്പെക്റ്റോടുകൂടി ഇടപെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അത്തരം കോൺട്രവേഴ്സികളിലൊന്നും പെടാതിരിക്കാൻ പ്രത്യേകമായിട്ട് കഴിയും. ആൻഡ് ഫൈനലി ആറ്റ് ദ പർപ്പസ് ഇൻ ലൈഫ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും എമർജ് ചെയ്യുന്ന മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പർപ്പസ് ഇൻ ലൈഫ്. ഓർഡിനറി പീപ്പിൾ ഹാവ് വിഷസ്, ട്രൂ പീപ്പിൾ, റിയൽ പീപ്പിൾ, സ്ട്രോങ് പീപ്പിൾ ഹാവ് പർപ്പസ്. മികച്ച വ്യക്തികളുടെ ഒരു ഗുണം അവർക്ക് എപ്പോഴും ഒരു ദൗത്യം കൂടെയുണ്ട്, കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഒരു ദൗത്യം ഉണ്ടെങ്കിൽ, ആ ദൗത്യത്തിൽ നമുക്ക് ഫോക്കസും ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറയും. ആരാണ് ഈ തെറ്റിപ്പോകുന്നത്? ശരിക്കും ഒരു പർപ്പസ് ലൈഫിൽ കണ്ടെത്താത്തവരാണ് തെറ്റിപ്പോകുന്നത്. ആരാണ് അൺഹാപ്പി ആയിട്ടുള്ള പീപ്പിൾ? ദേ ഹാവ് നോട്ട് ഈവൻ ഫൗണ്ട് ദെയർ പർപ്പസ്. പർപ്പസ് ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഹാപ്പിയാണ്, അവൻ ഫോക്കസ്ഡ് ആണ്, അവന് മോട്ടിവേഷൻ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, എന്തൂസിയാസം ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, അവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പർപ്പസ് കണ്ടെത്താൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ അവസ്ഥയാണ്. ഒരു പർപ്പസ് കണ്ടെത്തണേ തന്നെ നമ്മുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ഒക്കെ വളരെ ഉയർന്നു നിൽക്കണം, വളരെ സിൻസിയർ ആയിരിക്കണം. ഇന്നിപ്പോൾ കരിയർ ഗൈഡൻസിന് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ മോള് വന്നപ്പോൾ തന്നെ അതൊരു പിന്നെ ആർക്കിടെക്റ്റൊക്കെ ആവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും ഒക്കെ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം, ആരെയും പിന്നെ സന്തോഷിപ്പിക്കാനോ ആരെയും ഞെട്ടിക്കാനോ അല്ലെ ദുരം പിന്നെ സന്തോഷിപ്പിക്കാനോ ആരെയും ഞെട്ടിക്കാനോ അല്ലെ ദുരഭിമാനം കൊണ്ടോ ഒന്നും ഒരു കരിയർ തിരഞ്ഞെടുക്കരുത്. പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വെയിറ്റുള്ള ഒരു ലേബലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിക്കാനാണ് ശ്രമിക്കുന്നത് കരിയർ എന്ന നിലയിൽ. നേരെ മറിച്ച് അവരാരും ഹമ്പിളായിട്ട് അന്വേഷിക്കുന്നില്ല വാട്ട് ഈസ് വിതിൻ മീ, ഏത് രംഗത്താണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്, ഏത് രംഗത്താണ് എനിക്കൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ കഴിയുന്നത്, ഏത് രംഗത്താണ് എനിക്കൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യുവർ കരിയർ. അതിലാണ്, അങ്ങനെ ഒരു സാധനം കണ്ടെത്തിയാൽ

അതാണ് നമ്മുടെ ഒരു പർപ്പസായി മാറുന്നത്. ഇപ്പം ഞാൻ എനിക്ക് ഒരു ഡിഫറൻസ് കണ്ടെത്താൻ കഴിയുന്ന, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന, ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന രംഗത്താണ് ഞാൻ നിൽക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഐ ആം ഹാപ്പി ആൻഡ് ഐ ആം മോട്ടിവേറ്റഡ് ടു ഡു തിങ്സ്. ഇതൊക്കെ എല്ലാം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുമോ? നിരന്തരമായിട്ട് ചെയ്യാം. ചിലരൊക്കെ എന്നോട് ചോദിക്കും, സാറിന് എവിടുന്നാണ് ഈ മോട്ടിവേഷൻ കിട്ടുന്നത്? അത് ഇന്റേണലാണ്, നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാരണം നമുക്ക് ചില ദൗത്യബോധങ്ങളുണ്ട്, ഞാൻ ഇതാണ്, ദിസ് ഈസ് വാട്ട് ഐ ആം, ദിസ് ഈസ് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ഫ്രം മീ. അപ്പം നമുക്ക് ടയർഡ്നെസ് ഒന്നുമില്ല. അത് നമുക്കൊരു ദൗത്യബോധം ഉണ്ടെങ്കിൽ, നമുക്ക് വളരെ ഫോക്കസ്ഡ് ആണെങ്കിൽ, നമുക്ക് അതിൽ എന്തൊക്കെയെങ്കിലും ഒക്കെ ചെയ്യുന്നതിൽ നിന്നൊരു അഭിനിവേശം ഉണ്ടെങ്കിൽ ഒരു ക്ഷീണവും ഉണ്ടാവില്ല. നമുക്ക് ഈ വെക്കേഷനും ലീവും ഒക്കെ വേണമെന്ന് തോന്നുന്നത് നമുക്ക് മടുപ്പുണ്ടാകുന്നിടത്താണ്. റെസ്റ്റ് വേണമെന്ന് തോന്നുന്നത് മടുപ്പുണ്ടാകുന്നിടത്താണ്. റെസ്റ്റ് ഒന്നും വേണ്ടെന്നല്ല, അതൊക്കെ വേണം. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലോട് കൂടുതൽ താല്പര്യം വരുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്നിടത്തൊരു പാഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോടൊരു ഡീപ്പ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു ഇൻറ്റിമസി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പോയിന്റ്സൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. ആരോഗ്യപരമായി വളരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിംഗ്.

0: ആമറ്റ് റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ വിരൽ തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദൃഷ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ മെൻസികർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ഇനി ഡിജിറ്റൽ കൺസെഷൻ കാർഡ് അപേക്ഷകൾ ഇപ്പോൾ MVD ലീഡ്സ് ആപ്പ് വഴി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ബസ് യാത്രാ കൺസെഷൻ സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി മോട്ടോർ വാഹന വകുപ്പ് MVD ലീഡ്സ് ആപ്പിലൂടെ പുതിയ ഡിജിറ്റൽ കൺസെഷൻ കാർഡ് സംവിധാനം ഇപ്പോൾ ഇത് നടപ്പിലാക്കി. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയിലുള്ള സ്ഥാപനങ്ങൾ, സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ ഡിജിറ്റൽ കൺസെഷൻ ഇപ്പോൾ ലഭ്യമാകും. സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത്. ഇക്കാര്യം RTO അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ സംവിധാനം വളരെ വലിയ വെല്ലുവിളികളാണ് നേരിട്ടിരുന്നത്. പതിറ്റാണ്ടുകളായി നിലവിലിരുന്ന പേപ്പർ അധിഷ്ഠിത കൺസെഷൻ കാർഡുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതിലെ കാലതാമസം, RTO ഓഫീസുകളിൽ നേരിട്ടെത്തേണ്ടി വരിക, കാർഡ് പുതുക്കുന്നതിനുള്ള കഠിനമായ നടപടിക്രമങ്ങൾ ഇവയൊക്കെ കാരണം അക്കാദമിക് വർഷം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് പലർക്കും ഈ കാർഡ് ലഭിച്ചിരുന്നത്. കൂടാതെ ഈ പേപ്പർ കാർഡുകൾ ചില സ്വകാര്യ ബസ് ജീവനക്കാർ അംഗീകരിക്കാൻ മടിക്കുന്നതും വലിയ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ ഡിജിറ്റൽ സംവിധാനം ഇതിനെല്ലാം ഒരു പരിഹാരമാകും. കൺസെഷൻ കാർഡിനായി അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ്? ആദ്യം രജിസ്ട്രേഷനാണ്. ഇതിനായി MVD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുക, ശേഷം അപേക്ഷ സമർപ്പിക്കുക. ആപ്പിൽ ലോഗിൻ ചെയ്ത ശേഷം കൺസെഷൻ എന്ന അപേക്ഷ ഭാഗം തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പുതിയ ഈ ഡിജിറ്റൽ കാർഡിന്റെ സവിശേഷതകൾ? ഒന്നാമത്തേത് QR കോഡ് സംവിധാനമാണ്. ഡിജിറ്റൽ കാർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ എന്നും അതിന്റെ കാലാവധിയും ബസ് കണ്ടക്ടർമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. കുട്ടിയുടെ പേര്, ഫോട്ടോ, പഠിക്കുന്ന സ്ഥാപനം, വിലാസം, കോഴ്സ്, കാർഡിന്റെ കാലാവധി, RTO ഓഫീസ് പരിധി തുടങ്ങിയ വിവരങ്ങൾ കാർഡിൽ നിന്ന് ലഭ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഈ കാർഡ് ഫോണിൽ സേവ് ചെയ്ത് കണ്ടക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ പ്രിന്റൌട്ട് എടുത്ത് കയ്യിൽ കരുതുകയോ ചെയ്യാം. ഡിജിറ്റൽ കൺസെഷൻ കാർഡിനായി വിദ്യാർത്ഥികളും സ്ഥാപനങ്ങളും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ആദ്യം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനാണ്. വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ഫോണിൽ MVD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മറ്റ് വിവരങ്ങളും നൽകി അവരവരുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷമാണ് അപേക്ഷ സമർപ്പിക്കൽ. ആപ്പിലെ കൺസെഷൻ അപേക്ഷാ വിഭാഗം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി സമർപ്പിക്കുക. പിന്നീട് സ്ഥാപന മേധാവിയുടെ അംഗീകാരം ലഭിക്കലാണ്. വിദ്യാർത്ഥി സമർപ്പിക്കുന്ന അപേക്ഷ ആദ്യം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവി പരിശോധിച്ച് ഓൺലൈനായി തന്നെ RTOക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ RTO വെരിഫിക്കേഷനാണ്. RTO തലത്തിൽ കൂടി പരിശോധിച്ച് കുട്ടിയുടെ കൺസെഷന് അർഹത ഉറപ്പുവരുത്തിയ ശേഷം അന്തിമ അനുമതി നൽകുന്നതാണ്. ശേഷം കാർഡ് ഡൗൺലോഡ് ചെയ്യൽ. അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്പിലൂടെ നേരിട്ട് കൺസെഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ വരവോടെ അപേക്ഷാ നടപടികൾ കൂടുതൽ വേഗതയേറിയതും സുതാര്യവുമായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സമയം ലാഭിക്കുന്ന ഈ പരിഷ്കാരം പൊതുസേവന രംഗത്തെ മികച്ചൊരു മാതൃകയായി മാറും എന്നതിൽ സംശയമില്ല.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റം ഡിപ്ലോയ്ഡ് ജനവേ നാ ഫൈറ്റർ കാ പതാ ചലത്താ ഹൈ നാ ഉസ്കി മശീനറി ഓർ ഇക്വിപ്മെന്റ് കാ ഓർ ആജ് വാർഫെയർ കി ഡെഫിനേഷൻ കാഫി ഹദ് തക് ബദൽ ചുക്കി ഹൈ മുജേ വിശ്വാസ് ഹൈ കി ആപ്കെ ട്രെയിനിംഗ് പ്രോഗ്രാംസ് ഓർ എക്സർസൈസസ് മേ ആപ്കോ അൺസർട്ടൈൻറ്റി ഓർ അൺഎക്സ്പെക്ടഡ് ചലഞ്ചസ് കാ സാമനാ കർനേ കേ ലിയേ അച്ഛി തരഹ തയ്യാർ കിയാ ഗയാ ഹൈ.
0: 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി എ പി അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3-ാം മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസിന് ന്യൂസിലാന്റിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1-ാം ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്രസംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങൾ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനത്തിൽ പ്രത്യേക ഫോണിൻ പ്രോഗ്രാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ June 15 തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും നിയമം 2007 കുറിച്ച് പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ രഞ്ജിത്ത് എസ് സംസാരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കൈത്താങ്ങ് തിങ്കളാഴ്ച 3:30 മുതൽ 4:30 വരെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ പെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം. എന്റെ ചെടി പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുപമ ആർ, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 2ാം വർഷ ബിരുദാനന്തര ബിരുദ ബോട്ടണി വിദ്യാർത്ഥിനിയാണ്. 25 അടി വരെ ഉയരത്തിൽ ശാഖകളോട് പന്തലിച്ചു വളരുന്ന ഒരു മരമാണ് ലക്ഷ്മി തരു. പാരഡൈസ് മരമെന്നും അറിയപ്പെടുന്ന ഇവയുടെ ജന്മദേശം അമേരിക്കയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം സിമറൂബ ഗ്ലൗക്ക എന്നാണ്. പൂക്കാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. മഞ്ഞ നിറഞ്ഞ വെള്ള നിറമുള്ള പൂക്കളാണ് ഇവയ്ക്ക്. ചെറിയ ഞാവൽ പഴത്തിന്റെ രൂപമുള്ള കായകൾ പഴുക്കുമ്പോൾ ചുവപ്പ് നിറമാവും. ഭക്ഷ്യയോഗ്യമായ കായകൾ മധുരമുള്ളതാണ്. പഴക്കാലത്ത് ധാരാളം പക്ഷികൾ ഇവ തേടിയെത്താറുണ്ട്. കുരുവിൽ നിന്നും കിട്ടുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമാണ്. എണ്ണയിൽ കൊഴുപ്പ് കുറവാണ്. വിത്ത് മുളപ്പിച്ചും കമ്പു നട്ടും പതിവെച്ചും വംശവർദ്ധനം നടത്താം. ഇടതൂർന്ന വേരുകൾ മണ്ണൊലിപ്പിനെ തടയാൻ നല്ലതാണ്. നിറഞ്ഞു നിൽക്കുന്ന ഇലകൾ വേനൽക്കാലത്ത് ചുറ്റുമുള്ള മണ്ണ് അധികം ചൂടാവാതെ സംരക്ഷിക്കുന്നു. ഇന്ന് ഇവ ഇന്ത്യയിലെ കർണാടക, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. വരൾച്ചയും ചൂടും സഹിക്കുന്ന ഈ മരത്തിന് 10 മുതൽ 20 മീറ്റർ വരെ ഉയരത്തിൽ വളരാനുള്ള കഴിവുണ്ട്. ഇതിന്റെ വിത്തുകളിൽ 60 മുതൽ 70% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. ഈ എണ്ണ ഭക്ഷ്യ എണ്ണയായി ഉപയോഗിക്കാനും ബയോഡീസൽ നിർമ്മിക്കാനും കഴിയും. ഈ എണ്ണയിലുള്ള ഘടകങ്ങൾ ശരീരത്തിലെ ദോഷകരമായ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ചില പഠനങ്ങൾ പ്രകാരം ലക്ഷ്മി തരുവിന് പ്രമേഹം നിയന്ത്രിക്കുന്നതിലും ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നതിലും സാധ്യതയുള്ള ഗുണങ്ങളുണ്ടെന്ന് കാണിക്കുന്നു. പരമ്പരാഗത ചികിത്സാ രീതികളിൽ ഇത് ചർമ്മരോഗങ്ങൾക്കും മുറിവുകൾക്കും ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ ഇലയും തൊലിയും കഷായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ജ്വരം, വയറിളക്കം, പിത്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ശമനം നൽകുന്നു. ഈ സസ്യത്തിലുള്ള ക്വസിനോയിഡുകൾ എന്ന രാസഘടകങ്ങൾ ശക്തമായ ആന്റി മൈക്രോബിയൽ, ആന്റി പാരസെറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ അണുബാധകൾ നിയന്ത്രിക്കാൻ ഇത് സഹായകരമാണ്. ആകെ പറഞ്ഞാൽ ലക്ഷ്മി തരു ആരോഗ്യ സംരക്ഷണത്തിനും ഔഷധ പ്രയോഗങ്ങൾക്കും ഏറെ സാധ്യതയുള്ള ഒരു സമ്പന്നമായ സസ്യമാണ്. ശരിയായ ശാസ്ത്രീയ പഠനങ്ങളും നിയന്ത്രിത ഉപയോഗവും ഉറപ്പാക്കിയാൽ ഭാവിയിൽ ഇത് ആയുർവേദ ആധുനിക ചികിത്സാ രംഗങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ആർജിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും ഈ ചെടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇവയെ സംരക്ഷിക്കുമല്ലോ അല്ലേ? സ്റ്റേ ട്യൂൺ.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോടു കാതോരം, 10:30 ദിൽകി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടു കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 5:30 ശ്രീ ജേക്കബുമായി ബോണി ജെ ബേസിൽ നടത്തിയ അഭിമുഖം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാ സാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: മേരി ജീൻ ഐറിയോണിന്റെ എ മൊസൈക്ക് ഓഫ് മെഡിറ്റേഷൻ എന്ന കൃതിയിൽ ഒരു ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഊന്നി പറയുന്നു. സാധാരണ ദിനമേ, നീ എന്നെ വിട്ടു പിരിയുന്നതിന് മുമ്പ് നിന്റെ മൂല്യത്തെപ്പറ്റി ഞാൻ ബോധവാനാവുകയും നിന്നിൽ നിന്ന് പഠിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ആസ്വദിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപൂർവവും പൂർണ്ണതയുള്ളതുമായ ഏതോ നാളെയെ തേടി നിന്നെ വിട്ട് ഞാൻ പോകാതിരിക്കട്ടെ. എനിക്ക് സാധ്യതയുള്ളപ്പോൾ നിന്നെ ഞാൻ പിടിച്ചു നിർത്തട്ടെ, കാരണം എനിക്കെപ്പോഴും അതിന് കഴിഞ്ഞെന്ന് വരികയില്ല. മേരി ജീനിൻ്റെ വാക്കുകൾ ഓരോ ദിവസത്തെയും എങ്ങനെ ഉൾക്കൊള്ളണമെന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഓരോ ദിനത്തിനും അതിൻ്റെതായ പുതുമയുണ്ട്. പ്രഭാതത്തിനും അസ്തമയത്തിനും ഒരു സന്ദേശമുണ്ട്. അത് നാം സ്വയം കണ്ടെത്തണം. നിത്യേനയുള്ള സാധാരണ അനുഭവങ്ങളെ സ്വീകരിച്ചും സ്നേഹിച്ചും അവയുമായി പൊരുത്തപ്പെട്ടും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തിയും മുന്നേറുന്ന ഒരു പ്രയാണമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വർത്തമാനകാലത്തിലുള്ള ജീവിതമാണത്. പലപ്പോഴും ഭൂതകാലത്തിലും ഭാവികാലത്തിലും ജീവിച്ച് വർത്തമാനകാല അനുഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണ് പതിവ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമുണ്ട്, കുഞ്ഞു നാച്ചമ്മ. ആനമക്കാരൻ്റെ പൊന്നാരമൂൽ എന്ന് സ്വയം പുകഴ്ത്തുന്ന അവർ വലിയ കൊമ്പനാനയുടെ കൊമ്പിൻ്റെ കുടയുള്ള മെതിയടികൾ തിരിച്ചാണ് നടപ്പ്. ഭർത്താവിൻ്റെ നേരെ പരിഹാസചരങ്ങളും മക്കളുടെ നേരെ ശാപവാക്കുകളും പൊടിക്കുന്ന അവർക്ക് തകർന്ന തടവാടിൻ്റെ അവസ്ഥ ഉൾക്കൊള്ളാനാവുന്നില്ല. കുടുംബത്തെ രക്ഷിക്കുവാൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന വട്ടനടിമയെയും ഉമ്മയെ ജീവനതുല്യം സ്നേഹിക്കുന്ന മക്കളെയും വളരെ വൈകിയാണ് അവർ മനസ്സിലാക്കുന്നത്. ഭൂതകാല പ്രൗഢിയുടെ സ്മരണയിൽ വർത്തമാന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ അവർ മടിക്കുന്നു. ആയിരിക്കുന്ന ജീവിതാവസ്ഥയെ അംഗീകരിക്കുവാൻ സാധിക്കാത്തിടത്തോളം കാലം ഭൂതകാല സ്മരണകൾ കൈപ്പേറിയതായിരിക്കും. അതുപോലെ തന്നെയാണ് ഭാവിയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നവരുടെയും അസാധ്യമായ സ്വപ്നങ്ങൾ കാണുന്നവരുടെയും അവസ്ഥ. ഓരോ ദിവസത്തോടും അതിൻ്റെ അനുഭവങ്ങളോടുമുള്ള നമ്മുടെ സമീപനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ജീവിതവും വ്യത്യസ്തമാകുന്നു. നിഷേധാത്മക ചിന്തകളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ഫലം അസംതൃപ്തിയും അശാന്തിയും അർത്ഥമില്ലായ്മയുമായിരിക്കും. എന്നാൽ ക്രിയാത്മക ചിന്തകളാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ സംതൃപ്തിയും ശാന്തിയും സന്തുഷ്ടിയും അനുഭവഭേദ്യമാകും. പുതിയൊരു ഉണർവോടെ ഓരോ ദിവസത്തിനും അർത്ഥം കണ്ടെത്തി ശിശുവിൻ്റെ നിഷ്കളങ്കതയോടും കൗതുകത്തോടും കൂടി അതിനെ സ്വീകരിക്കുവാൻ ശ്രമിക്കാം. അങ്ങനെ വ്യർത്ഥമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ അർത്ഥസമ്പുഷ്ടമാക്കാം.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ പറയാതെ വയ്യ. ന്യൂ ജനറേഷൻ സിനിമയുണ്ടോ? എന്താണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്. ന്യൂ ജനറേഷൻ സിനിമയാണ് വിഷയം. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇല്ല എന്നാണ് പൊതുവെ ഒരു വിശ്വാസം. ജനകീയ കലയാണ് സിനിമ. ഒരു പ്രത്യേക കാലത്ത് പ്രത്യേക ലക്ഷ്യബോധത്തോടെ വിശേഷ പ്രമേയങ്ങളുടെ ആത്മാവിൽ വിരിഞ്ഞ സിനിമകളുണ്ട്. രാഷ്ട്രീയം പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമകളുണ്ട്. അവ ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യ ജീവികളുടെ വികാരങ്ങളും വിചാരങ്ങളുമാണ്. മനുഷ്യാവസ്ഥകളുടെ നേർപ്പടമാണ് ഒരു കലാകാരന്റെ ആത്മാവിഷ്കാരമാണ്. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എസ് പ്രദീപ് കുമാർ പറയുന്നത് കേൾക്കാം.
2: ഏതാണ്ട് 2010 കാലയളവിലാണ് ന്യൂ ജനറേഷൻ മലയാള സിനിമ എന്ന പദപ്രയോഗം തന്നെ നിലവിൽ വന്നത്. സിനിമയുടെ ഭാഷ, രൂപം, ശൈലി, കഥ പറയുന്ന രീതി തുടങ്ങിയവയിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് തന്നെ പുതുമകളും മാറ്റങ്ങളും കൊണ്ടുവന്നത് ന്യൂ ജനറേഷൻ സിനിമയാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കാലങ്ങളിലെ മുഖ്യധാരാ സിനിമകളിൽ ജാതി, ലിംഗഭേദം, സാമൂഹികമായി അട്ടിമറിക്കപ്പെട്ട സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ അത്തരം ചർച്ചകൾ സിനിമയിലൂടെ ഗഹനമായി എങ്ങനെ നടത്തി സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊരു വലിയ സന്ദേശമാണ് ശരിക്കും ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ ലഭിക്കുന്നത്. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ തനിമയോടും സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുചിതമായി പരിപോഷിപ്പിക്കും വിധത്തിലുള്ള തിരക്കഥയും സംവിധാന രീതിയും മറ്റുമാണ് മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു പ്രവർത്തന മികവ്. വിമർശകരും ഗവേഷകരും സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ന്യൂ ജനറേഷൻ സിനിമകൾ മാറ്റങ്ങളെ വിശകലനം ചെയ്യുകയും ഇടപെടലുകളിലൂടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തുകൊണ്ട് വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് സിനിമാ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായ സൂപ്പർ സ്റ്റാർ കേന്ദ്രീകൃത സിനിമാ നിർമ്മാണം എന്നതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് ഇത്തരം സിനിമകളിൽ കാണുന്നത്. യാഥാർത്ഥ്യബോധത്തോടുകൂടിയ കഥ പറച്ചിലും പുതുമുഖ അഭിനേതാക്കളിലൂടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മയോടുകൂടി സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കാൻ കഴിയുന്നത് ന്യൂ ജനറേഷൻ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ വലിയ ഒരു നേട്ടമാണ്. ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ സമൂഹത്തിന് നൽകി കൂടുതൽ സിനിമ ആസ്വാദകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതും ന്യൂ ജനറേഷൻ സിനിമയുടെ പ്രത്യേകതയാണ്. സ്മാർട്ട് ഫോണും സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമ നിർമ്മാണമാണ് ശരിക്കും ന്യൂ ജനറേഷൻ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുക.
1: സിനിമയുടെ വ്യാകരണ ബന്ധിയായി നിർമ്മിക്കുന്ന സിനിമയെന്ന കല എക്കാലത്തും ആസ്വദിക്കപ്പെടേണ്ടതാണ്. അതായത് കാലാതിവർത്തിയാവണം, അതിനൊരു ധർമ്മമുണ്ടാവും, ഇതിന് ഒരു ലക്ഷ്യമുണ്ടാകണം. എങ്കിലും ഇക്കാലത്ത് കുട്ടികളുടെ സിനിമകൾ, അശ്ലീല സിനിമകൾ, അക്കാഡമിക് ഡോക്യുമെന്ററി സിനിമകൾ, കലാമൂല്യം സൂക്ഷിക്കുന്ന ക്ലാസിക് സിനിമകൾ, ലാഭേച്ഛ മാത്രം മുൻനിർത്തി നിർമ്മിക്കുന്ന സിനിമകൾ എന്നിങ്ങനെ വെറുതെ പട്ടിക തിരിക്കാറുണ്ട്. അവിടെയും പുതുതലമുറ സിനിമയ്ക്കിടം കാണുന്നില്ല. കൊല്ലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സജിനാഥിന്റെ അഭിപ്രായം കേൾക്കാം.
3: ഞാൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥ്. പഴയകാല ജീവിതത്തിന്റെ പരിച്ഛേദമാണ് അന്നത്തെ കരുതൽ. നായകനും വിദ്യ നന്മയുടെയും തിന്മയുടെയും പ്രവൃത്തികളായി എത്തും. നന്മ വിജയം ഭരിക്കുന്നു. നാം സന്തോഷത്തോടുകൂടി തിയേറ്റർ വിടുമ്പോൾ ശുഭം എന്ന് എഴുതി കാണും. അതൊരു കാലം. എന്നാൽ ആധിപത്യാന്ത പൊരുത്തമില്ല, വ്യക്തിഭദ്രതയെ അന്വേഷിക്കേണ്ടതില്ല. നവതരംഗ സിനിമകൾ ഈ കാലത്തിന്റെ സൃഷ്ടിയാണ്. അത് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഇറങ്ങുന്നു. നഗരകേന്ദ്രിതമായ മധ്യവർഗ ഉപരിവർഗ ചിന്തയകളോട് ആവോളം സംവദിക്കുന്ന, ആശയപ്പൊരുത്തം വരുത്തുന്ന നവതരംഗ സിനിമകളാണ്. നായകബിന്ന സങ്കല്പങ്ങളെ കുളിച്ചെഴുന്നവരാണ്. രഹസ്യമായി പറഞ്ഞ പലതും മടിയില്ലാതെ പറയുവാൻ പുതിയ തലമുറ വെള്ളിത്തിരെ ഉപയോഗിക്കുക. അതിനോടൊപ്പം ഓടാൻ എനിക്ക് കഴിയും. എന്റെ തലമുറ അതിനു മുന്നിൽ കിതയ്ക്കുന്ന കാഴ്ച. എന്നാൽ പുതിയ തലമുറ കയ്യടിച്ചു സ്വീകരിക്കും.

0: അതിൽ നമുക്ക് ധാർമ്മികത അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പുതിയ തലമുറ മാമൂലികളെ തട്ടിത്തകർത്ത് മുന്നേറുന്നതിന്റെ കാഴ്ചയാണ് നന്മയെന്ത് നല്ലതെന്ത് എന്ന് അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. നാം കരുതി വെച്ച പലതും തകർക്കപ്പെടുമ്പോൾ തന്നെ ആ കുട്ടികളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. നമ്മുടെ കാലത്ത് വിദേശ സിനിമകൾ കാണാനുള്ള അവസരം ഇല്ലായിരുന്നു. വിദേശ സിനിമകൾ ആവോളം കാണുന്ന പുതിയ തലമുറ പുതിയ സിനിമകൾ സൃഷ്ടിക്കും. ഒരുപക്ഷെ അതിനെയാകാം ജെൻസി സിനിമകളും ആ സിനിമ കാലഘട്ടത്തിന്റെ ഉൽപ്പന്നം.
1: എല്ലാ കാലത്തും പഴയ തലമുറയും പുതിയ തലമുറയും ഉണ്ട്. ഒരു മരത്തിൽ തളിരിലകളും മുറ്റിയ ഇലകളും ഉണ്ടാവും. സൂര്യൻ ഉദിക്കുന്നത് അതിലെ ഒരിലയെ മാത്രം കാണാനല്ല. ഇങ്ങനെ ഓരോ കാലത്തും പുതുതലമുറയുണ്ട്. എല്ലാ കാലത്തും കൗമാര യൗവനങ്ങളെ കുതിപ്പിക്കുന്ന സിനിമകളും ഇറങ്ങുന്നു. അത്തരം സിനിമകൾ ഏത് കാലത്തെയും ന്യൂ ജനറേഷനായ കൗമാര യൗവനങ്ങളെ ഹഠാത് ആകർഷിക്കും. ചെമ്മീനും അന്നത്തെ ന്യൂ ജനറേഷനെ ഹരം പിടിപ്പിച്ച സിനിമയായിരുന്നു. സിനിമ എല്ലാ തലമുറയ്ക്കായി പ്രത്യേകം സിനിമയൊന്നുമില്ലെന്ന് സമൂഹത്തെ പഠിപ്പിച്ചാൽ മനസ്സിലാവും. അതിനാൽ സമൂഹ മനഃശാസ്ത്രം പഠിക്കണം. ഒരു സമൂഹത്തിൽ പുതുതലമുറയാണ് തീവ്ര അനുരാഗികളാവുന്നത്. അവരിലാണ് ലൈംഗിക ഹോർമോണുകളുടെ അമിത സ്രാവം ഉണ്ടാകുന്നത്. പ്രായമേറിയവരിലും പ്രണയം വായിക്കാം. അവരും പഴയൊരു ന്യൂ ജനറേഷൻ തന്നെയാണ്. ചലച്ചിത്ര നിർമ്മാതാവും എഡിറ്ററുമായ അഡ്വക്കേറ്റ് സിനു എല്ലാർ പറയുന്നത് കേൾക്കാം.
2: ഞാൻ അഡ്വക്കേറ്റ് സിനു എല്ലാർ. ഞാനൊരു ചലച്ചിത്ര നിർമ്മാതാവാണ്, എഡിറ്ററാണ്, എഴുത്തുകാരനാണ്. പുതുമയാർന്ന കഥകളും അവതരണ രീതിയും ഉണ്ട്. ന്യൂ ഏജ് സിനിമകളിൽ പതിവ് കഥാസഞ്ചാരങ്ങളിൽ നിന്ന് മാറി പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളും ചെറിയ സംഭവങ്ങളും പോലും മികച്ച സിനിമ അനുഭവമാക്കാൻ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് കഴിയുന്നുണ്ട്. പിന്നീട് യുവ പ്രതിഭകൾക്കുള്ള അവസരം, പിന്നെ ആഗോള ശ്രദ്ധ, ഒടിടി പ്ലാറ്റ്ഫോമുകൾ വഴി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ മലയാള സിനിമയെ കാണുന്നുണ്ട്. സാമൂഹിക ബോധവൽക്കരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിംഗസമത്വം, മാനസികാരോഗ്യം, രാഷ്ട്രീയം, പരിസ്ഥിതി, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കൂടുതൽ തുറന്നും യാഥാർത്ഥ്യപരമായി അവതരിപ്പിക്കാൻ, സമൂഹത്തിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കാനൊക്കെ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വെല്ലുവിളികളുണ്ട്. അമിത യാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയുന്നതാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചില സിനിമകൾ യാഥാർത്ഥ്യത്തിന്റെ പേരിൽ അമിതമായ നിരാശയും അശ്ലീലതയും ഹിംസയും പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ വിമർശനമുണ്ട്. പിന്നെ കുടുംബ പ്രേക്ഷകരുടെ കുറവ് തിയേറ്ററിലുണ്ട്. പഴയകാല കുടുംബ സൗഹൃദ സിനിമകളെ അപേക്ഷിച്ച് ചില ന്യൂ ഏജ് സിനിമകൾ കുടുംബമായി കാണാൻ അനുയോജ്യമല്ലെന്ന് പലരും കരുതുന്നുണ്ട്. ഇതിലൂടെ ഒരു വിഭാഗം പ്രേക്ഷകർ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വ്യാപാര സമ്മർദ്ദം എന്ന് പറയുന്നത് സിനിമ എക്കാലത്തും ബാധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സിനിമ ഒരു കലാരൂപം എന്നതിലുപരി ലാഭകേന്ദ്രീകൃത വ്യവസായമായി മാറ്റുന്ന പ്രവണത ഒരു വെല്ലുവിളി തന്നെയാണ്. പാശ്ചാത്യ സ്വാധീനമുണ്ട്. പുതുമയുടെ പേരിൽ മലയാളത്തിന്റെ സാംസ്കാരികപരമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ആശങ്ക സമൂഹത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ന്യൂ ഏജ് സിനിമ മലയാള സിനിമാ മാറ്റത്തിന്റെ അടയാളമാണ്. അത് പുതിയ ചിന്തകൾക്കും സൃഷ്ടികൾക്കും വഴി തുറക്കുന്നു. എന്നാൽ കലയും സാമൂഹിക ഉത്തരവാദിത്വവും തമ്മിലുള്ള സമതുലിതാവസ്ഥ നിലനിർത്തേണ്ട അത്യാവശ്യമാണ്. നല്ല കഥകളും മാനുഷിക മൂല്യങ്ങളും സാങ്കേതികമൊക്കെ ഒരുമിപ്പിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ലോക സിനിമാ രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് തന്നെയാണ്.
1: പിന്നെ എന്താ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഇറങ്ങുന്നത്? അത് അത്തരം പേരിൽ പടച്ചിറക്കുന്ന ഒരു ചിത്രം, സിനിമയെന്നും പറഞ്ഞ് കൊട്ടി നടക്കുന്നവരുടെ കൂട്ടായ്മയിൽ ജനിക്കുന്ന ഒരു സാധനമാണത്. അത്തരത്തിലുള്ള ഒരു സിനിമ കാണുക, അല്പം ശാന്തതയോടെ മുൻധാരണകൾ ഒന്നുമില്ലാതെയാണ് സിനിമ കാണേണ്ടത്. ഇന്ന് എത്ര സിനിമകൾക്ക് കഴിയും? തെന്മന ഒറ്റയ്ക്കൽ ഗവൺമെന്റ് HSS ഇംഗ്ലീഷ് അധ്യാപകനും സിനിമ ആസ്വാദകനുമായ ഡോക്ടർ അഷ്റഫ് ഷാ CM പറയുന്നത് കേൾക്കാം.
3: 1990s മലയാള സിനിമകളിൽ സൂപ്പർതാര പരിവേഷമുള്ള അഭിനേതാക്കളിൽ കേന്ദ്രീകൃതമായിരുന്നെങ്കിൽ ന്യൂജൻ സിനിമകളിൽ താരപരിവേഷങ്ങൾക്കപ്പുറം പുതുതലമുറയുടെ അഭിരുചികൾക്കും ആകുലതകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി സിനിമയെ പരിവപ്പെടുത്തി. അതിഭാഗവത്വം നിറഞ്ഞതും സംഭവങ്ങളുമായ സൂപ്പർസ്റ്റാർ കേന്ദ്രീകൃത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി റിയലിസ്റ്റിക്കായ കഥാപാത്രങ്ങളും സ്ഥലകാല ചർച്ചയുമെല്ലാം ന്യൂജൻ സിനിമകളെ കൂടുതൽ ജനകീയമാക്കുന്നു. മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മുഴങ്ങുന്ന ആഘോഷരാവുകളുടെ ശബ്ദവും നിറവും ഗന്ധവുമെല്ലാം ന്യൂജൻ സിനിമകൾ ദൃശ്യവൽക്കരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ നിറമങ്ങിയ ഏടുകളും അവന്റെ മൃദുവികാരങ്ങളും ജീവിതഗതിയായി തന്നെ അവതരിപ്പിക്കുവാൻ ന്യൂജൻ സിനിമകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പുതുതലമുറയുടെ കൗമാര സ്വപ്നങ്ങളും സ്വത്ത് സംഘർഷങ്ങളും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കപ്പെട്ട നിരവധി ന്യൂജൻ സിനിമകൾ തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകളായി മാറുന്നത് നമ്മൾ കണ്ടു. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, നസ്രിയ, പാർവതി തിരുവോത്ത്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരിലൂടെ തുടക്കം കുറിച്ച ന്യൂജൻ സിനിമകൾ സൗബിൻ ഷാഹിർ, നാസ്ലൻ, മാത്യു തോമസ്, അനശ്വര രാജൻ, ഷെന്നികം, നമിത ബൈലു, സംഗീത പ്രതാപ്, സന്ദീപ് പ്രതാപ് തുടങ്ങിയവരോട് സഞ്ചരിച്ച് സിനിമാ ലോകത്ത് ഒട്ടും പ്രശസ്തരല്ലാത്ത സോഷ്യൽ മീഡിയ താരനിരയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ന്യൂജൻ സിനിമകളെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം കാഴ്ചക്കാരെ വെറും ആസ്വാദകർ എന്നതിനപ്പുറം സിനിമയുടെ തന്നെ ഭാഗമാക്കി മാറ്റാൻ ഈ സിനിമകൾ ശ്രദ്ധിക്കുന്നു എന്നതാണ്. 4D സിനിമാ തിയേറ്ററുകളിൽ ഒരുക്കിയിരിക്കുന്ന ചലിക്കുന്ന ഇരിപ്പിടങ്ങളും സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി സൃഷ്ടിക്കപ്പെടുന്ന കാറ്റും വെള്ളവും ഗന്ധവും എല്ലാം കാഴ്ചക്കാരിലേക്ക് പകർന്നു നൽകുന്ന നൂതന അനുഭവമായി മാറുന്നു. ന്യൂജൻ സിനിമകളിൽ വളരെ അടുത്തതായി കാണുന്ന ഒരു പ്രവണതയാണ് ഹൈപ്പർ റിയാലിറ്റി റിയാലിറ്റിയായി അവതരിപ്പിക്കുക എന്നത്. പ്രേതങ്ങളും ആത്മാക്കളും വളരെ മുൻപ് തന്നെ സിനിമയുടെ ഭാഗമാണ് എങ്കിലും ന്യൂജൻ സിനിമകളിൽ പ്രേതങ്ങൾക്കും ആത്മാക്കൾക്കും മനുഷ്യന്റെ ഇടയിൽ അവർക്കൊപ്പം തന്നെ സ്ഥാനം നൽകിയിരിക്കുന്നു. കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകളിലൂടെ മാത്രം പരിചയപ്പെട്ടിരുന്ന കള്ളിയങ്കാട്ട്, നീലി, ലോക എന്ന സിനിമയിലൂടെ നമുക്ക് ഇടയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. സർവമായ എന്ന സിനിമയിൽ റിയ ഷിയു അവതരിപ്പിച്ച ദിലുഗു എന്ന കഥാപാത്രം ആവിഷ്കാര രീതി കൊണ്ട് തീർത്തും വ്യത്യസ്തമായി. ഹൊററും ഫാന്റസിയും കോമഡിയും എല്ലാം സംയോജിപ്പിച്ച് വേറിട്ട സിനിമാ അനുഭവം സമ്മാനിക്കുവാൻ ഈ സിനിമകൾ വിജയിച്ചിരിക്കുന്നു.
1: നമ്മുടെ സദാചാരബോധത്തിന്റെ തൊലിയിരിക്കുന്നവയാണ് ചില സിനിമകൾ. ദമ്പതികൾക്കൊത്ത് കണ്ടിരിക്കാൻ കഴിയാത്ത സിനിമകളാണ് അവ. റിയാലിറ്റി എന്ന് പറഞ്ഞ് നമുക്കിതിനെ നേരിടാം. യുവാക്കളും കൌമാരക്കാരും കാണാൻ കൊതിക്കുന്ന ചില പടങ്ങൾ എന്നാണ് വാദം. കൌമാരക്കാർക്ക് അത്തരം സിനിമകൾ ഇഷ്ടമാണ്. അവർ തിയേറ്ററുകളിൽ പറന്നെത്തി സിനിമ കാണും. അവരാണ് ഭൂരിപക്ഷം പ്രേക്ഷകർ. അതിനാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാവും എന്ന് വെച്ച് സദാചാര വിരുദ്ധമായ സിനിമ നിർമ്മിക്കും എന്ന് വാശി പിടിക്കരുത്. ഒരു പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞ് കേരളത്തെ ചുവന്ന തെരുവാക്കരുത്. സദാചാരം പുലരേണ്ടത് രാജ്യത്തിന്റെ അച്ചടക്കത്തിനും നിലനിൽപ്പിനും അനിവാര്യമാണ്. റിയാലിറ്റി എന്ന് പറഞ്ഞ് സംസ്കാരം തുലച്ചിട്ട് നഷ്ടപ്പെടുന്ന മാന്യതയ്ക്കായി വിലാപം ചൊരിയരുത്. കല സംസ്കാര രൂപീകരണത്തിന് കൂടി വേണ്ടതാണെന്ന് ഓർക്കണം. സംസ്കാരവും സദാചാരവും കൃത്രിമമാണ്. സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും ജീവിതത്തിനും നരവംശം ജീവിത സാഹചര്യങ്ങളിലൂടെ ഉൽപ്പാദിപ്പിച്ച് പരിണാമ വിധേയമാക്കി തലമുറകളുടെ ബോധാവബോധങ്ങളിലൂടെ പ്രവഹിക്കുന്ന ഒന്നാണ് സംസ്കാരമെന്ന് എല്ലാവരും ഓർക്കണം. ചലച്ചിത്ര ആസ്വാദകൻ കോയിക്കൽ രാജേഷിന്റെ അഭിപ്രായം കേൾക്കാം.
4: നമ്മുടെ പഴയ തലമുറയുടെ കണക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള തിരക്കഥകൃത്തുക്കളും സംവിധായകരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് പഴയകാല നല്ല തിരക്കഥ എഴുതിയ സംവിധായകരും തിരക്കഥകൃത്തുക്കളും എല്ലാം നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ ഉണ്ടാക്കി. ഓരോരുത്തരും കഥാപാത്രത്തിനകത്ത് വലിയ അഭിനേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു മലയാളത്തിൽ. ആ അഭിനേതാക്കള് മിക്കവരും മൺമറഞ്ഞുപോയി. പിന്നെ ഇപ്പോഴത്തെ തലമുറയെപ്പെട്ട സംവിധായകരും തിരക്കഥകൃത്തുക്കളും അവരെ കൊണ്ടാവുന്ന രീതിയിൽ രണ്ടാം ഭാഗങ്ങള് മൂന്നാം ഭാഗങ്ങള് പിന്നെ അങ്ങനെ വിജയിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. ഫാമിലി പടങ്ങൾ ചെയ്തു തുടങ്ങി. മാന്യമായിട്ട് ഫാമിലിക്ക് കയറാൻ പറ്റുന്ന പടങ്ങൾ തന്നെ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. ന്യൂ ജനറേഷൻ സിനിമകൾ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു വഴികാട്ടിയായി മാറണമെന്നാണ് എന്റെ അഭിപ്രായം. സിനിമയാണ് നമ്മുടെ ഒരു ജനങ്ങളുടെ നല്ല സ്വഭാവം നിയന്ത്രിക്കുന്നത്, സ്വാധീനിക്കാൻ കഴിഞ്ഞുള്ള മേഖലയാണ് സിനിമ. കഥാപാത്രങ്ങളെ സമൂഹത്തിലെ ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടാണ് പണ്ട് തിരക്കഥകളൊക്കെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സിനിമ ഇറങ്ങിയ ശേഷം അത് കണ്ടുപഠിച്ച് ജനങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പം രണ്ടും ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പുതിയ തിരക്കഥകൃത്തും സംവിധായകരും അവരെ കഴിവിനൊത്ത് സൗത്ത് ഇന്ത്യ തന്നെ നല്ല കളക്ഷൻ ചെയ്ത പടങ്ങളും ചെയ്തിട്ടുണ്ട്. യക്ഷിക്കഥകൾ വന്ന് വിജയിച്ചു. പുരാണ കഥാപാത്രങ്ങൾ ദൈവികമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥാപാഠങ്ങളും എല്ലാം വിജയിക്കുന്നുണ്ട്. കാലഘട്ടത്തിന് മുമ്പുള്ള പടങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. പഴയ സൂപ്പർ സ്റ്റാറുകളൊക്കെ രംഗത്തെപ്പോഴും ഉണ്ട്. നല്ല എഴുത്തുകാരും സംവിധായകരും ഉണ്ട്. നല്ല കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്ന മലയാള സിനിമ തന്നെ ഇന്ത്യൻ സിനിമയിൽ പഴയ കാലത്തേക്കാണ് പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാനും പറ്റും. പ്രേക്ഷകരെ നല്ല രീതിയിൽ തിയേറ്ററിൽ കയറ്റാനും പറ്റും. പഴയ കാലത്തെ പടങ്ങളുടെ കഥകളുടെ അത്രയും ആളുകൾ നല്ല ടെക്നിക്കൽ ആയിട്ട് ആളുകൾ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ പോലും പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളെന്ന് മോശം എന്ന് പറയാൻ പറ്റത്തില്ല.
1: സംസ്കാരത്തിന്റെ പ്രോഡക്റ്റാണ് സദാചാരം. സംസ്കാരം തോൽക്കുന്നിടത്ത് സ്ത്രീയുടെ മാന്യതയാണ് കെടുന്നത്. പുരുഷനെ നിഷേധിക്കുന്നിടത്തല്ല സ്ത്രീ സ്വതന്ത്രയാവുന്നത്. പരസ്പരം അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും പഠിക്കണം, ശ്രമിക്കണം. അല്ലാത്ത പക്ഷം സ്ത്രീ പുരുഷന്മാർ തമ്മിലടിച്ച് രുതിരം മണക്കുന്ന ഒരു സമൂഹമാണ് ഉണ്ടാവുക. ജനകീയ കലയായ സിനിമയ്ക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനാകുന്നതും ആകണം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് പറയാതെ വയ്യ. ന്യൂ ജനറേഷൻ സിനിമയുണ്ടോ? എന്താണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? തയ്യാറാക്കിയത് മങ്ങാട് സുബിൻ നാരായണൻ. അവതരണം ശ്രീലക്ഷ്മി എം എസ്.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

ಗಮ ಬ ನಿಧ ಗಮ ಬ ನಿಧ ಗಮ ಬ ನಿಧ ನಿಧ ಬ ಗ ನಿಧ ನಿಧ ಬ ಗ ನಿಧ ನಿಧ ಬ